ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണിയഞ്ഞ 58:17. ഈ നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം ആരംഭിക്കുന്നു. സുപ്രഭാതം, സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 5, കൊലവർഷം 1201 ഇടവം 12, 2026 മെയ് 26 ചൊവ്വാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറവത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ മണ്ണഴി. തുടർന്ന് പ്രഭാതഗീതം. ട്രെയിൻ സമയം ചരിത്രബദ്ധം 6:30 കണ്ടംകുളത്തി. ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. അൽ റൈഹാനായി ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പെരിന്തൽമണ്ണ വിപണി. 6:50 എഫ് എം ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ. അരുതിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം. ഗീതം 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. സേവന വാർത്തകൾ. ട്രെയിൻ സമയം 7:10 ദൃശ്യമേ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യജാലകം. പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ കെ കെ പുരുഷോത്തമൻ സംസാരിക്കുന്നു. കേൾക്കാം വിഷയം. ഇരുമ്പിന്റെ ആകിരണം സുഗമമാക്കുന്ന ആഹാര രീതി. 7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായനയിൽ യോസെ മൗരോ ദേവാസ് കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 കേൾക്കാം എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശ്ശേരി ആയുരാരോഗ്യം. വിവിധ മഴക്കാല രോഗങ്ങൾ, ലക്ഷണങ്ങളും പ്രതിരോധവും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പാണ്ടിക്കാട് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാരയിൽ ടി ഉബൈദിന്റെ വിളക്ക് വെക്കുവിൻ എന്ന കവിതയുടെ ഒരു ഭാഗം. ആലാപനം മഞ്ജു കൃഷ്ണൻ. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. അപ്പിക്കോ പ്രസ്ഥാനം. 7:55 കൊരമ്പേലി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. തുറന്ന എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്. ഇതിൽ കരിയർ വിദഗ്ധ റംല ബേവി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 ബി ആർ ജി സി എ ജി റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചേരണി മഞ്ചേരി രസമുകളും. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പിൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം. 8:35 സ്മൃതി ഗീതങ്ങൾ. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം മഴവില്. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 11:00 അക്ഷരഗീതങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:10 ഈശ്വൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 എഫ് എം പ്രധാന വാർത്തകൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ. അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരക എം ജീഷ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ മണ്ണഴി.
1: കുട്ടിക്കാലത്ത് ഉറുമ്പുകൾ വരിവരിയായി പോകുന്ന കാഴ്ച കണ്ടിരിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. വെറുതെ ഒരു നേരം പോക്കിന് ഒരു കഷ്ണം കടലാസോ ഈർക്കിലോ അതിനിടയിൽ ഞാൻ കൊണ്ടുവയ്ക്കും ഉറുമ്പുകൾ ചിതറി ഓടുന്നത് കാണാൻ. ഒരിക്കൽ അമ്മമ്മ ഇത് കണ്ടോണ്ട് വന്നു. അമ്മോ, നീ എന്തിനുള്ള ബാവാ, അരുത് കുട്ടിയെ, അവര് പരിഭ്രാന്തരായി പോവില്ലേ, കൂട്ടം തെറ്റിയാൽ എത്ര സങ്കടാവും അറിയോ എന്നും പറഞ്ഞ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു ജീവിയെയും അറിഞ്ഞോണ്ട് വേദനിപ്പിക്കാറുമില്ല. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മകൾ ലീല അമ്മാളും കൊച്ചുമകൾ ജയശ്രീ വടയക്കളവും ചേർന്ന് എഴുതിയ ഓർമ്മകളിലെ കവിയച്ഛൻ എന്ന പുസ്തകത്തിലാണ് കുട്ടിക്കാലത്തെ സ്മരണകളുടെ ഈ ചിത്രപടം നിർക്കുന്നത്. കൂട്ടം തെറ്റിയാലുള്ള സങ്കടവും ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല എന്ന സന്ദേശവും ആ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്കെത്തുന്നു. ഒറ്റയ്ക്കാവുമ്പോഴുള്ള വിഹുലതകളെക്കുറിച്ചും ആത്മസംഘർഷങ്ങളെക്കുറിച്ചും കൂട്ടായ്മകളുടെ മധുരവും സ്നേഹവും സന്തോഷവും അനുഭവിച്ചറിയേണ്ടതാണെന്നും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് സാന്ത്വനോക്തികളിലൂടെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെന്നുമൊക്കെ നമ്മളെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. മറിച്ച് അത് നമ്മുടെ ഈ ജീവിതം നമുക്ക് നൽകുന്ന നന്മയുടെ നല്ല പാഠങ്ങളാണ്. കൂട്ടായ്മ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ്. അത് നമുക്ക് ഐക്യത്തിലും പ്രോത്സാഹനത്തിലും പൊതുവായ ലക്ഷ്യത്തിലും ഒരുമിച്ച് വളരാനുള്ള അവസരം നൽകുന്നു. കൂട്ടായ്മകൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ലോകത്തോട് നമുക്കുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിലുള്ള സർവ്വജീവജാലങ്ങളും കൂട്ടായ്മകളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് കാണാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ശ്രദ്ധ നാം കാണിക്കാറില്ലെന്ന് മാത്രം. സന്തോഷത്തിന്റെ സമയങ്ങളിൽ കൂട്ടായ്മ ആ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. ദുഃഖത്തിന്റെ സമയങ്ങളിൽ അത് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ആഘോഷങ്ങളും ദുഃഖങ്ങളും കൂട്ടായ്മയിൽ പങ്കിടുന്നത് നമ്മുടെ അനുകമ്പയെ ആഴത്തിലാക്കുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ നേരിട്ട പ്രകൃതി ദുരന്തങ്ങളിലും മഹാമാരികളിലും സുമനസ്സുകളുടെ കൂട്ടായ്മകൾ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതെന്ന് മറക്കാനായിട്ടില്ലല്ലോ. കൂട്ടായ്മകൾ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നു. ഇത് സന്തോഷത്തിലും ദുഃഖത്തിലും പരസ്പരം താങ്ങും തണലുമാകാൻ സഹായിക്കുന്നു. ഇത് കുടുംബത്തിലെ ഓരോ അംഗത്തിനും മാനസിക സുരക്ഷ നൽകുകയും മറ്റു കുടുംബങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. കുടുംബത്തിന്റെ പിന്തുണയും സ്നേഹവും ഓരോ വ്യക്തിയുടെയും മാനസികവും സാമൂഹികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കുടുംബ കൂട്ടായ്മകൾ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ സഹായിക്കുന്നു. ഒരു കുടുംബം ഒരു ടീമായി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ അവർക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് സമൂഹത്തിന്റെ കെട്ടുറപ്പും വ്യക്തികൾ തമ്മിലുള്ള സഹകരണവും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നതിൽ തർക്കമില്ല. സ്നേഹം, കരുണ, പരസ്പര സഹായ മനസ്കത തുടങ്ങിയവയെല്ലാം മനുഷ്യന് ഈ ഭൂമിയിൽ അതിജീവനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്ന സ്വഭാവവിശേഷ ഗുണങ്ങളാണ്. നമ്മുടെ പൂർവ്വ പിതാമഹന്മാരിൽ നിന്നും DNA ജനിതകത്തിലൂടെ അത് നമുക്കും കിട്ടിയിട്ടുണ്ട്. ഭാവി തലമുറയ്ക്ക് ഈ ഭൂമിയിൽ അതിജീവിക്കാനും ഇതുപോലുള്ള ഗുണങ്ങൾ ആവശ്യമാണ്. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി.
0: പി വി മോഹനൻ മണ്ണഴി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 7306628295. നമ്പർ ആവർത്തിക്കാം, 7306628295. സുഭാഷിതം.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ വരും മണിക്കൂറുകളിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം. തിരൂർ 12601, ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 15:06:43, 12081, കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44, 16527, യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 7:06:55, 16308, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33, 22149, എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5607, പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322, നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1906 പഴയ പേർഷ്യയിൽ, ഇന്നത്തെ ഇറാനിൽ, ആദ്യ എണ്ണപ്പാടം കണ്ടുപിടിച്ചതിന് വില്യം ഡി അർസി എന്ന ഇംഗ്ലീഷുകാരന് പെർമിറ്റ് അനുവാദം ലഭിച്ചത്. ഈ സംരംഭമാണ് 1954 ബ്രിട്ടീഷ് പെട്രോളിയമായും 2000 ബി പി കോർപ്പറേഷനായും രൂപാന്തരപ്പെട്ടത്. ഗൾഫ് മിഡിൽ ഈസ്റ്റ് എണ്ണ വ്യവസായത്തിന്റെ ആദ്യ ദിനങ്ങളായിരുന്നു ഈ കാലം.
1: ചരിത്രപഥം.
2: നാളെ രാവിലെ 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
3: 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്.

രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നത് കേൾക്കാം. വിഷയം, ഇരുമ്പിന്റെ ആഗിരണം സുഗമമാക്കുന്ന ആഹാര രീതി. ആരോഗ്യജാലകം ഇന്ന് രാവിലെ 7:10.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
4: കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക, കാർഷിക അനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫോൺ നമ്പറുകൾ പറയാം: 9778436265, മറ്റൊരു നമ്പർ 04872438332. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാം. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം: ഡോക്ടർ കെ പി സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 68056566. നമ്പരുകൾ ആവർത്തിക്കാം: 9778436265, 04872438332. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ പ്രതിമാസം 44,100 രൂപ ഏകീകൃത ശമ്പള നിരക്കിൽ ഒരു വർഷം കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ ഈ മാസം 28-ാം തീയതിക്കകം ഡീൻ ഫോറസ്ട്രി അറ്റ് കെ എ യു ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത മാസം 3 വെള്ളാനിക്കരയിലുള്ള വനശാസ്ത്ര കോളേജിൽ വെച്ച് അഭിമുഖം നടക്കും. ബന്ധപ്പെടാൻ 04872438401 എന്ന നമ്പർ ഉപയോഗിക്കാം. നമ്പർ പറയാം: 04872438401. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷന് കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും, വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി http://agrimissionary.nic.in/index എന്ന വെബ്സൈറ്റ്

0: വെബ്സൈറ്റ് മുഖേന നൽകാം. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായോ ആലപ്പുഴ കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായോ അതാത് സ്ഥലത്തെ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാം. ഫോൺ നമ്പറുണ്ട്, 0471230674. മറ്റൊരു നമ്പർ 0477226684. 0495272554. ആവർത്തിക്കാം, 0471230674. 0477226684. 0495272554. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കാം. ഈ ആഴ്ച അവസാനം വരെ പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കും. വടക്കൻ ജില്ലകളിൽ ഇടയ്ക്കിടെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
7: ദൃഷ്ടി പ്രയോജകർ
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
9: തിമിരത്തൊക്കെ പേടിക്കുന്ന കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
7: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് ത്രിപ്രയ.
6: ഫോൺ 0483271439.
1: ദൃഷ്ടി.
5: രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിച്ചത്. രണ്ടു മാസത്തിന് ശേഷം ക്രൂഡ് ഓയിൽ വില $100 താഴെ. പത്മ പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. അട്ടപ്പാടി മധു വധക്കേസ്, 12 പ്രതികൾക്ക് ജീവപര്യന്തം, 1 പ്രതിയെ വിട്ടയച്ചു. സംസ്ഥാനത്ത് +2 ഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. 2026-27 അധ്യയന വർഷത്തെ +1 പ്രവേശനത്തിനുള്ള ഏകജാലക സമർപ്പണം തുടങ്ങി. June 3 വരെ അപേക്ഷിക്കാം. വിവിധ തസ്തികകളിൽ നിയമനത്തിനുള്ള PSC റാങ്ക് പട്ടികകളുടെ കാലാവധി November 30 വരെ നീട്ടി. നിയമസഭയിലെ ചീഫ് വിപ്പായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അപ്പു ജോൺ ജോസഫിനെ നിയമിക്കാൻ മന്ത്രിസഭാ തീരുമാനം. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി ഇന്ന് അറഫ സംഗമം. IPL ക്രിക്കറ്റിൽ 1 ക്വാളിഫയറിൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് മത്സരം, രാത്രി 7:30 മുതൽ ധരംശാലയിൽ. ദേശീയ ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾക്ക് തുടർച്ചയായ 3 ജയം. 29 സീനിയർ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിലെ പുരുഷ ട്രിപ്പിൾ ജംപിൽ പ്രവീൺ ചിത്രവേലിന് സ്വർണം.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
4: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
11: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
10: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
5: സ്വർണം പവന് 240 രൂപ കൂടി 116,880 രൂപയായി. തങ്കം

0: പത്ത് ഗ്രാമിന് 150,400 വെള്ളി, കിലോഗ്രാമിന് 277,500. റബ്ബർ ആർ എസ് എസ് 4 25,200, ആർ എസ് എസ് 5 24,900. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,000, വടകര 24,600, മാനന്തവാടി 26,800. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തുപടി 14,000, വടകര 17,500. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000, പൊന്നാനി 17,000, കോഴിക്കോട് 16,750. മഞ്ചേരി ക്വിൻ്റലിന് 4,400, മാനന്തവാടി ക്വിൻ്റലിന് 5,600. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിൻ്റലിന് 9,000, മഞ്ചേരി ക്വിൻ്റലിന് 7,500. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ, കോഴിക്കോട് നാടൻ എന്നിവിടങ്ങളിൽ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിൻ്റലിന് പാലക്കാടും കോഴിക്കോടും 25,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 10,000, മാനന്തവാടി പുതിയത് 6,000. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,000. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,400, മാനന്തവാടി പാണ്ടി 5,100. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 620, മാനന്തവാടി ലഗോൺ 630, വിറ്റില 100 എണ്ണത്തിന് തിരൂർ 40. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 3,000, മാനന്തവാടി 2,800. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,360, മാനന്തവാടി 4,480. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോടും മാനന്തവാടിയിലും 16,000. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,200, മഞ്ചേരി 2,200, കോഴിക്കോട് 5,000, മാനന്തവാടി 4,500. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,000, പാലക്കാട് മട്ട 4,600, ബോധന 3,600. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,600, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,900, AST 4,200. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,500.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പാടിയത് KS ചിത്ര, ചിത്രം സാഫല്യം. ഗാനരചന കൈതപ്പുറം, സംഗീതം MG രാധാകൃഷ്ണൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21 നീതി യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMGയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്തമാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുമ്പ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട

0: കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 മണിക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമ്മിറപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധനവില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കു മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചദ്ദ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
0: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർകോടിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സ് അപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്

കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. മൂന്നുവട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21-ലെ നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക. എന്തപ്പോ ചെയ്യാ?
2: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
1: ഹാവൂ, ആശ്വാസമായി കുട്ടിയെ.
2: കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
3: ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ വഴി തുടങ്ങി. അടുത്ത മാസം 3 വരെ 10 ദിവസമാണ് ഏകജാലകം വഴി അപേക്ഷിക്കാനുള്ള സമയം. മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെന്റുകൾ ഉണ്ടാകും. ആദ്യഘട്ട പ്രവേശന നടപടികൾ പൂർത്തിയാക്കി 2 ജൂലൈ പ്ലസ് 1 ക്ലാസുകൾ തുടങ്ങുന്ന തരത്തിലാണ് ക്രമീകരണം. മെറിറ്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശനം മാത്രമേ ഏകജാലകം വഴിയുള്ളൂ. മാനേജ്മെന്റ് അൺ എയ്ഡഡ് കമ്മ്യൂണിറ്റി സീറ്റുകളിൽ പ്രവേശനത്തിന് അതത് സ്കൂളുകളിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും ഏകജാലകത്തിലാണ് പ്രവേശനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരു ജില്ലയിലേക്ക് ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകാൻ പാടില്ല. അപേക്ഷ രജിസ്ട്രേഷൻ ഫീസായി 25 രൂപ പ്രവേശന ഫീസിനൊപ്പം നൽകിയാലും മതി. ട്രയൽ അലോട്ട്മെന്റ് വേളയിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ടാകും. മുഖ്യ അലോട്ട്മെന്റ് പൂർത്തിയായ ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ഉണ്ടാകും. സംവരണ സീറ്റുകളിൽ മതിയായ അപേക്ഷകരില്ലെങ്കിൽ പിന്നീടത് പൊതുവിഭാഗങ്ങൾക്കുള്ള മെറിറ്റ് സീറ്റായി മാറും. പ്ലസ് 2 VHSE പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ പ്രഖ്യാപിക്കും. വിവിധ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്പുകളിലും ഫലം ലഭിക്കും. സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ നൽകുന്ന നമ്മുടെ കേരളം .kerala.gov.in പോർട്ടലിലും ഫലം അറിയാം. കാലിക്കറ്റ് സർവകലാശാല PG ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ ടിഷ്യു കൾച്ചർ ഓഫ് അഗ്രി ഹോർട്ടികൾച്ചർ ക്രോപ്സ്. PG ഡിപ്ലോമ ഇൻ ഡേറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നീ പ്രോജക്ട് മോഡ് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അടുത്ത മാസം 2 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് ജനറൽ 680 രൂപ, SC/ST 300 രൂപ, ഓരോ അധിക പ്രോഗ്രാമിന് 100 രൂപ അടയ്ക്കണം. ഫീസ് അടച്ചതിന് ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കണം. കൂടുതൽ വിവരങ്ങളറിയാൻ 0494-240-7016, അടുത്ത നമ്പർ 240-7017. നമ്പറുകൾ വീണ്ടും 0494-240-7016, അടുത്ത നമ്പർ 240-7017. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ BTech ലേറ്ററൽ റെഗുലർ ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസ് കോഴ്സിലേക്ക് അടുത്ത മാസം 1 വരെ അപേക്ഷിക്കാം. യോഗ്യത 3 വർഷം

0: അല്ലെങ്കിൽ 2 വർഷം ദൈർഘ്യമുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് ഇന്ത്യ ഗവൺമെന്റിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ AICTE അംഗീകൃത സ്ഥാപനങ്ങൾ നേടിയ 3 വർഷ ഡിവോക്ക് ബിവോക്ക് അല്ലെങ്കിൽ 10+2 തലത്തിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ച് UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നും BSc ബിരുദം എന്നിവ നേടിയവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ www.lbscenter.kerala.gov.in.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8-3.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7-15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: സമയം 7:00. ചിന്താവിഷയം. കാലം മാറും, സാഹചര്യങ്ങൾ മാറും, പക്ഷേ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്ന മനുഷ്യനെ തോൽപ്പിക്കാൻ ലോകത്തിലെ യാതൊരു ശക്തിക്കും കഴിയില്ല. ഈ വാക്കുകൾ സ്വാമി വിവേകാനന്ദന്റേത്. കാലം മാറും, സാഹചര്യങ്ങൾ മാറും, പക്ഷേ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്ന മനുഷ്യനെ തോൽപ്പിക്കാൻ ലോകത്തിലെ യാതൊരു ശക്തിക്കും കഴിയില്ല. സ്വാമി വിവേകാനന്ദൻ. ഇനി ഇന്നത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ കാത്തിരിക്കൂ. അതുവരെ FM ശുഭദിനത്തോടൊപ്പം തുടരുക.
7: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
8: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
9: പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ഉത്രാടപ്പൂന്തെന്നൽ മുറ്റത്തു പിന്നെയും ഊഞ്ഞാലുകെട്ടുവാൻ വന്നു. സതീഷ് ബാബു ആലപിച്ച ഗാനമാണ് ഇന്ന്. രചന സുധാകരൻ തൃത്തല്ലൂർ, സംഗീതം നൽകിയത് വിജയൻ കോട്ടയ്ക്കൽ.
1: ഉത്രാടപ്പൂന്തെന്നൽ.

0: സതീഷ് ബാബു ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന സുധാകരൻ തൃത്തല്ലൂർ, സംഗീതം വിജയൻ കോട്ടയ്ക്കൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
9: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
10: ഹൈടെൻഷൻ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരൂർ വെസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ഇന്ന് രാവിലെ 9:30 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിക്കുന്നു. മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ വേങ്ങര പത്തുമൂച്ചി ഭാഗത്ത് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ വേങ്ങര കച്ചേരിപ്പടി കൂരിയാട് ഇടയിൽ ഗതാഗതം നിരോധിച്ചു. വാഹനങ്ങൾ വേങ്ങര കച്ചേരിപ്പടി പുത്തനങ്ങാടി റോഡ് വഴി വേങ്ങര കൂരിയാട് റോഡിലേക്ക് പ്രവേശിച്ച് കൂരിയാട്ടേക്ക് തിരിഞ്ഞു പോകണം. മലമ്പുഴ മേഖലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഒരു ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പിടക്കോഴി കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ 5 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. മറ്റന്നാളും അടുത്ത മാസം 1 ആണ് വിതരണം. ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0491-29-719-1389. 0491-29-719-1389. മറ്റൊരു നമ്പർ 9444-736-1996. 9444-736-1996. പാലക്കാട് മെഡിക്കൽ കോളേജ് ഗേറ്റ് മുതൽ യാക്കരപ്പുഴ വരെയുള്ള ഡ്രെയിനേജ് പ്രവൃത്തി നടക്കുന്നതിനാൽ പുഴയോട് ചേർന്നുള്ള മുനിസിപ്പാലിറ്റി റോഡ് ഗതാഗതം ഇന്ന് മുതൽ ഈ മാസം 30 വരെ പൂർണ്ണമായും നിരോധിക്കും. പകരം മണപ്പുള്ളിക്കാവ് വാഴടവ് റോഡ് വഴി വാഹനങ്ങൾ തിരിഞ്ഞുപോകണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു.
11: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
12: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
13: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.

0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ഇടിയു എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ഇടിയു, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
4: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33, 2:02:149 എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 7:54, 2:02:06:10 കോയമ്പത്തൂർ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:08:41, 1:06:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5:06:322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും. ട്രെയിൻ സമയം.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തുംപാടം, തൃശൂർ. ആരോഗ്യജാലകം.
0: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം.
1: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
5: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി.
7: ഇരുമ്പിന്റെ ആഗിരണം സുഗമമാക്കുന്ന ആഹാര രീതി. ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
8: നമ്മള് പലപ്പോഴും കഴിക്കുന്നതിൽ കുറവ് വരുന്നത് ഇലക്കറികള്. ഇലക്കറികള് ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. അതിന് പല തരത്തിലും നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അയൺ അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നു, മറ്റ് സൂക്ഷ്മ പോഷകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു, മലബന്ധം കുറയുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഇലക്കറികൾ അടങ്ങിയിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ കൈപ്പക്ക, അത്തരത്തിലുള്ള പച്ചക്കറികളിലൊക്കെയും അയൺ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും അയൺ ഉണ്ടെങ്കിലും ചില ആഹാരങ്ങളൊപ്പം കഴിക്കുമ്പോൾ ഈ ഇരുമ്പസത്തിന്റെ ആഗിരണം അത് കുറയാനും ചിലത് ഒന്നിച്ച് കഴിക്കുമ്പോൾ അത് കൂടാനും സാധ്യതയുണ്ട്. നമ്മള് ചിലപ്പം വിരുദ്ധാഹാരം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇന്നത് ഒന്നിച്ച് കഴിക്കുമ്പോൾ അത് അത്ര നന്നാവില്ല എന്ന് പറയാൻ. അപ്പം അതുപോലെ മനസ്സിലാക്കേണ്ടത് അയണുള്ള ആഹാരം കഴിക്കുമ്പോൾ ഒന്നുകൂടി ആഗിരണം ചെയ്യാൻ കൂട്ടുന്ന, ആഗിരണം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ അയണിനോടൊപ്പം, ഉദാഹരണത്തിന് ചെറുനാരങ്ങ, തക്കാളി, ഓറഞ്ച്, നെല്ലിക്ക ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ വൈറ്റാമിൻ സി ഉണ്ട്, അയൺ അബ്സോർപ്ഷൻ ഒന്നുകൂടി കൂടും. അതേസമയം ഇലക്കറികളിൽ അയൺ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ആ ഇലക്കറികളിൽ അയൺ അബ്സോർപ്ഷൻ, ആഗിരണം തടയുന്ന ചില കാര്യങ്ങളാണ് ഫൈറ്റേറ്റ്സ്. അതുപോലെ തന്നെ നമ്മളെ ധാന്യങ്ങൾ അയൺ അടങ്ങിയിരിക്കുന്ന സോഴ്സാണ്, അതിലും ചിലപ്പം ഈ ആഗിരണത്തെ തടയുന്ന ഫൈറ്റേറ്റ്സ് ഉണ്ടാവാം. അതിനെ മറികടക്കാൻ രാത്രി മുഴുവനായിട്ടും അത് കുതിർത്ത് വെച്ച് വിറ്റത്ത ദിവസം ഉപയോഗിക്കുന്നത് കുറേ കൂടി നന്നായിരിക്കും. മറ്റൊരു കാര്യം, നമ്മളിൽ പലരും വരുത്തുന്ന ഒരു തെറ്റ് പശുവിൻ പാല്. ഒരു വയസ്സുള്ള കുട്ടിക്ക് ചിലപ്പം 5 ഗ്ലാസ്സൊക്കെ പാല് നിർബന്ധിച്ച് കൊടുക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ പശുവിൻ പാല് ഒരു വയസ്സിന് മുമ്പേ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പാൽപ്പൊടിയും പശുവിൻ പാലും മൃഗങ്ങളുടെ പാലുകൾ കൊടുക്കുന്ന കുട്ടികൾക്ക് പിന്നീട് അലർജി, എക്സീമ, ആസ്മ, പ്രമേഹം എല്ലാം പ്രായമാവുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ തുടർന്ന് മുലയൂട്ടുക, ഒരു വയസ്സിന് മുമ്പേ മൃഗങ്ങളുടെ പാലുകളൊന്നും കൊടുക്കാതിരിക്കുക. മൃഗങ്ങളുടെ പാലുകൾ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇത് ഇരുമ്പ് സത്തിനെ, അബ്സോർപ്ഷനെ, ആഗിരണം ചെയ്യുന്നതിനെ തടയുന്നു എന്ന് മാത്രമല്ല, ഈ മൃഗങ്ങൾ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ ചെറു കുടലിന്റെ ഉള്ളിൽ നിന്ന് പതിയെ കുറച്ച് കുറച്ചായിട്ട് രക്തം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ കൗസ് മിൽക്ക് പ്രോട്ടീൻ ഇൻടോളറൻസ് എന്ന് പറയും. ചില കുട്ടികൾക്ക്

0: അതുകൊണ്ട് തന്നെയും വളർച്ചയുണ്ടാവാം. അപ്പോൾ ഒരു വയസ്സിന് മുമ്പേ ഒരു കാരണവശാലും മൃഗങ്ങളുടെ പാല് കൊടുക്കരുത്. അതിനപ്പുറത്തേക്കും പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ഏതെങ്കിലും ഒരു നേരത്തേക്ക് രാത്രിയോ മറ്റോ ആക്കിയിട്ട് കൊടുക്കുക. പാല് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള ധാരണ ഒഴിവാക്കിക്കൊണ്ട് രാവിലെ തന്നെ പാല് കൊടുത്താൽ ചിലപ്പം ബാക്കിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കുറയുക പോലും ചെയ്യും. മറ്റാഹാരങ്ങളിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കൂടുതൽ ശ്രദ്ധിക്കുക.
1: ഇരുമ്പിന്റെ ആഗിരണം സുഗമമാക്കുന്ന ആഹാര രീതി. ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവേ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
7: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
4: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: സമയം 7 കഴിഞ്ഞ് 15:15.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഫോൺ 0483280500.
11: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
11: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ഫോൺ 0483280500.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
12: അയാൾ ഒരു ചെമന്ന തൂവാല കഴുത്തിൽ ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. തലയിൽ പിന്നോട്ട് തിരിച്ചുവെച്ച ഹാറ്റുമുണ്ട്. എന്നിട്ട് ആ തെരുവ് മുഴുവൻ ആഹ്ലാദം നിറയ്ക്കുന്ന തന്റെ ആഴമുള്ള ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, എന്റെ നല്ലവരായ ജനങ്ങളെ, ഓടിക്കൂടുവിൻ, വരിൻ വരിൻ, പുതിയത് കേൾക്കിൻ. അയാളുടെ ബാഹ്യൻ ഉച്ചാരണ രീതി സുന്ദരമായിരുന്നു. ഈ ആഴ്ചത്തെ ഹിറ്റുകൾ: ക്ലോഡിയനോർ, പാർഡൻ, ചിക്കോ വയോളയുടെ പുതുപുത്തൻ പാട്ട്, വിൻസെന്റെ സെലസ്റ്റിനോയുടെ ഏറ്റവും പുതിയ ഹിറ്റ് വരിൻ പഠിക്കിൻ, അത് കലക്കനാണ്. അയാൾ സംസാരിക്കുമ്പോഴുള്ള ഈണം എന്നെ ആകർഷിച്ചു. ഫാനിയെക്കുറിച്ച് അല്പം പാടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അയാൾ എന്നും അത് പാടുമായിരുന്നു. അത് പഠിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഒരു തടവറയിൽ നീ മരിക്കും എന്നാശിപ്പൂ ഞാൻ എന്ന വരികൾ പാടിയത് അത്രയ്ക്കും മനോഹരമായിരുന്നു. എനിക്ക് രോമാഞ്ചം പോലും വന്നു. തന്റെ ശ്വാസകോശങ്ങൾ നിറച്ച് അയാൾ ക്ലോഡിയാനോർ പാടി. സാമ്പ നൃത്തം ചെയ്യാൻ ഞാൻ ചേരിയിൽ ചെന്നു, ഒരു പെൺകൊടി എന്നെ നോക്കി, നീ പുപ്പുലിയെന്ന് ചൊന്നു, ഞാൻ പക്ഷെ പോയില്ല, എന്റെ കൊതിയൊട്ടും തീർന്നില്ല, അവളുടെ കെട്ടിയോനൊരു ഭീമൻ, ഞാൻ ചത്തുപോയേനെ. കോടിയോ നിയോറാവാൻ ഏതുമില്ല മോഹം, വീട് നോക്കുവാനും കപ്പൽ ജോലി കാക്കുവാനും. അയാൾ ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്താനായി പാട്ട് നിർത്തും. എല്ലാവർക്കും വാങ്ങാം പാട്ടിന്റെ വരികൾ എഴുതിയ ബ്രോഷറുകൾ. 1 മുതൽ 4 വരെ ടോസ്റ്റോ മതി. 60 പുതിയ പാട്ടുകൾ, പുതുപുത്തൻ നൃത്തങ്ങൾ. എന്നിട്ട് ഞാൻ കാത്തുകാത്തിരുന്ന ആ കഷ്ണം പാടും. ഫാനി, ഒരു നാളവൾ പണി ചെയ്യുമ്പോൾ, തിരക്കിട്ട് തിരക്കിട്ട് ചെയ്യുമ്പോൾ, വാതിലടച്ചിട്ട് വന്നവനവളെ കുത്തിക്കൊന്നു, മൃതി വന്നു, അവളൊരു തെറിച്ചിയായത് മൂലം. പിന്നെ അയാളുടെ ശബ്ദം ഏറ്റവും കഠിന ഹൃദയനെപ്പോലും അലിയിക്കുന്ന പോലെ മൃദുമധുരമാകും. പാവം പാവം ഫാനി, അവൾക്കെന്തു നല്ല കരളായിരുന്നു. ദൈവമേ, ഞാൻ സത്യം ചെയ്യാം, കരയാൻ കാരണമുണ്ട്. ഒരു തടവറയിൽ മരിക്കട്ടെ നീ, ആഗ്രഹിക്കുന്നു ഞാൻ. അഴിഞ്ഞാട്ടക്കാരിയാണെന്നും പറഞ്ഞവൻ അവളെ കൊന്നു. പാവം പാവം ഫാനി, അവളൊരു നല്ല കരളുകാരി. വീടുകളിൽ നിന്ന് ജനങ്ങൾ ബ്രോഷറുകൾ വാങ്ങാൻ ഇറങ്ങി വരും. വെറുതെയല്ല, തങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തി മാത്രമേ വാങ്ങൂ. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഫാനി കാരണം

0: വീട്ടിലേക്ക് അയാളുടെ പിന്നാലെ പോയാ മതി എന്നായി. അയാൾ ഒരൊഴുകുന്ന ചിരിയോടെ എന്നെ തിരിഞ്ഞു നോക്കി. കുട്ടാ, നിനക്കൊന്ന് വേണോ?
1: വേണ്ട സാർ, എന്റെ കയ്യിൽ കാശില്ല.
0: അത് മനസ്സിലായി. അയാൾ ബാഗെടുത്ത് തെരുവിൽ കുറച്ചുകൂടെ നടന്ന് ഉറക്കെ വിളിച്ചുകൂവി, പാർഡൻ സ്മോക്കിംഗ്, ഐ വെയിറ്റ്, ബൈ ബൈ ബോയ്സ്. ഈ വാട്സുകൾ നൈറ്റ് ഓഫ് കിങ്സിനേക്കാളുമൊക്കെ ജനപ്രിയമായ ടാങ്കോകൾ. സിറ്റിയിലെല്ലാവരും ഹെവൻലി ലൈറ്റ് ആണ് പാടുന്നത്. അതെത്ര സുന്ദരമാണെന്നോ. ഗാനത്തിന്റെ വരികൾ ശ്രദ്ധിക്കൂ.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
3: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും എ ബി സി ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
6: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
12: മഞ്ചേരി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഒഴിവുള്ള ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഫിസിക്കൽ സയൻസ് അധ്യാപക ഒഴിവിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്നതിന് അടുത്ത മാസം 2 രാവിലെ 10:30 സ്കൂളിൽ അഭിമുഖം നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സൂപ്രണ്ട് മുൻപാകെ ഹാജരാകണം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ ബന്ധപ്പെട്ട വിഷയത്തിലെ ബി എഡ്, കേട്ടഡ് കാറ്റഗറി 3 എന്നിവ വിജയിച്ചിരിക്കണം. വിശദവിവരങ്ങൾക്ക് 9539945452 അല്ലെങ്കിൽ 9449995052 എന്നീ നമ്പറുകളിൽ വിളിക്കാം. നമ്പറുകൾ വീണ്ടും 9539049552, അടുത്ത നമ്പർ 9495990502. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തിക ഒഴിവുകളിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വണ്ടൂർ പഞ്ചായത്ത് പരിധിയിൽ താമസക്കാരായിരിക്കണം. അംഗനവാടി ഹെൽപ്പർ തസ്തികയ്ക്ക് 10-ാം ക്ലാസ് പാസ്സാകാത്തവരായിരിക്കണം. അപേക്ഷകർ 2026 ജനുവരി 1 18 വയസ്സ് പൂർത്തീകരിക്കുകയും 46 വയസ്സ് കവിയുകയും ചെയ്യരുത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവുണ്ട്. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിരതാമസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉണ്ടായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ അടുത്ത മാസം 15 വൈകിട്ട് 5 വണ്ടൂർ ICDS ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും വണ്ടൂർ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾ അറിയാൻ നമ്പർ 0493124562 60. നമ്പർ വീണ്ടും 0493124562 60. അസാപ് കേരളയുടെ പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 തൊഴിൽ മേള നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രാവിലെ 10 ബയോഡേറ്റയും മറ്റ് അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9495999704. നമ്പർ വീണ്ടും 9495999704. കോഴിക്കോട് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആശുപത്രി വികസന സമിതിക്ക് കീഴിൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗത്തിൽ റേഡിയോഗ്രാഫർ ട്രെയിനിയെ നിയമിക്കുന്നു. യോഗ്യത DRT, DRRT, BMIT, BSc റേഡിയോളജി. ഈ മാസം 29 രാവിലെ 11 ആധാർ കാർഡ്, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മതം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസൽ സഹിതം അഭിമുഖത്തിന് എത്തുക. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ദിവസവേതന കരാർ വ്യവസ്ഥയിൽ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നു. യോഗ്യത വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി എന്നീ

0: വിഷയങ്ങളിൽ ഏതിലെങ്കിലും ബിരുദാനന്തര ബിരുദം. അടുത്ത മാസം 8 രാവിലെ 10:30 യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0495285239. നമ്പർ വീണ്ടും 0495285239.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: നാളെ രാവിലെ 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
3: 10 ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ എല്ലാ

0: നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്.
1: സമയം 7 മണി കഴിഞ്ഞ് 24:46. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽ പി ജി സിലിണ്ടറിനൊപ്പം പി എൻ ജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനിപ്പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബി എസ് എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5-ന് ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ലധികം സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 അടിക്ക് മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. എൻഡിആർഎഫ്, എസ്ഡിആർഎഫ്, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാനക്കമ്പനികൾക്ക് മാർഗം

0: നിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. വിശദാംശങ്ങളിലേക്ക്.
1: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് DGCA അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, PPE കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്ഥിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായിരുന്നു. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 mm വർക്കലയിൽ 7 mm മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു.

പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡി ജി സി എ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
0: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
1: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.

ഇന്ന് മെയ് 26 കമുകര പുരുഷോത്തമൻ ചരമദിനം. വേറിട്ട ശബ്ദം കൊണ്ട് ഒട്ടേറെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗായകൻ, ഗാനഗന്ധർവനും ഭാവഗായകനും മുൻപ് പാട്ടിന്റെ ആത്മവിദ്യാലയം തീർത്ത ഗായകൻ കമുകര പുരുഷോത്തമൻ. 1930 ഡിസംബർ 4 കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ പരമേശ്വരക്കുറുപ്പിന്റെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹം 15 വയസ്സ് മുതൽ സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചു. 1953 മുതൽ 1993 വരെയുള്ള സംഗീത ജീവിതത്തിൽ 175 ലേറെ സിനിമാ ഗാനങ്ങളും 1000 മുകളിൽ ലളിതഗാനങ്ങളും പാടി. ഏകാന്തതയുടെ അപാര തീരം, സംഗീതമേ ജീവിതം, പഞ്ചവർണ തത്ത പോലെ, ഈശ്വര ചിന്ത ഇതൊന്നേ, ആകാശപ്പൊയ്കയിലുണ്ടൊരു തുടങ്ങി അദ്ദേഹം പാടിയ ഗാനങ്ങളിലേറെയും സൂപ്പർ ഹിറ്റുകളായിരുന്നു. മലയാള സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ആ ഗാനവിസ്മയത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനത്തിൽ കേൾക്കാം. പട്ടുതൂവാല എന്ന ചിത്രത്തിന് വേണ്ടി കമുകര പുരുഷോത്തമനും പി സുശീലയും ചേർന്നാലപിച്ച ഗാനം ഇന്നത്തെ ഗാനമായി, ആകാശപ്പൊയ്കയിലുണ്ടൊരു.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് പി കെ അഞ്ജലി കൃഷ്ണൻ, അവതരണം ജയൻ മുത്തേരി.
1: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: വിവിധ തരം മഴക്കാല രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും പ്രതിരോധവും. ഇന്ന് സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
4: മഴക്കാലത്ത് കാണുന്ന മറ്റൊന്നാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി പരത്തുന്നതും ഒരു കൊതുകാണ്. പനി ഉണ്ടാവുക, ശരീരത്തിൽ വേദന ഉണ്ടാവുക, സന്ധി വേദന ഉണ്ടാവുക, ശരീരം ചുവന്ന് തടിക്കല്, അടങ്ങാത്ത തലവേദന, ഛർദി, വയറുവേദന, ചിലപ്പോൾ രക്തസ്രാവം, എല്ലുറങ്ങുന്ന വേദന അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പറയേണ്ടായി, ഇതൊരു കൊതുകുകൾ പരത്തുന്ന അസുഖമാണ്. അപ്പോൾ കൊതുകുകളുടെ വളർച്ച തടയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പനി വന്നാൽ സ്വയം മരുന്ന് കഴിക്കാതെ തന്നെ ഡോക്ടറുടെ സഹായം നേടുക എന്നുള്ളത്. എലിമൂത്രം കൊണ്ടാണ് എലിപ്പനി സാധാരണ ഉണ്ടാവുക. എലിമൂത്രം കൊണ്ട് മലിനമായ ജലം, ആഹാരം തുടങ്ങിയവയിൽ കൂടെയാണ് ഇത് പകരുന്നത്. എലിമൂത്രം കലർന്ന വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കാലിലോ മറ്റോ മുറിവുകളിലോ കൂടെ അണുക്കൾ ശരീരത്തിലേക്ക് കടക്കും. പെട്ടെന്ന് തലവേദന, പേശിവേദന, വിറയലോട് കൂടിയിട്ടുള്ള പനി, കണ്ണിന് ചുറ്റും ശക്തമായിട്ടുള്ള വേദന, ചുവപ്പ് നിറം തുടങ്ങിയവയൊക്കെയാണ് ഇത്തരത്തിലുണ്ടാകുന്ന എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. ഇനി പ്രതിരോധം എന്താണെന്ന് വെച്ചാൽ, മലിന ജലത്തിൽ ഇറങ്ങുമ്പോൾ ബൂട്ട് പോലെയുള്ളവ ധരിക്കുക. മുറിവുള്ളവർ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പരിസര ശുചിത്വം തന്നെയാണ് ഇതിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതിരോധ മാർഗം. ഇനി മറ്റൊന്നാണ് മഴക്കാലത്ത് കാണുന്ന വയറിളക്കവും ജലജന്യമായിട്ടുള്ള രോഗങ്ങളും. വൃത്തിയില്ലാത്ത ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് വയറിളക്കം പിടിപെടുന്നത്. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിച്ചാൽ ഒഴിവാക്കാവുന്ന അസുഖം തന്നെയാണ് വയറിളക്കം. വയറിളക്കം പിടിപെട്ടാൽ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴച്ചാറുകൾ, കരിക്ക്, കഞ്ഞിവെള്ളം തുടങ്ങിയവയൊക്കെ നന്നായി കഴിക്കുന്നത് ക്ഷീണം അകറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങുക. വയറുവേദനയോടൊപ്പം ഛർദി കൂടിയുണ്ടെങ്കിൽ ഇടയ്ക്കിടെയുള്ള ജ്യൂസുകൾ കുടിക്കുക. ശരീരത്തിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. കൈകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. മറ്റൊന്നാണ് ഈ മഴക്കാലത്ത് കാണുന്നതാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മുടെ ബ്രോങ്കൈറ്റിസ്. തുടർച്ചയായിട്ട് ചുമ, കഫക്കെട്ട്, ശ്വാസ തടസ്സം തുടങ്ങിയവയെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. മറ്റൊന്ന് ന്യൂമോണിയ, പനി, ചുമ, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മുടെ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന അസുഖങ്ങളാണ്.
3: വിവിധ തരം മഴക്കാല രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും പ്രതിരോധവും. ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി, ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946680000.
2: അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
2: പ്രായോജകർ:

0: മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
0: ഐക്യോ ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം, ഐക്യോ ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: സമയം 7 കഴിഞ്ഞ് 45:15.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
8: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ.
9: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30 വരെ.
6: ബുക്കിംഗിന് 0483280500.
10: കാവ്യധാര.
11: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
12: ടി ഉബൈദ് എഴുതിയ വിളക്ക് വെക്കുവിൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. അഞ്ജു കൃഷ്ണൻ.

0: വിളക്ക് വയ്ക്കുവിൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് അഞ്ജു കൃഷ്ണൻ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
5: ഹരിതം.
4: പ്രായോജകർ
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0499332622.
2: ഹരിതം. അപ്പിക്കോ പ്രസ്ഥാനം. തയ്യാറാക്കിയത് അഞ്ജലി കൃഷ്ണൻ PK. ഒരു മരത്തെ എപ്പോഴെങ്കിലും നാം സ്നേഹിച്ചിട്ടുണ്ടോ? മുറിച്ചു മാറ്റരുതെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം, അല്ലേ? എന്നാൽ ഇത്തരത്തിൽ മരങ്ങളെ സ്നേഹിച്ചവരെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? സുന്ദർലാൽ ബഹുഗുണയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുമെല്ലാം നാം ധാരാളം കേട്ടിട്ടുണ്ട്. ചിപ്കോ എന്ന വാക്കിനർത്ഥം ഒട്ടിനിൽക്കൂ എന്നാണ്. എന്നാൽ ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട മറ്റൊരു പ്രസ്ഥാനമുണ്ട്. അതാണ് അപ്പിക്കോ പ്രസ്ഥാനം. കർണാടകയിലെ പശ്ചിമഘട്ട മേഖലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മരം മുറിച്ചു മാറ്റുന്നതിനെതിരെ അവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിച്ചത് മരങ്ങളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു. ഇതിലും മനോഹരമായൊരു സമരരീതി വേറെ ഏതുണ്ട്? അതുകൊണ്ട് തന്നെയാണ് ആലിംഗനം ചെയ്യുക എന്ന അർത്ഥം വരുന്ന അപ്പിക്കോ എന്ന പേരിൽ തന്നെ ഈ പ്രസ്ഥാനം അറിയപ്പെട്ടത്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റേതിന് സമാനമായി മരത്തെ ആലിംഗനം ചെയ്യുകയാണ് ഇവിടെയും ജനങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ചിപ്കോ പ്രസ്ഥാനം എന്നും അപ്പിക്കോ പ്രസ്ഥാനം അറിയപ്പെടുന്നുണ്ട്. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലാണ് അപ്പിക്കോ ആരംഭിച്ചത്. മരക്കമ്പനികൾ മരങ്ങൾ മുറിക്കുന്നത് തടയാനും പശ്ചിമഘട്ടത്തിലെ വനനശീകരണത്തെ എതിർക്കാനും അവിടത്തെ ഗ്രാമങ്ങളിലെയും പ്രാദേശിക സമൂഹങ്ങളിലെയും ആളുകൾ മരങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തിയ സമര ചരിത്രമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. പാണ്ഡുരംഗ ഹെഗ്ഡേ എന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഗ്രാമീണ ജനങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന വനങ്ങളിലെ ദ്രുതഗതിയിലുള്ള മരം മുറിക്കലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ചൂഷണവും വനഭൂമിക്ക് ഭീഷണിയായ സാഹചര്യത്തിലാണ് ഈ പ്രസ്ഥാനം ഉയർന്നുവന്നത്. 1950 ഉത്തര കന്നഡ ജില്ലയിൽ 81%ത്തിലധികം വനപ്രദേശങ്ങളുണ്ടായിരുന്നു. വ്യാവസായിക കടന്നുകയറ്റം ഈ പ്രദേശത്തെ 3 വലിയ വ്യാവസായിക മേഖലകളായി മാറ്റുകയും വനങ്ങളുടെ വിസ്തൃതി കുറയ്ക്കുകയും ചെയ്തു. അതിജീവനത്തിനായി വനത്തെ ആശ്രയിച്ചിരുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ അത് വലിയ തോതിൽ ബാധിച്ചു. അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ വനങ്ങൾ സംരക്ഷിക്കാൻ പ്രദേശത്തെ ഗ്രാമീണരെ പാണ്ഡുരംഗ ഹെഗ്ഡേ സജ്ജരാക്കി. 1983 സെപ്റ്റംബറിൽ ഗ്രാമത്തിലെ ജനങ്ങൾ കലാസേവനത്തെ വാണിജ്യ മരം മുറിക്കലിൽ നിന്ന് രക്ഷിക്കാൻ അവയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അക്രമരഹിതമായ ഈ പ്രസ്ഥാനം അതിന്റെ അടിയന്തര ലക്ഷ്യങ്ങളിൽ വിജയിക്കുകയും ദക്ഷിണേന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. 38 പ്രക്ഷോഭത്തിന് ശേഷം സംസ്ഥാന സർക്കാർ ഒടുവിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി മരം മുറിക്കൽ ഉത്തരവ് പിൻവലിക്കാൻ നിർബന്ധിതരായി. കുറച്ചു കാലത്തേക്ക് സർക്കാർ മരം മുറിക്കൽ നിർത്തിവച്ചു. എന്നാൽ പിന്നീട് വീണ്ടും മുറിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രക്ഷോഭം പുനരാരംഭിച്ചു. വ്യാവസായിക വാണിജ്യ താൽപര്യങ്ങൾ ഉയർത്തുന്ന പാരിസ്ഥിതിക ഭീഷണികളെക്കുറിച്ച് ഈ പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിലെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പശ്ചിമഘട്ട വനമേഖലകളെ നശിപ്പിക്കുന്ന പദ്ധതി

0: ൾക്കെതിരെ ഈ സ്നേഹപ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പരിസ്ഥിതിയുടെ കാവൽക്കാരായി അഹിംസാത്മകമായ ഇത്തരം പ്രസ്ഥാനങ്ങൾ മുന്നോട്ടു വരട്ടെയെന്ന് ഒരു മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാം. അപ്പിക്കോ പ്രസ്ഥാനം, തയ്യാറാക്കിയത് അഞ്ജലി കൃഷ്ണൻ പി കെ.
1: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: ഹരിതം സമാപിക്കുന്നു.
1: സമർപ്പിച്ചത്
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
4: പ്രായോജകർ
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
7: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
8: ആകെ പേടിയാവുന്നു ഡോക്ടർ.
7: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
9: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: ഇന്ന് തോറ്റം പാട്ട് കേൾക്കാം. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾക്കും അവയോടനുബന്ധിച്ച് തലേനാൾ കെട്ടിയാടുന്ന തോറ്റം, വെള്ളാട്ടം എന്നിവയ്ക്കും പാടുന്ന അനുഷ്ഠാന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകൾ അഥവാ സ്തോത്രം പാട്ടുകൾ എന്ന് പറയുന്നത്. പൊതുവെ ദേവീ പരാശക്തിയുടെ സ്തുതികളാണിവ. അതിനാൽ ഭഗവതി പാട്ട് എന്നും ഇതറിയപ്പെടുന്നു. ദൈവത്തെ വിളിച്ചുവരുത്താൻ ഉപയോഗിക്കുന്നതും ദൈവചരിത്രം വർണ്ണിക്കുന്നതുമായ പാട്ടാണിത്. ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് എടക്കാട്ട് കോരുവും സംഘവും.

아, 보따리 내고.

0: എടക്കാട്ട് കോരുവും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സമയം 8 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
3: FM പ്രധാന വാർത്തകൾ.
2: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് ഗാംഗ്ടോക്കിലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി രാഷ്ട്രപതി സന്ദർശിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28 വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി BD സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് രാവിലെ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പരാതികൾ പരിഗണിക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ അടുത്ത മത്സരത്തിൽ ഞായറാഴ്ച നിലവിൽ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ നേരിടും.
3: FM പ്രധാന വാർത്തകൾ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15.
8: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
11: തീവണ്ടി സമയം. പ്രായോജകർ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
12: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
10: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
10: ഫോൺ 8129110087.
11: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1660 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 14:47, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 20631 മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 എത്തിച്ചേരും. അങ്ങാടിപുരം സ്റ്റേഷനിൽ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപുരം സ്റ്റേഷനിൽ എത്തിച്ചേരും.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
11: തീവണ്ടി സമയം. പ്രായോജകർ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
10: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
10: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പ്.

0: ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: കോട്ടകല ആര്യവേദശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പി എസ് വി നാട്യസംഘത്തിൽ കഥകളി സംഗീതം, കഥകളി മദ്ദളം എന്നീ വിഭാഗങ്ങളിൽ 5 വർഷത്തെ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്നു. കേരളത്തിലെ പ്രശസ്തമായ കഥകളി സ്ഥാപനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ പ്രശസ്തരായ കഥകളി ആശാന്മാരുടെ ശിക്ഷണത്തിൽ 4 വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ ആയ അടുത്ത മാസം 6-ാം തീയതി, ക്ഷമിക്കണം, അടുത്ത മാസം 1-ാം തീയതി 18 വയസ്സിൽ കവിയാത്ത ആൺകുട്ടികൾക്കാണ് പ്രവേശനം അനുവദിക്കുന്നത്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് പുറമെ താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും. കൂടാതെ പ്രതിമാസ സ്കോളർഷിപ്പും അനുവദിക്കുന്നതാണ്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി എസ് വി നാട്യസംഘത്തിൽ ഭാവിയിൽ വരുന്ന സ്ഥിരം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുമ്പോൾ മുൻഗണന നൽകുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് 0483274365 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ വീണ്ടും 0483274365.
1: സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
3: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ
1: സി എച്ച് സെന്റർ മഞ്ചേരി.
3: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
1: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
3: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
1: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
3: സി എച്ച് സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: ഫുഡ് ടെക്നോളജി മേഖലയിലെ കരിയർ സാധ്യതകൾ. കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബീവി സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
2: മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഏറ്റവും അത്യന്താപേക്ഷികവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മേഖലയാണ് ഭക്ഷ്യമേഖല. വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരവും വിഭവങ്ങളും ദൈനംദിന ജീവിതത്തിൽ ലോകമൊട്ടാകെ സ്വാധീനം ചെലുത്തുന്നതായി കാണാം. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അറിവുകൾ ഭക്ഷണം തയ്യാറാക്കൽ, പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, വിതരണം, സംഭരണം, നിർമ്മാണം എന്നിവിടങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന പഠനശാഖയാണ് ഫുഡ് ടെക്നോളജി. ദീർഘകാലം കേടുകൂടാതെ ഉപയോഗിക്കാവുന്ന ഭക്ഷ്യവസ്തുക്കൾ, പാഴാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഒട്ടേറെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും ഭക്ഷ്യ വ്യവസായ മേഖലയിൽ ദ്രുത വളർച്ചയുണ്ടാക്കുന്നു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഫോർമുലകളും വികസിപ്പിക്കുന്നതിലും നിലവിലുള്ളവ ഫലപ്രദമായി മെച്ചപ്പെടുത്തുന്നതിലും ഫുഡ് ടെക്നോളജിസ്റ്റുകൾക്ക് കാര്യമായ പങ്കുണ്ട്. പ്ലസ് ടുവിന് സയൻസ് വിഷയങ്ങൾ പഠിച്ചവർക്ക് ഫുഡ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ്, BSc, BVOC എന്നിങ്ങനെ കോഴ്സുകളുണ്ട്. പ്രായോഗിക സാങ്കേതിക മേഖലകളിൽ കൂടുതൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നവർക്ക് BTech എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആയിരിക്കും ഉചിതമാവുക. ഫുഡ് ടെക്നോളജി മേഖലയിലെ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ച് കൂടുതലറിയാനും ഗുണമേന്മ വിശകലനം, ഗവേഷണം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കാൻ BSc കോഴ്സുകളായിരിക്കും ഉപകാരപ്പെടുക. വ്യാവസായിക മേഖലയിൽ വൈഭവവും പ്രായോഗിക പരിചയവും സൃഷ്ടിക്കാൻ BVOC കോഴ്സുകൾ ഏറെ സഹായിക്കും. പ്ലസ് ടുവിന് ശേഷം NIFTEM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, BTech ഫുഡ് ടെക്നോളജിക്ക് മികവുറ്റ സ്ഥാപനമാണ്. IITകൾ, NITകൾ, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികൾ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ സയൻസ് ക്യാമ്പസുകൾ, തേസ്പൂർ യൂണിവേഴ്സിറ്റി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയവയിൽ ദേശീയ തലത്തിലും കേരളത്തിലെ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി മണ്ണുത്തി, കുഫോസ് എന്നിവിടങ്ങളിലും, കൂടാതെ യൂണിവേഴ്സിറ്റികളിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും BSc, BVOC കോഴ്സുകൾ ലഭ്യമാണ്. ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും രൂപകൽപ്പന ചെയ്യാനും പുത്തൻ പാക്കേജിംഗ് സംവിധാനങ്ങൾ വികസിപ്പിക്കാനും സേവനം ആവശ്യമായി വരും. പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, ധാന്യങ്ങൾ, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സാധ്യതകൾ ധാരാളം നിലനിൽക്കുന്നുണ്ട്.
1: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ

0: കമല ബീവി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
2: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
1: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
2: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: സുപ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
4: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
5: ർഭിണിയാണോലേ
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: ഹാ, അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
5: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
11: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
10: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
12: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
13: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
10: കുട്ടികൾ കളിക്കട്ടെ.
11: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
10: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
14: സൈബർ ജാലകം.
15: വാട്സാപ്പിൽ എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിക്കറുകൾ നിർമ്മിക്കാം.
16: വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സുഹൃത്തുക്കൾ തകർപ്പൻ സ്റ്റിക്കറുകൾ അയക്കുമ്പോൾ, അതും നല്ല ഡയലോഗുകളൊക്കെ ചേർത്തുള്ള സ്റ്റിക്കറുകൾ അയക്കുമ്പോൾ, ഇതൊക്കെ എങ്ങനെയാണാവോ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഇനി വെറുതെ അത്ഭുതപ്പെട്ടിരിക്കേണ്ട, നിങ്ങൾക്കും ഇന്നു മുതൽ സ്റ്റിക്കർ മാസ്റ്ററാകാം. അതും എളുപ്പ വഴികളിലൂടെ. അതിൽ ഒന്നാമത്തെ ഏറ്റവും സിമ്പിളായ വഴി ആദ്യം പറയാം. നിങ്ങളുടെ ഫോണിലെ ഏതെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റ് തുറക്കുക. എന്നിട്ട് സാധാരണ സ്റ്റിക്കർ എടുക്കുന്ന ആ സ്റ്റിക്കർ ഐക്കൺ ഒന്നമർത്തുക. അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിലുള്ള ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇനി അതിൽ എന്തെങ്കിലും എഴുതണോ അതോ വരയ്ക്കണോ, എല്ലാം അവിടെ തന്നെ ചെയ്യാം. എന്നിട്ട് സെൻഡ് അടിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ സ്വന്തം സ്റ്റിക്കർ റെഡി. ഇനി മറ്റൊരു മാർഗം കൂടി പറയാം. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഇല്ല, പക്ഷേ ഒരു ഐഡിയയുണ്ട്. ഈ രൂപത്തിലുള്ളൊരു സ്റ്റിക്കറാണെങ്കിൽ ഒരു കലക്ക് കലക്കാം എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സ്റ്റിക്കർ ഐക്കണിൽ പോയി ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് വിത്ത് AI അല്ലെങ്കിൽ മേക്ക് വിത്ത് AI എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കറിൻ്റെ ഒരു വിവരണം ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ അത് ലഭ്യമായ മറ്റ് ഭാഷകളിലോ ടൈപ്പ് ചെയ്ത് നൽകുക. ഉദാഹരണത്തിന്, എ കാറ്റ് വിയറിംഗ് സൺഗ്ലാസസ് എന്ന് കൊടുത്താൽ ആ നിമിഷം തന്നെ നല്ല അടിപൊളി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന പൂച്ചയുടെ സ്റ്റിക്കർ തരും. ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഏത് സ്റ്റിക്കറും നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാമല്ലോ. ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്യാം. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ സ്റ്റിക്കറുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനും മാർഗമുണ്ട്. ആനിമേറ്റഡ് സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാക്കുവാൻ sticker.ly പോലുള്ള വെബ്സൈറ്റുകൾ പ്രയോജനപ്പെടുത്താം. വിലാസം ഒരിക്കൽ കൂടി പറയാം, sticker.ly. സ്വന്തമായി ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാൻവയും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇതിലൂടെ പ്രൊഫഷണൽ ലുക്കുള്ള സ്റ്റിക്കറുകൾ ഉണ്ടാക്കി വാട്സാപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത്? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റിക്കർ നിർമ്മിച്ച് സുഹൃത്തുക്കളെ ഞെട്ടിക്കൂ.
14: സൈബർ ജാലകം.

0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
5: സമയം 8 മണി കഴിഞ്ഞ് 15:06
0: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം
6: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544
7: മാഡം ഈ പാസ്ബുക്കിലൊന്ന് പ്രിന്റ് ചെയ്ത് തരാമോ
8: അതിന് കറണ്ട് ഇല്ലല്ലോ
7: അല്ല അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി
8: അതിന് ചാർജ് തീരെ കിട്ടുന്നില്ല പുതിയ ബാറ്ററി വാങ്ങണം
7: ഇനി പുതിയത് വാങ്ങണ്ട നമ്മുടെ ചരണിയിലുള്ള BRGCയിലേക്ക് പോയിക്കോളൂ ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ ബാറ്ററി റീജനറേറ്റ് ചെയ്തു തരും
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി
0: ഫോൺ 7907966544
9: സൂപ്പർ ടേസ്റ്റിലുള്ള മട്ടൻ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ആദ്യം 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം ഇനി മസാലയ്ക്കായി ഒരു വലിയ പാത്രത്തിൽ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടാകുമ്പോൾ 6 വലിയ സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റണം സവാള നന്നായി വഴന്നു വരുമ്പോൾ 3 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിനനുസരിച്ച് ഏകദേശം 15 പച്ചമുളക് ചതച്ചതും ചേർക്കാം ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞതും 1 വലിയ പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായി വഴറ്റി ഉടച്ചെടുക്കണം മസാല റെഡിയായി വരുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ കഷ്ണങ്ങൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം കൂടെ 3 ടീസ്പൂൺ ഗരം മസാലയും 1 കപ്പ് തൈരും ചേർത്ത് കുറഞ്ഞ തീയിൽ മസാല ഒന്ന് പിടിക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് ചോറ് തയ്യാറാക്കണം അതിനായിട്ട് 1 കിലോ അരിക്ക് ഏകദേശം 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കണം വെള്ളത്തിൽ 4 ഏലക്ക 5 ഗ്രാമ്പു 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കാം വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം അരി 1¾ ഭാഗം വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളയാം ഇനി ദം ചെയ്യാനായിട്ട് മട്ടൻ മസാലയ്ക്ക് മുകളിലായി വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് നിരത്താം ഇതിനു മുകളിൽ വറുത്ത സവാളയും കശുവണ്ടിയും ഉണക്ക മുന്തിരിയും അല്പം മല്ലിയിലയും വിതറി ആവി പുറത്തേക്ക് പോകാത്ത വിധത്തിൽ പാത്രം അടച്ചുവെക്കണം വളരെ കുറഞ്ഞ തീയിൽ 15 മിനിറ്റ് നേരം ദം ചെയ്താൽ മട്ടൺ ബിരിയാണി തയ്യാർ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറഞ്ഞുതരാം 1 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം ഇനി മസാലയ്ക്കായി ഒരു വലിയ പാത്രത്തിൽ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടാകുമ്പോൾ 6 വലിയ സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് വഴന്നു വരുമ്പോൾ 3 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിനനുസരിച്ച് പച്ചമുളക് ചതച്ചതും ചേർക്കാം ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞതും 1 വലിയ പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് വഴറ്റി ഉടച്ചെടുക്കണം മസാല റെഡിയായി വരുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം കൂടെ ഗരം മസാലയും 1 കപ്പ് തൈരും ചേർത്ത് കുറഞ്ഞ തീയിൽ മസാല ഒന്ന് പിടിക്കാനായിട്ട് വെക്കാം ഇനി ചോറ് തയ്യാറാക്കണം അതിനായിട്ട് 1 കിലോ അരിക്ക് ഏകദേശം 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കണം വെള്ളത്തിൽ 7 ഏലക്ക 5 ഗ്രാമ്പു കറുവപ്പട്ട ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കാം വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം 1¾ ഭാഗം വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളയാം ദം ചെയ്യാനായിട്ട് മട്ടൺ മസാലയ്ക്ക് മുകളിലായി വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് നിരത്താം ഇതിനു മുകളിൽ വറുത്ത സവാളയും കശുവണ്ടിയും ഉണക്ക മുന്തിരിയും അല്പം മല്ലിയിലയും വിതറി ആവി പുറത്തേക്ക് പോകാത്ത വിധത്തിൽ പാത്രം അടച്ചുവെക്കണം 15 മിനിറ്റ് നേരം വളരെ കുറഞ്ഞ തീയിൽ ദം ചെയ്താൽ മനം മയക്കുന്ന മണവും രുചിയുമുള്ള മട്ടൺ ബിരിയാണി തയ്യാർ
0: രസമുകുളം.

0: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുക്കുളം.
1: പ്രായോജികർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
2: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ, 90-20-620-630.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
8: പാലക്കാട് തൃത്താല കുഴൽമന്നം MRS കളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി 28 നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് 29 മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-5005 നമ്പർ, വീണ്ടും 0491-250-5005.

0: 2026 മാർച്ച് പാദത്തിലെ മലപ്പുറം ജില്ലയിലെ ബാങ്കുകളുടെ ബ്ലോക്ക് തല ബാങ്കേഴ്സ് സമിതി യോഗങ്ങൾ ഈ മാസം 29 ആരംഭിക്കും. മലപ്പുറം ജില്ലയിലെ 15 ബ്ലോക്കുകളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന അവലോകന യോഗങ്ങൾ അടുത്ത മാസം 9 അവസാനിക്കും.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
10: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
11: അല്ല, അതെങ്ങനെ?
10: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശൂർ വന്നിട്ടുണ്ടല്ലോ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
10: ഫോൺ 8078788881.
0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത്? ഉത്തരം: ഏഷ്യ. ഭൂവിസ്തൃതിയിലും ജനസംഖ്യയിലും ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഭൂഖണ്ഡത്തിലാണ്. ലോകത്തിലെ ഏകദേശം 1/3 ഭൂവിഭാഗം ഏഷ്യയിൽ ഉൾപ്പെടുന്നു. ചോദ്യവും ഉത്തരവും വീണ്ടും: ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഭൂവിസ്തൃതിയിലും ജനസംഖ്യയിലും ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഭൂഖണ്ഡത്തിലാണ്. ലോകത്തിലെ ഏകദേശം 1/3 ഭൂവിഭാഗം ഏഷ്യയിൽ ഉൾപ്പെടുന്നു.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
12: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777.

FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. കാലം മാറും, സാഹചര്യങ്ങൾ മാറും, പക്ഷേ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്ന മനുഷ്യനെ തോൽപ്പിക്കാൻ ലോകത്തിലെ യാതൊരു ശക്തിക്കും കഴിയില്ല. സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് FM ശുഭദിനത്തിൽ

0: ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 25:43.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493-299-599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി എത്തിയിരിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സീനിയർ കൺസൾട്ടന്റും പീഡിയാട്രിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ അബ്ദുറഹ്മാൻ എലിക്കോട്ടിലാണ്. ഡോക്ടറെ, നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നീണ്ട 2 മാസങ്ങളായി സ്കൂളുകളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. കുട്ടികളൊക്കെ വളരെ ആഹ്ലാദ തിമർപ്പിലായിരുന്നു 2 മാസം. വിവിധ യാത്രകളും ബന്ധുവീടുകൾ സന്ദർശിക്കലും സിനിമ കാണലും എല്ലാമായി അവർ ആകെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി തീർത്തും ഒരു ഗൃഹാന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. സ്കൂൾ തുറക്കുന്നതോടൊപ്പം തന്നെ ചില സ്കൂളുകളിലെങ്കിലും സ്കൂളിന്റെ ചുറ്റുപാടുകളിൽ നിറയെ കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ സ്ഥിരമായി ഈയൊരു കുറഞ്ഞ സമയം കൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾ പലരും പാമ്പ് കടിയേറ്റ് മരിക്കുന്നു എന്നുള്ളത്. കിടക്കയിൽ പോലും പാമ്പുകൾ വന്നിട്ടാണ് കുട്ടികളെ കടിച്ചിട്ട് നമ്മൾക്ക് കുറെ അനുഭവങ്ങൾ നമ്മൾ ഈ അടുത്ത് പത്രവാർത്തകളിലൊക്കെ കണ്ടു. സ്കൂളുകളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാട് മൂടിക്കിടക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പാമ്പിന്റെ കടിയേൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൂടാ എന്നില്ല. കാരണം നമ്മൾ കണ്ടതാണ്, ക്ലാസ് മുറിയിൽ പോലും മാളത്തിൽ പാമ്പ് ഉണ്ടായിട്ട് കുട്ടിയുടെ കാലിന് കടിക്കുകയും ആ കുട്ടി മരണപ്പെടുകയും ഒക്കെ ചെയ്ത ഒരവസ്ഥ. പിന്നെ ഇതിനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, നമ്മളൊക്കെ ഒരു കടിയേറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തുടങ്ങി നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചിരുന്നു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം കേൾക്കാം. ചിലപ്പോൾ കുട്ടിയെ സ്കൂളിൽ നിന്നാവാം പാമ്പ് കടിക്കുന്നത്, അതല്ലെങ്കിൽ നടവഴിയിൽ നിന്നാവാം. എവിടെയായാലും നമുക്ക് പെട്ടെന്ന് ഒരു വെഹിക്കിൾ അവൈലബിലിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കിട്ടുന്ന ഒരു വാഹനത്തിലൊന്നോ ഓട്ടോ അല്ലെങ്കിൽ കാറോ ആംബുലൻസോ എന്താ വരുന്നത് വെച്ചാൽ ആ വാഹനത്തിനകത്താണ് കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. കടി പറ്റിയ ഭാഗം ഇളകാതെ അത് ഹൃദയത്തിന് താഴെ ഭാഗത്തേക്ക് ആക്കി വെച്ച് പലരും കിടത്തിക്കൊണ്ടുവരാ പറഞ്ഞാൽ അത് ഹൃദയത്തിന് സമാന്തരമായിട്ട് തന്നെയാണ് വരുന്നതല്ലോ. എങ്ങനെ വേണം ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത്?
2: കാലിന്റെ വിരലിനാണ് കൊത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ

0: ആംഗിൾ ജോയിന്റ് ഇമ്മൊബിലൈസ് ചെയ്യണം. അപ്പൊ ആ കാലിന്റെ വിരലിന് താഴെ മുതൽ മുട്ട് വരെ നമ്മൾ വെറുതെ സ്ട്രാപ്പ് ചെയ്ത് ഒരു വിരല് കടത്താവുന്ന അത്രയും ടൈറ്റായിട്ട് വേണം ചെയ്ത് വേണം ഹോസ്പിറ്റലിലെത്താൻ. പിന്നെ ആ കാല് ഒരിക്കലും മുറുക്കി കെട്ടരുത്. അത് അങ്ങോട്ടുള്ള രക്ത ഓട്ടം നിരക്കുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു ചെയ്യുക. കടിച്ച ഭാഗം നമ്മൾ ഹൃദയത്തിന് താഴെ വെച്ചുകൊണ്ടായിരിക്കണം, തൂക്കിയിട്ടുകൊണ്ടായിരിക്കണം ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത്.
1: പാമ്പ് കടിയേറ്റ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രി സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്?
0: ഹോസ്പിറ്റലിലെ കുട്ടിയെ നേരത്തെ എമർജൻസിയിലേക്ക് വരുന്നു. അവിടെ കുട്ടിയെ ഡോക്ടർ പരിശോധിക്കുന്നു. നമുക്ക് നോക്കേണ്ടത് കുട്ടിയെ കടിച്ചത് പാമ്പാണെങ്കിൽ തന്നെ അതൊരു വിഷമുള്ള പാമ്പാണോ അതോ വിഷമില്ലാത്ത പാമ്പാണോ. ഇനി വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ ഡ്രൈ ബൈറ്റാണോ വെറ്റ് ബൈറ്റാണോ, പോയസൺ കയറിയിരിക്കുന്നോ കയറിയിട്ടില്ലെന്നുള്ള നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും മണിക്കൂറിൽ ഇനീഷ്യലൊക്കെ ഓരോ അരമണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് ബ്ലഡ് ടെസ്റ്റുകളിൽ അതായത് ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ടോ നോക്കും. അതുപോലെ കുട്ടിയിൽ കടിച്ച ഭാഗത്ത് എന്തെങ്കിലും ചേഞ്ചുകൾ, അതായത് നീര് വരുന്നു, നീലക്കളറാവുന്നു, മസിലിന് വേദന വരുന്നു, ആ നീര് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ബോധക്ഷയമോ കുട്ടികൾ മസിൽ വീക്ക്നെസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ആ കുട്ടിക്ക് ആൻറ്റി സ്നേക്ക് വീനം കൊടുക്കുക. എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ആവശ്യം വരാറില്ല. കാരണം ഈ ആൻറ്റി സ്നേക്ക് വീനം കൊടുക്കുമ്പോഴും അതിനുള്ള റിയാക്ഷനും കാര്യങ്ങളിലുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ ഒരു പീഡിയാട്രിക് ICU കടത്തിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ആൻറ്റി സ്നേക്ക് വീനം കൊടുക്കാറ്.
1: പണ്ടൊക്കെ പാമ്പ് കടിയേറ്റാൽ ഈ വിഷമിറക്കുന്ന ആളുകളുടെ സമീപത്ത് കൊണ്ടുപോയി അവരുടെ ഒരു നാടൻ രീതിയിലുള്ള ചികിത്സകളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് ഒരുപാട് ആശുപത്രികളും വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഇങ്ങനെ കൃത്യമായ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തുന്ന കുട്ടികൾക്കായാലും ഇനിയിപ്പം മുതിർന്നവർക്കായാലും എന്തുമാത്രം വിജയസാധ്യതകളാണ് ഹോസ്പിറ്റലിന് നൽകാൻ കഴിയുന്നത്?
0: അതിന് കൃത്യമായ ശതമാനം പറയാൻ കഴിഞ്ഞിരുന്നു. തീർച്ചയായും ഹോസ്പിറ്റലിൽ സമയത്ത് കുട്ടിയെത്തി, സമയത്ത് ടെസ്റ്റുകൾ ചെയ്ത്, സമയത്ത് മരുന്ന് തുടങ്ങിയാൽ വളരെയധികം, ഞാൻ പറയുന്നത് വളരെയധികം കുട്ടി രക്ഷപ്പെടാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻസ് ആണ് ഇതിൽ പലപ്പോഴും ഉണ്ടാവാറ്. കിഡ്നിക്ക് വരുന്ന ഡാമേജ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കുട്ടിക്ക് ഒരുപക്ഷെ ഡയാലിസിസും എല്ലാം ആവശ്യമായിരിക്കാം. അത് അത്രയും സൗകര്യങ്ങളുള്ള സ്ഥലത്തുകൂടി എത്തിച്ചാൽ അത്രയും നല്ലതാണെന്നുള്ളതാണ് ഇതേക്കുറിച്ച് എൻ്റെ അഭിപ്രായം. നമ്മൾ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞെങ്കിലും വലിയവർക്കും ഇങ്ങനെ കടി കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവരെയും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം പ്രിക്കോഷൻ എല്ലാം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. കുട്ടികളുടെ കാര്യങ്ങളും വലിയവരുടെ കാര്യങ്ങളാണെങ്കിലും എപ്പോഴും ഒരു ICU ഹോസ്പിറ്റലിൽ എത്താം. ഇപ്പം കിംസ് അൽഷിഫയെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളുടെ പീഡിയാട്രിക് ICU, വലിയവരുടെ ആണെങ്കിൽ ക്രിറ്റിക്കൽ കെയർ ICU, അതുപോലെ ഇത്തരം ഡയാലൈസിസ്, നെഫ്രോളജിസ്റ്റ്, അതുപോലെ ന്യൂറോളജിസ്റ്റ്, ഇവരുടെ എല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കെയറിൻ്റെ അണ്ടറിലാണ് എപ്പോഴും ഇത്തരം സംഗതികൾ ചികിത്സിക്കേണ്ടത്. അതെല്ലാം ഇവിടെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നല്ല സൗകര്യങ്ങളോടുകൂടി തന്നെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സീനിയർ കൺസൾട്ടന്റും പീഡിയാട്രിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എലിക്കോട്ടിലാണ് ഇതുവരെ നമ്മോട് സംസാരിച്ചത്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. കുട്ടികൾക്ക് പാമ്പുകടി ഏൽക്കുന്നത് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതേക്കുറിച്ചുള്ള സംശയങ്ങൾക്കാണ് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കായി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു. സൗത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
2: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
1: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ.
2: സന്തോഷങ്ങൾക്കിടയിൽ പക്ഷാഘാതം വില്ലനാവാതിരിക്കട്ടെ.
1: രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. പക്ഷാഘാതത്തിനെതിരെ കിംസ് അൽഷിഫ സുസജ്ജമാണ്. വിളിക്കൂ 0493-299-599.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
3: നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ്.

0: ഇപ്പോൾ സ്മൃതി ഗീതങ്ങൾ കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സ്മൃതി ഗീതങ്ങൾ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ആരോമിലൊന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: തുലാവർഷം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. വയലാറിന്റെ വരികൾ സലിൽ ചൌധരിയുടെ ഈണം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സമയം 8 മണി കഴിഞ്ഞ് 48:17 കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിഗീതങ്ങളാണ്. ഇനി വാണിജ്യറാം പാടിയത്, ചിത്രം സെന്റ് തോമസ്. വയലാറിന്റെ വരികൾ സലിൽ ചൌധരിയുടെ സംഗീതം.

0: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: രാസലീല എന്ന ചിത്രത്തിൽ യേശുദാസും വാണിജ്യറാമും സംഘവും പാടിയത്. ഗാനശില്പികൾ വയലാർ സലിൽ ചൌധരി.

പ്രിയപ്പെട്ടവരെ, സമയം 9 മണി കഴിഞ്ഞ് 8:04 കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിഗീതങ്ങളാണ്. ഇനി നിറകുടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജയവിജയ.

0: കേട്ടത് സ്മൃതിഗീതങ്ങളാണ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: സ്മൃതിഗീതങ്ങൾ.

0: സമയം 9 മണി കഴിഞ്ഞ് 21:07.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്ന് ജയശങ്കർ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം മന്തഞ്ചേരിയിൽ നിർമ്മിച്ച പാലം രാവിലെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവും ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു.
1: FM പ്രധാന വാർത്തകൾ. കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166-49 മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28, 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി 9:48, 166-10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.

0: ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും.

0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് സംബന്ധിച്ച അന്തിമ പത്രികകൾ തയ്യാറാക്കുന്നതിനുള്ള ഫെസിലിറ്റേഷൻ പരിശീലനം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ പ്ലാനിംഗ് സമ്മേളന ഹാളിൽ നടന്ന പരിശീലനത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ പങ്കെടുത്തു. സ്ഥാനാർത്ഥികൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ദൈനംദിന വരവ് ചെലവ് കണക്കുകളും അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാർ കണ്ടെത്തി. ഷാഡോ ഒബ്സർവേഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ കണക്കുകളും തമ്മിലുള്ള വൈരുദ്ധ്യം പരിഹരിക്കുന്നതിനായുള്ള റിക്കൺസിലിയേഷൻ യോഗം ഈ മാസം 30 രാവിലെ 10 നടക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം. ബന്ധപ്പെട്ട രേഖകൾ സഹിതം യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഫലപ്രഖ്യാപന തീയതി കഴിഞ്ഞ് 30 തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ നിശ്ചിത മാതൃകയിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ മുമ്പാകെ സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ വീഴ്ച വരുത്തുകയോ തെറ്റായ കണക്ക് സമർപ്പിക്കുകയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിയമ നടപടി സ്വീകരിക്കും. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി താലൂക്കിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായുള്ള താലൂക്ക് തല ഉദ്യോഗസ്ഥ യോഗം തിരൂർ മുനിസിപ്പൽ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്നു. തിരൂർ തഹസിൽദാറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും മുന്നൊരുക്കങ്ങളിലും എല്ലാ വകുപ്പുകൾ തമ്മിലുള്ള കൃത്യമായ ഏകോപനം അത്യാവശ്യമാണെന്ന് തഹസിൽദാർ വി ദിലീപ് യോഗത്തിൽ ഓർമ്മിപ്പിച്ചു. മലയോര പ്രദേശങ്ങൾ, പുറമ്പോക്ക് ഭൂമി, തീരദേശം എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് തുടങ്ങിയവ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി. ഇതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കും. ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുന്നവരുടെ വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തും. വീടുകൾ, വിദ്യാലയങ്ങൾ, വൈദ്യുത ലൈനുകൾ എന്നിവയ്ക്ക് മുകളിലേക്ക് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരച്ചില്ലകളും മരങ്ങളും അടിയന്തരമായി മുറിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകി. ഓടകളുടെ ശുചീകരണവും വേഗത്തിലാക്കും. തുടർച്ചയായി 2 ശക്തമായ മഴ പെയ്താൽ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ യോഗത്തിൽ നിർദ്ദേശിച്ചു. പുറത്തൂർ, മംഗലം, തൃപ്പങ്ങോട്, വെട്ടം തുടങ്ങിയ വില്ലേജുകളിൽ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലായതിനാൽ ഈ പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ആരോഗ്യവകുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഉറപ്പാക്കുക, അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിക്കുക, മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ധനസഹായം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ എന്നിവ ഉറപ്പാക്കും. ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ പുഷ്പ, താനൂർ ഫയർ സ്റ്റേഷൻ SHO രാജേന്ദ്രനാഥ്, വിവിധ വകുപ്പുകളിലെ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: അല്ല ഭാസ്കർ ഏട്ടാ, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20 ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000 സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

പ്രിയപ്പെട്ടവരെ, സമയം 9:30 21 സെക്കൻഡ്. മഴവില്ലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യം ജി വേണുഗോപാൽ പാടിയത്, രചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം KP ഉദയഭാനു.

0: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
4: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
6: 7:45.
7: അതിനെന്താ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി,
9: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
5: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
10: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
10: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
11: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
12: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
13: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
14: എന്നും രാവിലെ 7:00.
13: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
14: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
15: പോച്ചൽ ഖാദറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി ജി ശ്രീരാം പാടിയത്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
8: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
8: എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
6: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
9: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
10: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
11: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
10: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
13: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
14: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
15: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
14: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
16: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: മഴവില്ലിൽ ഇനി സിന്ധു പ്രേംകുമാർ പാടിയത്. രചന ശബരികെ അയ്യപ്പൻ, സംഗീതം സുനാഥ്.

0: നാളെ രാവിലെ 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
1: 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്.

ആകാശവാണി 102.7 മഞ്ചേരി എഫും സമയം 9 കഴിഞ്ഞ് 55:18. ഇന്ത്യ അമൃതകാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യുവാക്കളുടെ കഠിനാധ്വാനം 2047 ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തെ

0: രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിലെ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്നും 28-ന് അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കെ എം പി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്ധനവില വർദ്ധനയ്ക്കെതിരെ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുടമകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തും. ബസ് വ്യവസായം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഇടുക്കി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണിയെ തുടർന്ന് ജലനിരപ്പ് താഴ്ന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്നു മുതൽ 3 ആഴ്ചത്തേക്ക് ഡാമിലെ ജലനിരപ്പ് 36.90 മീറ്ററിലേക്ക് താഴ്ത്താനാണ് തീരുമാനം. പത്തനംതിട്ട ഉള്ളന്നൂർ പുന്നക്കുളത്തെ കുരിശിൻമൂട് ജംഗ്ഷന് സമീപം ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പന്തളം, തിരുവല്ല, കുന്നന്താനം, ചെങ്ങനൂർച്ചിറ, മുണ്ടപ്ലാക്കൽ രാജുന്റെയും ലീലയുടെയും മകൻ രാഹുൽ എം രാജനാണ് മരിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി ഇഎംഇഎ കോളേജിന്. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ പരാജയപ്പെടുത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166-10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 166-06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 161-60 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38, 122-01 ലോകമാന്യതിലക് തിരുവനന്തപുരം ഗരീബ് രഥ് 11:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: നാളെ രാവിലെ 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
4: 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 50 മണി കഴിഞ്ഞ് 59:22. ഇനി അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകൂ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള, സാമൂഹ്യബോധമുള്ള പൗരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ളൊരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോഴീ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്, അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ളാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ട് നേരം. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന് വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർധനമുള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും, ഒന്നും ചെയ്യാനില്ലാത്തവർ. അവർക്ക് മെൻ്റൽ എനർജി കൂടുതലുമായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ള ശൂന്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
2: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങുംപുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവ മാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ അവർ

0: ഒരുപാട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് പോർണോ, ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികൾ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലന്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലന്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമപ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമപ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുറായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും അതുപോലും. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ, അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
0: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന്, മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട, പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികൾ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ, പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട്, അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക്, അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദം ഉള്ള ഒരു അമ്മയ്ക്ക്, അച്ഛന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള, പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് അവർ വരത്തില്ല, എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്നില്ല, കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലനം

0: വിളിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, കുട്ടി ഇപ്പം എത്രത്തോളം ഉപയോഗിക്കും, ഇപ്പം ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ, ഇപ്പം എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ള ഒരു സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പം നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു, ഇതിലെല്ലാം നമ്മൾ ആ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ അടിമത്തത്തിലേക്ക്, മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിലും മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 20 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം.

എം നാട്ടുവൃത്താന്തം. 11 മണിക്ക് അക്ഷരഗീതങ്ങൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുറന്ന ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ട്രെയിൻ സമയം. 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ. അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക എം ജിഷ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇന്നലെയും ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

കോട്ടകല ആയുർവേദശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പി എസ് വി നാട്യസംഘത്തിൽ കഥകളി സംഗീതം, കഥകളി മദ്ദളം എന്നീ വിഭാഗങ്ങളിൽ 5 വർഷത്തെ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്നു. കേരളത്തിലെ പ്രശസ്തമായ കഥകളി സ്ഥാപനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ പ്രശസ്തരായ കഥകളി ആശാന്മാരുടെ ശിക്ഷണത്തിൽ 4 വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ ആയ അടുത്ത മാസം 1-ന് 18 വയസ്സിൽ കവിയാത്ത ആൺകുട്ടികൾക്കാണ് പ്രവേശനം അനുവദിക്കുന്നത്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനു പുറമെ താമസവും ഭക്ഷണവും സൌജന്യമായിരിക്കും. കൂടാതെ പ്രതിമാസ സ്കോളർഷിപ്പും അനുവദിക്കുന്നതാണ്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി എസ് വി നാട്യസംഘത്തിൽ ഭാവിയിൽ വരുന്ന സ്ഥിരം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുമ്പോൾ മുൻഗണന നൽകുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്ക് 0483-274-3650 അല്ലെങ്കിൽ 94-95-81-6924 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നമ്പറുകൾ വീണ്ടും 0483-274-3650, അടുത്ത നമ്പർ 94-95-81-6924.

0: ബോളിവുഡ് ഹിറ്റ്സ്.
1: പാടിയത് സുഖവീന്ദർ സിംഗ്, റിച്ച ശർമ്മ എന്നിവർ ചേർന്ന് ചിത്രം കാണ്ടേ. സംഗീതം ആനന്ദ് രാജ് ആനന്ദ്.

0: பாலிவுட் ஹிட்ஸ்
1: ஆகாஷவாணி 102.7 மஞ்சீரி எஃப்எம்.
2: எஃப்எம் பிரதான வார்த்தைகள்.
1: ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ലാഭവിഹിതമായ 142 കോടി രൂപ മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. സംസ്ഥാന ഗവൺമെന്റിന് കോർപ്പറേഷനിൽ 0.86% ഓഹരി പങ്കാളിത്തമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖം മൂടി അഴിഞ്ഞുവീണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലുർ റഹ്മയിൽ പ്രാർത്ഥനകളോടെ 1,800,000-ത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരും. കൊട്ടിയൂർ ദേവസ്വം മന്ദഞ്ചേരിയിൽ നിർമ്മിച്ച പാലം അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവും ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി ചുരത്തിൽ 8-ാം വളവിന് സമീപം ലോറി നിയന്ത്രണം വിട്ട് ഓവുചാലിലേക്ക് മറിഞ്ഞു. ചുരത്തിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 1,16,520 രൂപയായി. 14,565 രൂപയാണ് ഗ്രാമിന്. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്.
2: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ട്രെയിൻ സമയം.
1: അതിന്തിരു സ്റ്റേഷനിലെ സമയക്രമം: 1:66:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 3 മിനിറ്റ് വൈകി 11:02. 1:66:06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33.

0: 1616 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, 1633 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48, 1201 ലോകമാന്യ തിലക് തിരുവനന്തപുരം ഗരീബ് രഥ് എക്സ്പ്രസ് 11:59. അങ്ങാടിപുരം സ്റ്റേഷനിൽ 5:00 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 6 മിനിറ്റ് വൈകി 10:58 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: വികസന വാർത്തകൾ.
0: കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കായി ഹീറ്റ് ആക്ഷൻ പ്ലാൻ, മഴക്കാല മുന്നൊരുക്കം എന്നിവയിൽ പരിശീലനം സംഘടിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ചൂട് തരംഗങ്ങളും മഴക്കാല ദുരന്ത സാധ്യതകളും നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിരുന്നു പരിശീലനം. ചൂട് തരംഗ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ദുരന്തസമയ ഏകോപന സംവിധാനം, മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തന ക്രമീകരണങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനവും ബോധവൽക്കരണവും നൽകി. ഡെപ്യൂട്ടി കളക്ടർ എം സാജിദ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിശീലനത്തിൽ പങ്കെടുത്തു. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷനും കോർപ്പറേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുത് എന്ന തിരിച്ചറിവാണ് മാറ്റം ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രാജീവ് അധ്യക്ഷനായി. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുക. പൊതുജനങ്ങൾ കൂടുതൽ എത്തുന്ന ഒഴിവു ദിവസങ്ങളിൽ 15 മുതൽ 20 വളണ്ടിയർമാരെ ബീച്ചിൽ നിയോഗിക്കുകയും വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബോധവൽക്കരിക്കുകയും ചെയ്യും. ബീച്ചിലെ എല്ലാ കടകൾക്കു മുന്നിലും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തും. ബിന്നുകൾ കൂടുതൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അവ സ്ഥാപിക്കാൻ നടപടിയെടുക്കും. മാലിന്യം കൃത്യമായി ബിന്നിൽ നിക്ഷേപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും ഇവ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഭാഗമായി NSS വളണ്ടിയർമാരുടെ സഹായത്തോടെ മെഗാ ക്ലീനിംഗ് ഡ്രൈവുകളും സംഘടിപ്പിക്കും. വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികൾ, ബീച്ചിലെത്തുന്നവരോട് നേരിട്ട് സംബന്ധിച്ച് ചെറിയ മത്സര പരിപാടികൾ എന്നിവയും ഒരുക്കും. വലിച്ചെറിയലിന്റെ കാരണങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ രണ്ടാംഘട്ട ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യും.
1: വികസന വാർത്തകൾ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
11: ശനിയും ഞായറും രാവിലെ 7:50.
2: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 49 സെക്കൻഡ്. ഇപ്പോൾ അക്ഷരഗീതങ്ങൾ കേൾക്കാം.

വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കിയുള്ള സിനിമ ഭാർഗവി നിലയം. ഈ ചിത്രത്തിൽ യേശുദാസും പി. ശുശീലയും പാടിയത്. ഗാനരചന പി. ഭാസ്കരൻ, സംഗീതം എം. എസ്. ബാബുരാജ്.

0: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പി കേശവദേവിന്റെ ഒരു സുന്ദരിയുടെ ആത്മകഥ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് ഒരു സുന്ദരിയുടെ കഥ. യേശുദാസ് പാടിയ ഗാനം, ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

സമയം 11 മണി കഴിഞ്ഞ് 9:58 കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരഗീതങ്ങളാണ്. തകഴി ശിവശങ്കർ പിള്ളയുടെ രണ്ടിടങ്ങഴി നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമ. പാടിയത് കമകറ പുരുഷോത്തമനും KPSC സുലോചനയും. ഗാനരചന തിരുനയനാർ കുറിച്ചി മാധവൻ നായർ. സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

ഉറൂബിന്റെ മിണ്ടാപ്പെണ്ണ് എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് മിണ്ടാപ്പെണ്ണ്. ഇതിൽ പി. ശുശീല പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി. ദേവരാജൻ.

ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി എസ് ജാനകി പാടിയത്. ചിത്രം ഇരുട്ടിന്റെ ആത്മാവ്. എം ടി വാസുദേവൻ നായരുടെ കഥയെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രം.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി. എം എസ് ബാബുരാജ് തന്നെ ആലപിച്ചത് ചിത്രം മൂടുപടം. എസ് കെ പൊറ്റക്കാടിന്റെ നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രം.

കെ സുരേന്ദ്രന്റെ നോവൽ ദേവി. ഈ ചിത്രത്തിലെ ഗാനം പി സുശീല പാടിയത്. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരഗീതങ്ങളാണ്. ഇനി മാധുരി പാടിയത്. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമ മാധവിക്കുട്ടി.

0: നാളെ രാവിലെ 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
1: 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്.

അക്ഷരഗീതികൾ തുടരുന്നു. അഷ്ടപതി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്. പി ഭാസ്കരന്റെ വരികൾ, വിദ്യാധരന്റെ സംഗീതം. പെരുമ്പടവം ശ്രീധരന്റെ നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമ.

ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല. പാടിയത് എസ് ജാനകിയും ബി വസന്തയും. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം. ഈ ചിത്രം പാറപ്പുറത്തിന്റെ നോവലിനെ ആസ്പദമാക്കിയുള്ളത്.

ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന വയല, സംഗീതം നൽകിയത് എം എസ് വിശ്വനാഥൻ. വെട്ടൂർ രാമൻ നായരുടെ നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രം.

സമയം 11 മണി കഴിഞ്ഞ് 41:15. കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരഗീതങ്ങളാണ്. ഇനി എം രാജയും പി സുശീലയും പാടിയത് ചിത്രം ഭാര്യ. മരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ. കാനം ഈജയുടെ നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രം.

0: നാളെ രാവിലെ 8:25 എന്റെ ഗാനം. അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
1: 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്.

മുട്ടത്ത് വർഗീയുടെ നോവൽ ഇണപ്രാവുകൾ, പാടിയത് യേശുദാസും പേശു ഷീലയും. ഗാനശില്പികൾ വയലാർ, ദക്ഷിണാമൂർത്തി.

യേശുദാസും പി ലീലയും പാടിയത്. ചിത്രം യക്ഷി. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമ.

മൻസലയുടെ നോവൽ മില്ലിനെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രം, യേശുദാസും പി മാധുരിയും പാടിയത്, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൌധരി.

കുറിപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ഉൾക്കടൽ, ജോർജ് ഓണക്കൂറിന്റെ നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രം.

0: സമയം 12 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തനഘട്ടമാണ് ഇത് എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്ര നിമിഷങ്ങളാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നത് എന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് യോഗത്തിന് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ഡോ ജയശങ്കർ പറഞ്ഞു. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. PMG വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. June 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത്. കൊല്ലം ജില്ലയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കണ്ണൂർ പൈസക്കരിയിൽ ടോറസ് ലോറിയും ബൈക്കും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പൈസക്കരി ദേവമാതാ കോളേജ് BCA 1st വർഷ വിദ്യാർത്ഥി ആൽബിൻ P. വിൽസൺ ആണ് മരിച്ചത്.

0: FM പ്രധാന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
4: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ട്രെയിൻ സമയം.
7: ട്രെയിൻ നമ്പർ 1619 ചെന്നൈ എഗ്മോർ മംഗളൂർ എക്സ്പ്രസ് 1:08, 1207 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 1634 മംഗളൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
6: ട്രെയിൻ സമയം.

സേവന വാർത്തകൾക്കാം. മലപ്പുറം ജില്ലാ വികസന സമിതിയുടെ ഈ മാസത്തെ യോഗം ഈ മാസം 30 രാവിലെ 10:30 ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേരും. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഈ മാസം 30 ബേപ്പൂർ നടുവട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. LP UP വിഭാഗം എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിന് ക്വിസ് മത്സരവും ആണ് സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645923234 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 9645923234. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇത് ഇശലിന്റെ സമയമാണ്. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇശലിലേക്ക്. ആദ്യ ഗാനം കേൾക്കാം. പാടിയത് SV പീർ മുഹമ്മദും സുജാതയും.

0: ആയിഷ ഗർഭിണിയാണോലേ.
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
7: മുട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാലി എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
8: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ, എന്നും രാവിലെ 6:55.
9: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
10: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089000905.
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
12: ശനിയും ഞായറും രാവിലെ 7:50.
11: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
13: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം, എന്നും രാവിലെ 7:35.
14: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
13: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
14: അമ്മയ്ക്ക് കരുതലായി,
13: കുഞ്ഞിന് കാവലായി,
14: അലോഹ ഹോസ്പിറ്റൽ.
15: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
16: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
15: രാവിലെ 8:23.
16: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
15: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
13: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
17: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
18: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
13: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
19: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ഈശൽ തുടരുന്നു. ഗായകർ രഹ്നയും സംഘവും.

0: ഇശൽ സമാപിച്ചു. സമയം 12 മണി കഴിഞ്ഞ് 24 മിനിറ്റും 32 സെക്കൻഡും.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം,
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ. നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
6: വാക്കും
5: പൊരുളും പ്രായോജകർ.
6: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
8: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
9: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
10: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
11: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
12: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
13: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
10: മീഡിയ വാണി
13: നമ്പർ മറക്കല്ലേ, 90 20 620 630.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:30.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
15: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
16: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
15: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
16: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
15: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
16: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
17: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
16: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
17: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499

0: 2999.
1: സമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റ് 1 സെക്കൻഡ്. കേൾക്കാം ജാലകം. 2025-26 അധ്യയന വർഷത്തെ SSLC, +2, VHSC, CBSE, 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ, മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി

ിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ അടുത്ത മാസം 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ മലപ്പുറം ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 95 26 04 12 31. നമ്പർ ആവർത്തിക്കാം, 95 26 04 12 31. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NIELIT നടത്തുന്ന ഒരു വർഷത്തെ സൈബർ സ്ക്വയർഡ് വെബ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് കമ്പ്യൂട്ടർ കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കെൽട്രോണിന്റെ കോഴിക്കോട്ടുള്ള നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെയുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള +2 പാസ്സായ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ആയി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. ഫോൺ നമ്പരുണ്ട്, 0495 2301772. നമ്പർ ആവർത്തിക്കാം, 0495 2301772. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കും. അഡ്മിഷൻ നേടുന്ന സ്കൂളുകളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും അനുബന്ധ രേഖകളും സഹിതം services.unorganized.wssb.org/index.php/home എന്ന ലിങ്ക് വഴി അടുത്ത മാസം 5 അപേക്ഷിക്കണം. അപേക്ഷയും അനുബന്ധ രേഖകളുടെ പകർപ്പും കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ നമ്പരുണ്ട്, 0483 2730400. ജാലകം കഴിഞ്ഞു. സമയം 12:29:44. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര സുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി.ഡി സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവാതീർത്ഥിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. PMG വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ചേരുന്ന വിജിലൻസിന്റെ ആദ്യ ഉന്നതതല യോഗമാണിത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ

0: ഈ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: എന്തുകൊണ്ടാണ് ഇതിറങ്ങുന്നതെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോടും നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ
0: സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാ ഫലമറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണമകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് CNG വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ CNGക്ക് കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News.
0: ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോടൊരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായിത്തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോയും പത്തരം വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പശാലകളിൽ
0: സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1st qualifier നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29th രണ്ടാം ക്വാളിഫയറും നടക്കും. 31st അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ്.

0: തുറമുഖ ദിനം. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി കെ മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മന്ദഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി.
0: ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 76,407 നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,035 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബിബി ജോൺ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി

0: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഓരോ വ്യക്തിയും തന്റെ ചിന്താഗതിയിൽ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോടുള്ള തങ്ങളുടെ സമീപനങ്ങളിലും പ്രതികരണങ്ങളിലും വ്യത്യസ്തരായിരിക്കും. തന്റെ സ്വഭാവത്തിലുള്ള ഇത്തരം സവിശേഷതകൾ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷമാവുകയും പൊതുവെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം സവിശേഷതകളുടെയും പ്രത്യേകതകളുടെയും ആകെത്തുകയാണ് നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാനപരമായി ചില വ്യക്തിത്വ സ്വഭാവ രീതികൾ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇത്തരം ചില പ്രത്യേകതകൾ അമിതമായി ഉണ്ടാവുകയും തന്മൂലം അവരുടെ വ്യക്തിബന്ധങ്ങളെയോ കുടുംബജീവിതത്തെയോ തൊഴിലിനെയോ ഒക്കെ സാരമായി ബാധിക്കുകയോ ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടുവരുന്നത്. ചിലർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുവാനുള്ള പ്രയാസമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുക. ജനിതക ഘടകങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ, ഇവയൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇവയിൽ പലതും ഭാവി ജീവിതത്തിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുന്നു. വ്യക്തിത്വ വൈകല്യങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം: ക്ലസ്റ്റർ A, B, C. നമുക്ക് ഓരോ

വിഭാഗക്കാരെയും അല്പം വിശദമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ക്ലസ്റ്റർ എ വിഭാഗക്കാർ പൊതുവെ അസാധാരണ സ്വഭാവ രീതികൾ ഉള്ളവരാണ്. ഇവരിൽ ചിലർ സദാ സംശയാലുക്കളാണ്, ആരെയും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ തന്നെ പാര വയ്ക്കുന്നു എന്നും വ്യക്തികളെയും സാഹചര്യങ്ങളെയും തനിക്കെതിരായി തിരിക്കുന്നു എന്നും ഇവർക്ക് തോന്നുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഈ അവസ്ഥയെ നമ്മൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. കുടുംബ ജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ജീവിത പങ്കാളിയെ സംശയവും ഇവരിൽ കാണാറുണ്ട്. ക്ലസ്റ്റർ എയിൽ പെടുന്ന മറ്റൊരു സ്വഭാവ വൈകല്യത്തെ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ജീവിതത്തോട് തന്നെ ഒരു നിസ്സംഗതയും തണുപ്പൻ സ്വഭാവ പ്രകൃതവും ആണ് ഇവർക്കുള്ളത്. ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയോ അതിൽ താല്പര്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. തികച്ചും വിചിത്രമായ പ്രകൃതമുള്ള സ്കിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ക്ലസ്റ്റർ എ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ക്ലസ്റ്റർ ബി തികച്ചും നാടകീയവും വൈകാരികവുമായി പെരുമാറുന്നവരാണ്. ഇക്കൂട്ടർ അസ്ഥിരതയുള്ള സ്വഭാവ രീതി കാണിക്കാറുണ്ട്. ഇവർക്ക് പൊതുവെ എടുത്തുചാട്ടം അഥവാ ഇംപൾസിവിറ്റി കൂടുതലായി കണ്ടുവരുന്നു. ചിലർ തീവ്രമായ ബന്ധങ്ങളിലേക്ക് ചുരുങ്ങിയ സമയത്തിൽ എത്തിപ്പെടുകയും ബന്ധങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ആ വൈകാരിക അവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യാ ചിന്തകളിലേക്കും ശ്രമങ്ങളിലേക്കും തിരിയുന്നു. ഈ സ്വഭാവ പ്രകൃതത്തെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കാറ്. ഇനി ചിലരാകട്ടെ വസ്ത്രധാരണം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് അസ്വസ്ഥരാവുകയും അമിത വികാര പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യാം. ഇത്തരം നാടകീയമായ പെരുമാറ്റ രീതിയെ നമ്മൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ക്ലസ്റ്റർ ബിയിലുള്ള സവിശേഷമായ മറ്റൊരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് സൂചിപ്പിക്കുന്ന പോലെ നിയമലംഘനവും സൈക്കോപതിക് വ്യക്തിത്വ രീതികളും ഇക്കൂട്ടരിൽ കണ്ടുവരുന്നു. അടുത്ത ഒരു കൂട്ടരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാനാണ് വലുത്, ഞാൻ സവിശേഷപ്പെട്ട ആളായത് കൊണ്ട് തന്നെ എല്ലാവരും എന്നെ ആരാധിക്കുകയും എനിക്കായി കരുതുകയും വേണമെന്ന ചിന്താഗതിയുള്ളവരാണിവർ. കൂടെ ജോലി ചെയ്യുന്നവർക്കും ജീവിത പങ്കാളിക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കാം. ഉത്കണ്ഠയും ഒഴിഞ്ഞുമാറ്റവും ആങ്ഷ്യസ് അവോയ്ഡന്റ് ഉള്ള സ്വഭാവ രീതി കാണിക്കുന്നവരാണ് ക്ലസ്റ്റർ സി. അത് കാരണം പുതിയ സാഹചര്യവും ആളുകളെയും ഒക്കെ പൊതുവെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവർ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അംഗീകരിക്കപ്പെടുമോ എന്ന സംശയം കാരണം ഇവ അവോയ്ഡ് ചെയ്യുന്നു, തന്മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ക്ലസ്റ്റർ സിയിൽപ്പെട്ട മറ്റു ചിലരാകട്ടെ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എന്ത് ചെറിയ തീരുമാനം എടുക്കണമെങ്കിലും അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ബാധ്യതയായി തോന്നപ്പെടാം. കൃത്യത, പൂർണ്ണത, സമയത്തിനും നിയമത്തിനും ചട്ടങ്ങൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും 100% പെർഫെക്റ്റായി പെരുമാറാനുള്ള തത്രപ്പാടിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യക്തിത്വ വ്യതിയാനമാണ് അനൻകാസ്റ്റിക് അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. തങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യനിഷ്ഠയും പരിപൂർണതയും അവർ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അതിനായി അവരെ നിർബന്ധിക്കുകയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് കരുതലില്ലാതെയും ഇരിക്കാം. ഇപ്പോൾ പറഞ്ഞ 3 തരം വ്യക്തിത്വ വൈകല്യങ്ങൾ, അതായത് ആങ്ഷ്യസ് അവോയ്ഡൻ, ഡിപ്പെൻഡന്റ്, അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവ ക്ലസ്റ്റർ സിയിൽ പെടുന്നു. ഏകദേശം 10 തരം വ്യക്തിത്വ വൈകല്യങ്ങളെയും അവയെ ഉൾപ്പെടുന്ന 3 ക്ലസ്റ്ററുകളെയും കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. പൊതുവെ ചെറുപ്രായത്തിൽ ആരംഭിക്കുകയും ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യുന്ന സ്വഭാവ രീതികളാണിവ. എന്നാൽ ചിലരില്ലെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, തലച്ചോറിനെ തകരാറിലാക്കുന്ന ട്രാഫിക് ആക്സിഡന്റുകൾ, ലഹരിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ വ്യക്തിത്വ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് രോഗം നിർണയിക്കുകയും ചികിത്സ തേടുകയും വേണം. ഇനി നമുക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നോക്കാം. വൈവിധ്യമാർന്ന വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ വൈവിധ്യമാർന്ന ചികിത്സാ രീതികളും ഇതിനായി ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ അനുസരിച്ച് വ്യക്തിത്വ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയിൽ ഔഷധ

0: ചികിത്സയും വിവിധതരം സൈക്കോ തെറാപ്പികളും ഉപയോഗിച്ച് വരാറുണ്ട്. ഉദാഹരണത്തിന്, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന ഒരു പ്രത്യേകതരം സൈക്കോ തെറാപ്പി, അതായത് മനഃശാസ്ത്ര ചികിത്സ, ഫലപ്രദമായി കണ്ടുവരുന്നു. രോഗാവസ്ഥയെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുകയും കൃത്യമായ ചികിത്സയിലൂടെയും മനഃശാസ്ത്ര പരിശീലനത്തിലൂടെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നതാണ്. ഇതിനുപരിയായി ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും രോഗത്തിന്റെ സങ്കീർണ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വ്യക്തിത്വ വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യുക വഴി ഇത്തരം വൈകല്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും.
1: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന് തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓംപ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today

0: our deliberations, which I'm confident will be useful and productive.
1: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവേണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പിഎൻജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽപിജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പിഎൻജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽപിജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിലുൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യുഎസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള $12 ബില്യൻ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: എബോളോ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം

0: സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും മെയ് 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്കെത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.

0: മലയാളത്തിന്റെ ഹൃദയതാളം 102.7 MHz മഞ്ചേരി FM. ഇപ്പോൾ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ഇതിൽ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം 3:00 പ്രിയതര ഗീതങ്ങൾ. അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക M. ജിഷ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. അഞ്ച് മണി മുതൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.
1: നാളെ രാവിലെ 8:25 എന്റെ

0: ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
1: 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്.

കേൾക്കാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം പ്രസിദ്ധീകരിച്ച മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന് ഇനം, നാടൻ, മറുനാടൻ, മൊത്തവില, ചില്ലറ വില എന്ന ക്രമത്തിൽ. ചീര പച്ച 20-30, 20-30, ചീര ചുവപ്പ് 20-30, 20-30, കുമ്പളങ്ങ 10-18, 10-18, ഏത്തയ്ക്ക 52-60, 52-60, പാളയം തോടൻ 22-30, 23-30, റോബസ്റ്റ 25-35, 30-40, പാവയ്ക്ക 40-50, 35-45, ചുരയ്ക്ക 13-20, 13-20, പയർ 60-70, 45-55, വെള്ളരി 14-20, 13-20, ചേന 22-30, 20-30, കോവയ്ക്ക 40-50, 40-50, മാങ്ങ പച്ച 25-35, 25-35, മത്തൻ 17-24, 17-24, പടവലം 22-30, 22-30. നാടൻ ഇനങ്ങളിൽ ഇഞ്ചി മൊത്തവില 110, ചില്ലറ വില 130, മരച്ചീനി മൊത്തവില 18, ചില്ലറ വില 24. മറുനാടൻ ഇനങ്ങൾ മൊത്തവില ചില്ലറ വില ക്രമത്തിൽ: ഞാലിപ്പൂവൻ 45-55, പൂവൻ 40-50, ബീട്രൂട്ട് 40-50, വെണ്ടയ്ക്ക 35-45, വഴുതന 35-45, കത്തിരി ഉരുണ്ടത് 30-40, കാബേജ് 25-35, ക്യാരറ്റ് 50-60, കോളിഫ്ലവർ 40-50, കൊത്തമര 40-50, കൂർക്ക 60-70, ചേമ്പ് വലുത് 50-60, ചേമ്പ് ചെറുത് 35-45, മുരിങ്ങക്കായ 35-45, ബീൻസ് 100-120, പച്ചമുളക് 40-50, കറിനാരങ്ങ 60-70, ചെറുനാരങ്ങ 5-6, സവാള 18-22, ചെറിയ ഉള്ളി 55-65, ഉരുളക്കിഴങ്ങ് 24-30, തക്കാളി 39-44, അമരപ്പയർ 65-75. വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില: പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 48, മൊത്തവില 49, പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 25, മൊത്തവില 26. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം പ്രസിദ്ധീകരിച്ച മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

സമയം 1:06:18. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. പരിപാടിയിലേക്ക് പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050600. ഒരു കത്തിലൂടെ തുടങ്ങാം. ഇഷ്ടഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു മണി, ടി പി, സുരേഷ്, സുന്ദരരാജൻ, അനിത, ബിന്ദു, അശ്വതി എന്നിവർ. ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലെ ഗാനമാണ്. ശ്രോതാക്കൾ അവരുടെ സ്ഥലപ്പേര് വെച്ചിട്ടില്ല.

ഒരു വാട്സപ്പ് സന്ദേശമാണ് അയച്ചിരിക്കുന്നത് സൗദാമിനി രവീന്ദ്രൻ വണ്ടൂരിൽ നിന്ന്. അവരാവശ്യപ്പെടുന്നത് സാഗരസംഗമം എന്ന ചിത്രത്തിൽ ജാനകിയും ജയചന്ദ്രനും പാടിയ ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഗാനം കേൾക്കാം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: സമയം 1 മണി കഴിഞ്ഞ് 16:47. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഒരു കത്താണ് അയച്ചിരിക്കുന്നത് മൂത്തേടം പൂളപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദ്, കുഞ്ഞിരുമ, റഷീദ്, സജ്ന, റിഫാൻ, റിൻഷി, റിഷാൻ, റിഹ എന്നിവർ. ഇവരുടെ ഇഷ്ടഗാനം സർപ്പം എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയതാണ്. ബിച്ചു തിരുമലയുടെ

ഇനി കേൾക്കാം പാഥേയം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം. പാട്ടിനായി സന്ദേശമയച്ചിരിക്കുന്നു KP അബൂബക്കർ, മണ്ണാർക്കാട്.

സമയം 1:26:37 ഇഷ്ടഗാനങ്ങളാണ് കേൾക്കുന്നത്. ഒരു സേവന വാർത്ത കേൾക്കാം. മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതിയുടെ ഭാഗമായ നൈറ്റ് വൈറ്റ് മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ഒഴിവിലേക്ക് വെറ്ററിനറി സർജൻമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 29 രാവിലെ 11 നടക്കും. 89 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വെറ്ററിനറി സർജൻമാർ ബി

എസ് എസ് സി യോഗ്യതയും വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 0483273419. നമ്പർ ആവർത്തിക്കാം, 0483273419. സേവന വാർത്ത കഴിഞ്ഞു. രാജി മരത്തക്കോട് കത്തിലൂടെ ആവശ്യപ്പെട്ട ഒരു ഗാനമാണ് ഇനി. ചിത്രം വർത്തമാനകാലം ആണ് പാടിയത് വേണുഗോപാൽ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഇനി കേൾക്കാം. വെള്ളുവമ്പ്രത്ത് നിന്നും ബാലൻ അയച്ച സന്ദേശമാണ്. അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സ്ഫടികം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്. പി ഭാസ്കറിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ ഈണം.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ.

സമയം 1:38:19. കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനി ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്നും അയച്ചൊരു കത്താണ്. അദ്ദേഹം കേൾക്കാനായി കാത്തിരിക്കുന്നു കളിയച്ചൻ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിപാലിന്റെ സംഗീതം.

സത്യൻ കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്നും അയച്ചിരിക്കുന്നു. പുള്ളിമാൻ എന്ന ചിത്രത്തിലെ പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എം ജി ശ്രീകുമാറും സിതാരയുമാണ് ഗായകർ. കൈതപ്രതിൻ്റെ വരികൾക്ക് ശരത്തിൻ്റെ ഈണം.

സി പി എ സലാം മഞ്ചേരി നെല്ലിക്കുത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ജിദ്ദയിലിരുന്നു കൊണ്ടാണ് ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആവശ്യപ്പെട്ടത് ചാമരം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

മോഹൻദാസ് ചമ്രങ്ങാട്ടൂർ അയച്ച കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് കേട്ടത്. ഈ ഗാനം മറക്കുമോ എന്നതാണ് ചിത്രം. പാടിയത് യേശുദാസും വാണി ജയറാമും, ഗാനശില്പികൾ ONV കുറുപ്പ്, സലീൽ ചൌധരി. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ ഇവിടെ സമാപിച്ചു. പരിപാടിയിലേക്ക് പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയക്കേണ്ട വിലാസം, ഇഷ്ടഗാനങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി FM, മഞ്ചേരി കോളേജ്, PO, പിൻ 6761 2 2. വാട്സപ്പ് നമ്പർ 9494 5050 60 00.

0: സമയം 1:55:19.
1: FM പ്രധാന വാർത്തകൾ.
0: വിജിലൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. HSE, VHSE, THSC പരീക്ഷാഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാക്കും. രാജ്യത്ത് CNG വിലയിൽ വർധന. കിലോയ്ക്ക് 2 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. നിലവിൽ കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ നമിറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ. ഓൺലൈൻ യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFIയുടെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം. IPL ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
3: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 163:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 120/75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 163:24 മംഗള

0: മലപ്പുറം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 166:50 കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് 2:55, 22:609 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
0: സേവനവാർത്ത. മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ വേങ്ങര 10 മുച്ചി ഭാഗത്ത് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ വേങ്ങര കച്ചേരിപ്പടി കൂരിയാടിന് ഇടയിൽ ഗതാഗതം നിരോധിച്ചു. വാഹനങ്ങൾ വേങ്ങര കച്ചേരിപ്പടി പുത്തനങ്ങാടി റോഡ് വഴി വേങ്ങര കൂരിയാട് റോഡിലേക്ക് പ്രവേശിച്ച് കൂരിയാട്ടേക്ക് തിരിഞ്ഞുപോകണം. സേവനവാർത്ത കഴിഞ്ഞു.

0: millimeters of rainfall for two consecutive days after May 10. Wind speed and inset satellite data will also be considered before confirming the onset of the monsoon. While districts from Thrissur northwards have not received significant rainfall since this morning, several southern regions continue to witness steady showers. Places including Kochi, Moonar, Kumaragam, Nilakkal, Kummali, Shabarimala, Varkala and Ponmudi have recorded around 5 millimeters of rainfall since 10 o'clock this morning. Vidhi M. Palluruthi, Akashvani News, Thiruvananthapuram.
1: On sports, the playoffs in IPL cricket are beginning today with Gujarat Titans taking on defending champions Royal Challengers Bengaluru in qualifier 1 in Dharamshala this evening. The match is scheduled to begin at 7:30 p.m. The winner of the match will directly advance to the final, while the losing side will get another opportunity in qualifier 2. And now before we end the bulletin, the headlines once again. External Affairs Minister Dr. S. Jaishankar chairs Quad Foreign Ministers meeting in New Delhi. Quad commits to stable and secure energy markets. India and the US sign key agreement to strengthen supply, mining and processing of critical minerals and rare earths. Union Home Minister Amit Shah visits Sanchu border post in Rajasthan, launches Vibrant Villages Program 2 in border regions of the state. Millions of pilgrims begin main ritual of Hajj pilgrimage in Saudi Arabia. And in the IPL qualifier 1, Gujarat Titans to take on defending champions Royal Challengers Bengaluru in Dharamshala this evening. And with that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: സ്വിഡ്ര ഗെയ്ലോഗ് എന്നൊരു വിഷയലമ്പടന്റെ പേര് കഥയിലേക്ക് കടന്നു വരികയാണ് ഇന്ന്. ഒരു നാടകം തന്നെ ഉള്ളിലൊളിപ്പിച്ചൊരു മനുഷ്യൻ. നിക്കോവിന്റെ പെങ്ങൾ അയാളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. നിക്കോവിന്റെ അമ്മയും പെങ്ങളും വർഷങ്ങൾക്കു ശേഷം മകനെ കാണാൻ വന്നിരിക്കുകയാണ് റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ. രണ്ടു സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആളാണ് മകൻ നിക്കോവെന്ന് അവർക്കറിയില്ലല്ലോ. മരിച്ചുപോയ മർമലഡോവിന്റെ മകൾ സോണിയയും കയറി വരുന്നുണ്ടെന്ന് ചാക്കാല പറയാൻ. ചിലരൊക്കെ മരിക്കുന്നിടത്ത് ചിലരൊക്കെ ജനിക്കുകയാണോ? നിർണായകമായ വഴിതിരിയലുകളുടെ കവലയിലാണിന്ന് നടനം. നിക്കോവിന്റെ ഉടുപ്പിൽ ചോര. ഡോക്ടർ സോസിമോ, നിക്കോ, അമ്മ, നിക്കോവിന്റെ പെങ്ങൾ സോണിയ, കൂട്ടുകാരൻ റസുമഹീൻ എന്നിവർ സംഭാഷണത്തിൽ.
5: നീ എപ്പോ എണീറ്റ് കുഞ്ഞേ?
6: ഓ, ഇന്നിത്തൊരു താമസമേ. അത് കഴിഞ്ഞ് നിങ്ങളെ വന്ന് കാണുമായിരുന്നു. ഇന്ന് കാലത്ത് കുറേ പണിയുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ കാരണമാണ് വൈകിയത്. ഞാൻ ഇന്നലെ നസ്താസിയോട് പറയാൻ മറന്നുപോയി ചോര കഴുകിക്കളയാൻ.
5: ചോരയോ? എന്തു ചോര?
6: ഏയ്, ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ ഞാൻ ജ്വരം പിടിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ കാണാനിടയായി. അയാളെ ഒന്ന് സഹായിച്ചു.
7: ജ്വരമോ? നീ എല്ലാം ഓർക്കുന്നുണ്ടല്ലോടാ.
6: അത് ശരിയാണ്. എന്തിനു പോയി, എന്തിനു പറഞ്ഞു എന്നൊന്നും വ്യക്തമായി വിശദീകരിക്കാൻ വയ്യ.
8: അതൊരു സാധാരണ പ്രതിഭാസമാണ്. പ്രവൃത്തികൾ അതിവിശുദ്ധമായും തന്ത്രപരമായും ചിലപ്പോൾ ചെയ്യപ്പെടും. എന്നാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ രോഗബാധിതമായ ബുദ്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതൊരു സ്വപ്നം പോലെയാണ്.
7: ശരിയാണ് ഡോക്ടർ, ശരിയാണ്. യവന

0: എന്നെ ഭ്രാന്തനായാണ് കാണുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
1: ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നാമെല്ലാം പലപ്പോഴും ഭ്രാന്തന്മാരാകാറുണ്ട്. സമനില തെറ്റിയാൽ നമുക്കൊരു രേഖ വരയ്ക്കേണ്ടി വരും. മനസ്സിന് പൂർണ്ണമായും സമനിലയുള്ള മനുഷ്യർ ഇല്ലെന്നുള്ളത് തന്നെ വാസ്തവം.
2: മോനെ, ഒരു വിശേഷം.
3: എന്താമേ?
2: സ്വിഡ്രിലോഗിന്റെ ഭാര്യ മരിച്ചു.
3: അതെയോ? അല്ല, ചേച്ചി സഹായിയായി നിന്നത് അയാളോടൊപ്പമല്ലേ?
2: ആ അതെ. പിന്നൊരു പ്രധാന കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക് ലൂഷിൻ വരും ഞങ്ങളുടെ താമസ സ്ഥലത്ത്.
4: ആ കൂടിക്കാഴ്ച സമയത്ത് ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്.
2: എന്താ, നീ വരില്ലേ മോനെ?
3: ഇതെന്ത് ചോദ്യമാണ്? ഡോണിയുടെ കാര്യമല്ലേ, ഞാൻ വരാതിരിക്കോ?
4: ആ പിന്നെ രസ്മുഖീനെയും ക്ഷണിക്കുന്നു കേട്ടോ.
0: വരും, നിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വരും.
2: ഡോണിയയുടെ തീരുമാനം പോലെ നടക്കട്ടെ, എനിക്കും അതൊരാശ്വാസമാകും. ഒളിച്ചുകളിയും ചതിയും എനിക്കിഷ്ടമല്ല. സത്യാവസ്ഥ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂഷിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ.

0: ഞാൻ സോണിയ. മനസ്സിലായില്ലേ, ഇന്നലെ മരിച്ച മർമലഡോവിന്റെ മകൾ.
1: ഓ സോണിയ,
0: എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെനിക്കോ?
1: ഇല്ല, നീ ഇവിടെ എന്നെ തേടി വരുമെന്ന് കരുതിയില്ല. ഇവിടെ ഇപ്പോൾ എന്റെ അമ്മ, സഹോദരി ഡോണിയ. സോണി, ഇരിക്കൂ.
0: സുഖമില്ലെന്നറിഞ്ഞു ഞാൻ അല്ല, സമയം നിക്കോവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. കാതറീനയാണ് എന്നോട് ഇവിടെ വന്ന് നിങ്ങളെ ശവസംസ്കാരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞത്.
1: അതെയോ? തീർച്ചയായും ഞാൻ വരാം, വരാൻ ശ്രമിക്കും.
0: ശരി, ഞാൻ പോവട്ടെ.
1: ഇത്ര പെട്ടെന്നോ? ഇരിക്കൂ. അമ്മ, ഇതാണ് സോണിയ. ഇന്നലെ എന്റെ കൺമുന്നിൽ വെച്ച് വണ്ടി കയറി മരിച്ച നിർഭാഗ്യവാനായ മർമലാഡോവിന്റെ മകൾ. ഇവളെക്കുറിച്ചാണ് സ്വല്പം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഓ സോണിയ, ഞാൻ നിക്കോവിന്റെ അമ്മ. ഇവിടെ വന്നിരിക്കും മോളെ.
3: ഞാൻ നിക്കോവിന്റെ അനിയത്തി ഡോണിയ.
1: ഞാൻ സോണിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്നലെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? പോലീസുകാര് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ?
0: എന്തിന്?
1: മൃതദേഹം ഇത്ര നേരം അവിടെ വെക്കുന്നതിന്. ഇപ്പോ ചൂടുകാലമാണ്, ബോഡിയിൽ നിന്ന് നാറ്റം വമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ.
0: അടക്കത്തിന് വരണം. ഇന്നലെ നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് വളരെയേറെ നന്ദിയുണ്ട്.
1: മെലിഞ്ഞു കൂർത്ത മൂക്കും തിളങ്ങുന്ന നീലക്കണ്ണുകളും. സോണിയ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.
0: എന്താണ് ആലോചിക്കുന്നത്?
1: ഇത്രയും ചെറിയ സംഖ്യയുണ്ടെങ്ങനെയാണ് സോണിയുടെ അമ്മ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്? ഒരു സദ്യ നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ്?
0: ഏറ്റവും കുറഞ്ഞ സാധാരണ ശവപ്പെട്ടിയായിരിക്കും. അതുപോലെ ചടങ്ങുകളും വളരെ ലളിതമായിട്ടായിരിക്കും. ആ തുകയ്ക്കുള്ളിൽ എല്ലാം നിർത്തും.
1: സോണിയ, നീ എന്താണ് ഈ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്?

0: എൻ്റെ അമ്മ ഇപ്പോൾ തന്നെ എൻ്റെ മുറിയെപ്പറ്റി പറഞ്ഞതേയുള്ളൂ, ഇതൊരു ശവക്കല്ലറ പോലുണ്ടെന്ന്.
1: ഇന്നലെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നു അല്ലേ?
2: മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ.
0: നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. സോണിയ, നമുക്ക് പിന്നെ കാണാം.

0: ഹോ, ഇപ്പൊ എന്തൊരു സമാധാനം! അവിടെ വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു.
1: ആ കൊച്ചിനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു.
0: അമ്മ, ഞാൻ വീണ്ടും പറയാ, ചേട്ടൻ ഇപ്പോഴും തീരെ സുഖമില്ല. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠയും വിഷമവും ഒക്കെ ആയിരിക്കും.
1: ഡോണിയ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവന്റെ തനി സ്വരൂപമാണ് നീ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നോ ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നു.
0: അതോർത്ത് അമ്മ വിഷമിക്കരുത്. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും.
1: നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൂഷിൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ? എന്റെ ഭയം അതാണ്.
0: അയാൾ അങ്ങനെ ചെയ്ത വാക്കിന് വിലയില്ലാത്തവനാവും. എനിക്ക് പേടിയില്ല.
1: നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാൻ കാണും.
0: എന്തിനാ അമ്മ ഇവളെ ഭയപ്പെടുന്നേ? സോണിയ പാവം പെണ്ണല്ലേ.
1: എന്റെ മനസ്സിലും പാവം പെണ്ണ് തന്നെ. എങ്കിലും അവൾ കയറി വന്ന ഉടനെ എനിക്ക് തോന്നി എല്ലാത്തിനും മുഖ്യ കാരണക്കാരി അവളാണെന്ന്.
0: അവൾ ഒന്നിന്റെയും കാരണക്കാരിയല്ല, അതെല്ലാം തോന്നലാ. ചേട്ടൻ അവളെ പരിചയപ്പെട്ടത് തന്നെ ഇന്നലെ വൈകുന്നേരമാ.
1: എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തൊരടുപ്പമാണ്. ഹാ, നമുക്ക് കാണാം. നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ അവളെ പരിചയപ്പെടുത്തിയത്? എന്തൊരു സ്വാതന്ത്ര്യമെടുത്താണ് അവനെല്ലാം ഉറപ്പിച്ചതുപോലെ.
0: സോണിയ കണ്ടിട്ട് നല്ല കുട്ടിയാ. അവൾക്ക് നമ്മളെ പേടിയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ പേടിച്ചത്?
1: ഇവളെപ്പറ്റിയല്ലേ ലൂഷിന്റെ കത്തിൽ ചീത്തയായി പറഞ്ഞിരിക്കുന്നത്. തള്ളയും മോളും കൂടെ എന്റെ മോനെ വശത്താക്കിയെന്ന്

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 27:55.

ഒരു സേവന വാർത്ത. മലമ്പുഴ മേഖല കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഒരു ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പിടക്കോഴി കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും പൂവൻകോഴി കുഞ്ഞുങ്ങൾ 5 രൂപ നിരക്കിലും ലഭിക്കും. ഈ മാസം 28, അടുത്ത മാസം 1 തീയതികളിലാണ് വിതരണം. ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക്

0: മാസം 1 തീയതികളിലാണ് വിതരണം. ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ഫോൺ നമ്പറുണ്ട്: 0491-29-71-389. മറ്റൊരു നമ്പർ 9447-36-819-6. നമ്പറുകൾ ആവർത്തിക്കാം: 0491-29-71-389, 9447-36-819-6. സേവന വാർത്ത കഴിഞ്ഞു.
1: നാളെ രാവിലെ 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
2: 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്.

സമയം 2 മണി കഴിഞ്ഞ 30 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ചിത്രം എന്റെ സൂര്യപുത്രയ്ക്ക്, പാടിയത് യേശുദാസും ചിത്രയും സുശീലയും. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: Venom.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: ചിത്രം അഗ്നിദേവൻ. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

സുകൃതം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ONB യുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

സമയം 2 മണി കഴിഞ്ഞ് 48:19. ഇപ്പോൾ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് M. ജിഷ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10

നാളെ രാവിലെ 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം, തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി, ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആന്റ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ, വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ, തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, വിളർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറും ആയ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. ഏഴ് 15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസേ മൌരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി, ആയുരാരോഗ്യം. ആസ്മ, ത്വക്ക് രോഗങ്ങൾ, വാദരോഗങ്ങൾ, മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാണ്ടിക്കാട് ഡോക്ടർ ബ്രാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആന്റ് ചാവക്കാട്, കാവ്യധാര. ജി ശങ്കരക്കുറുപ്പിന്റെ ഏക സമ്പാദ്യം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം മഞ്ജു മേനോൻ. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര, ഒറ്റപ്പാലം, ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല BV സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചെരണി, മഞ്ചേരി, രസമുകുളം. തുടർന്ന് രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ, ഇന്നത്തെ ചോദ്യം, ഉത്തരം. 8:25 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. പത്ത് 15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

0: വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
6: സേവന വാർത്ത. കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31-നകം രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0495-23-76-179. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിലെ SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റിംഗ് പ്രോഗ്രാമിലേക്ക് +2 തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപത്തെ SRC ഓഫീസിൽ ലഭിക്കും. വിലാസം ഡയറക്ടർ, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, നന്ദാവനം, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 3-3. വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-257-0471. മറ്റൊരു നമ്പർ 9846-0330-01. നമ്പരുകൾ ആവർത്തിക്കാം. 0471-257-0471. 9846-0330-01. സേവന വാർത്തകൾ കഴിഞ്ഞു.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
2: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
10: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ നിന്ന് പോയി നോക്കൂ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
14: FM പ്രധാന വാർത്തകൾ.
6: ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇന്തോ പസഫിക് മേഖല തുടരണം എന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ S. ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. അഴിമതിരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ വിജിലൻസിന്റെ പ്രൊജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം .kerala.gov.in

0: എന്ന സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വാട്സാപ്പിലൂടെയും ഫലം അറിയാം. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈൻ ആയി ചേരും. തമിഴ്നാട്ടിൽ 3 AIADMK MLA രാജി സമർപ്പിച്ചു. സ്പീക്കർ രാജി സ്വീകരിച്ചതോടെ മധുരാന്തകം, പെരുന്തുറൈ, ധാരാപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒഴിവ് വന്നു. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തും എന്നും പ്രവചനം. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166-50 കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി 3:02. 166-11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05. 126-17 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 4:23 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. 56-608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: സമയം 3:53.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: പ്രിയതര ഗീതങ്ങൾ. പ്രിയതര ഗീതങ്ങളിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക EM ജിഷ.
4: പ്രിയപ്പെട്ടവരെ, പ്രിയതര ഗീതങ്ങളിൽ പാട്ടിന്റെ കൂട്ടുമായി ഇന്ന് നിങ്ങളോടൊപ്പം ഞാനാണ് ജിഷ. പാട്ടിഷ്ടപ്പെടാത്തവരായി ആരാണുണ്ടാവുക അല്ലേ? പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, അങ്ങനെ പാട്ടിൻ്റെ എന്തെല്ലാം ഭാവങ്ങൾ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എനിക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടവയാണ് എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുന്നതും. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ഹൃദയത്തിൽ കൂടുകെട്ടിയ, എന്റെ കൂടെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന പാട്ടുകളിൽ ചിലതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. ഇതിൽ പലതും നിങ്ങളുടെയും പ്രിയഗാനങ്ങളാവാം. എന്തായാലും തുടങ്ങാം അല്ലേ? സിനിമ റിലീസ് ചെയ്യാതെ പാട്ടുകൾ പുറത്തിറങ്ങുക, ആ പാട്ടുകളാവട്ടെ എക്കാലത്തെയും ഹിറ്റായി മാറുക, അതാണ് നീലക്കടമ്പ് എന്ന സിനിമയുടെ ചരിത്രം. കെ ജയകുമാറിന്റെ വശ്യമായ വരികൾക്ക് അതിനോട് മത്സരിക്കുന്ന രവീന്ദ്രസംഗീതത്തിന്റെ മാസ്മരികതയും KS ചിത്രയുടെ പ്രണയാർദ്രമായ സ്വരവും കൂടിയായപ്പോൾ 12 വർഷത്തിൽ ഒരിക്കലല്ല, ദിവസവും പൂക്കുന്ന നീലക്കുറിഞ്ഞിയായി ഈ പാട്ട് തളിർത്തു നിൽക്കുന്നു. കേട്ടു മതിവരാത്തൊരു പാട്ടാണ് എനിക്കിത്. എത്ര കേട്ടിട്ടും ദാഹം തീരാത്തൊരു പാട്ട്. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു.

മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ. എത്ര മനോഹരമായ സങ്കല്പമാണിത് അല്ലേ? ബിച്ചു തിരുമല എന്ന അതുല്യ പ്രതിഭയുടെ ഹൃദയത്തിൽ വിരിഞ്ഞ വരികളാണിത്. അദ്ദേഹത്തോടൊപ്പം മറ്റ് രണ്ട് പ്രതിഭകൾ കൂടി സംഗീത സംവിധായകൻ ശ്യാം എസ് ജാനകി ചേർന്നപ്പോൾ 1981 പുറത്തിറങ്ങിയ തൃഷ്ണ എന്ന ചിത്രത്തിലെ മൈനാഗം കടലിൽ നിന്നുയരുന്നുവോ എന്ന ഗാനം പിറന്നു. ഇന്നും ഈ പാട്ട് മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്കിടയിൽ മൈനാഗമായി തന്നെ ഉയർന്നു നിൽക്കുന്നു.

വരികളാണോ ഈണമാണോ അതോ പാടിയ ശബ്ദമാണോ മികച്ചതെന്ന് വേർതിരിച്ചു പറയാനാവാത്തൊരു പാട്ട്. ഒ എൻ വി കുറുപ്പും എം ബി ശ്രീനിവാസനും യേശുദാസും മത്സരിച്ച് ജീവൻ കൊടുത്ത പാട്ട്. അതാണ് ചില്ല് എന്ന ചിത്രത്തിലെ ചൈത്രം ചായം ചാലിച്ചു എന്ന ഗാനം. പ്രകൃതിയിലെ നിറക്കൂട്ടുകളെല്ലാം ചാലിച്ച് സ്ത്രീ സൗന്ദര്യത്തെ വരച്ചു വെക്കുന്നതാണ് ഈ പാട്ട്. എക്കാലവും ജീവൻ തുടിക്കുന്നൊരു പാട്ടാണിത്.

0: സമയം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു.
1: താരാട്ടുപാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരുമുണ്ടാവില്ല അല്ലേ? ഞാൻ കേട്ട താരാട്ടുപാട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എനിക്ക് തോന്നിയതുകൊണ്ടാവാം ഈ പാട്ട് എനിക്കേറെ ഇഷ്ടമായത്. കഥകൾ കേട്ടുറങ്ങാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് പാട്ടിലൂടെയുള്ളൊരു കഥ കൂടിയാവുന്നു. കൽക്കണ്ടക്കുന്നിന്റെ ഉച്ചിയിലെ അമ്പിളിമാമിന്റെ കോവിലകവും അവിടെയുള്ള പാൽക്കാവടിയും പായസപ്പുഴയും പിന്നെ കാത്തു കാത്തിരിക്കുന്ന ഒരമ്മയും. അമ്മ മനസ്സിന്റെ തീരാത്ത കാത്തിരിപ്പാണ്, പ്രതീക്ഷയാണ്, വാത്സല്യപ്പുഴയാണ് ഈ പാട്ട്. മകൾക്ക് എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് രമേശ് നാരായൺ സംഗീതം നൽകി ഗായത്രി പാടിയ പാട്ട്. ശ്രുതിയും താളവും ഒന്നും അറിയില്ലെങ്കിലും എന്റെ മോനെ ഉറക്കാൻ വേണ്ടി എത്രയോ തവണ ഞാൻ ഈ പാട്ട് പാടിയിരിക്കുന്നു. ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങു നീ.

പശ്ചാത്തല സംഗീതം പോലും മോഹിപ്പിക്കുന്നൊരു പാട്ടാണ് അടുത്തത്. ചിത്രം ജാലകം. ഒരിതൾ മാത്രം വിടർന്ന ചുവന്ന പനിനീർ മുട്ടുപോലെയുള്ള പ്രണയിനി, ഒരു തഴുകൽ കൊണ്ടുപോലും അശുദ്ധമാക്കാൻ ആഗ്രഹിക്കാത്ത കാമുകൻ, ഇത്രമേൽ പവിത്രമായ പ്രണയം വാക്കുകളിലൂടെ വരച്ചിടാൻ ഓയൻവിക്കല്ലാതെ മറ്റാർക്ക് കഴിയും? ഇങ്ങനെയൊക്കെ ആരാധിക്കപ്പെടാൻ ഏതു പ്രണയിനിയാണ് കൊതിക്കാതിരിക്കുക? എം ജി രാധാകൃഷ്ണന്റെ മാന്ത്രിക സംഗീതത്തിൽ ഗാനഗന്ധർവന്റെ ശബ്ദ സൗന്ദര്യം കൂടിയായപ്പോൾ ഒരു നനുത്ത മഴ വന്ന് പൊതിയുന്നതുപോലെയൊരു സുഖം. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു.

വീണയുടെ നാദമാണോ ജാനകിയമ്മയുടെ ശബ്ദമാണോ കൂടുതൽ മാധുര്യം എന്ന് തിരിച്ചറിയാനാവാത്തൊരു പാട്ടുണ്ട് എനിക്ക് പ്രിയപ്പെട്ടതായി. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിൽ കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ ഗോപികെ നിൻ വിരൽ എന്നു തുടങ്ങുന്ന പാട്ട്, ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിന് മരണമില്ല എന്ന് അടിവരയിട്ടുറപ്പിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട് എന്നാണ് എന്റെ വിശ്വാസം.

കൊണ്ട് മുറിവേറ്റവർക്ക് തീരാവേദനയായ ഒരു പാട്ട്. അതാണ് കണ്ണകി എന്ന ചിത്രത്തിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടിയ പാട്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സഹോദരൻ കൈതപ്രം വിശ്വനാഥൻ ഈണമിട്ടപ്പോൾ പ്രണയമോ വിരഹമോ അനുഭവിക്കാത്തവർക്ക് പോലും ഉള്ളിലൊരു നീറ്റലാവും ഈ പാട്ട്. നന്ദിതാദാസ് മലയാളത്തിൽ അഭിനയിച്ചു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ഒന്നിക്കാൻ ഇനിയൊരു ജന്മവും കാത്തിരിക്കുന്നവർക്കായി, നഷ്ടപ്രണയം നെഞ്ചിലെരിയുന്ന നെരിപ്പോടായി സൂക്ഷിക്കുന്നവർക്കായി ഇതാ ഈ പാട്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്ത് കാണാം, പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുനാ തീരത്ത് കാണാം.

കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ ദലീമ പാടിയ ഒരു പാട്ടുണ്ട്. ജാനകിയമ്മയുടെ സ്വരമാധുര്യം ഓർമ്മിപ്പിക്കുന്ന ശബ്ദമാണ് ദലീമയുടേത്. യേശുദാസ് ഇതേ പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഈ പാട്ട് ദലീമയുടെ ശബ്ദത്തിൽ കേൾക്കാനാണ് എനിക്കിഷ്ടം. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടില്ലെങ്കിൽ എന്ത്, ഈ ഒരൊറ്റ പാട്ട് മതി മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് ദലീമ എന്ന പാട്ടുകാരിയുടെ സ്വരം അടയാളപ്പെടുത്താൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ.

എന്റെ പ്രിയ ഗാനങ്ങളിൽ അടുത്തത് ഭാവഗായകൻ പി ജയചന്ദ്രൻ ഭാവസാന്ദ്രമായി പാടി അനശ്വരമാക്കിയ ഒരു പാട്ടാണ്. ചിത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കും, എന്റെ ഹൃദയത്തിന്റെ ഉടമ. എത്ര റൊമാൻറ്റിക്കായ ഒരു പേര് അല്ലേ. അതിലെ ഏകാകിയാം നിന്റെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് എനിക്കേറെ ഇഷ്ടം. ഒ എൻ വിയുടെ വരികൾക്ക് രവീന്ദ്രസംഗീതം കൂടിയായപ്പോൾ ഈ പാട്ട് പാട്ടിനായി ദാഹിക്കുന്ന മനസ്സുകൾക്ക് പാഥേയം തന്നെയാവുന്നു.

ചില പാട്ടുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില ഓർമ്മകളെ തിരികെ കൊണ്ടുവന്നു തരും. ഓടി അകലാനാവാതെ തീരത്തേക്ക് തന്നെ വന്നണയുന്ന തിരകളെപ്പോലെ ഓരോ തവണ കേൾക്കുമ്പോഴും ഈ പാട്ടിന് സൗന്ദര്യം കൂടിക്കൂടി വരുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ്. ഓർമ്മകളിലൂടെ ഒരിക്കൽ കൂടി തിരികെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പാട്ട് ഏറെ പ്രിയപ്പെട്ടതാവും. പാട്ട് ഏതാണെന്നോ, ഉള്ളടക്കം എന്ന ചിത്രത്തിൽ കൈതപ്രം വരികളെഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം പാതിരാമഴയേതോ ഹംസഗീതം പാടി.

ഹൃദയമുരളിയിലൂടെ ഒഴുകിവന്ന മൃദുല മനോഹരമായൊരു ഗാനമാണ് എന്റെ പ്രിയ ഗാനങ്ങളിൽ അടുത്തത്. തീവ്രമായ പ്രണയമാണിതിലുള്ളതെങ്കിലും വിരഹത്തിന്റെ നേർത്ത തേങ്ങലാണ് ഇതിന്റെ ആലാപനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ശോകസാന്ദ്രമായി പാടിയ പാട്ടാണിത്. സത്യൻ അന്തിക്കാട് മികച്ച തിരക്കഥാകൃത്ത്, മികച്ച സംവിധായകൻ എന്നതിനേക്കാൾ മികച്ചൊരു ഗാനരചയിതാവാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ ഗാനം. എം ജി രാധാകൃഷ്ണന്റെ സംഗീതവും കൂടിയായപ്പോൾ ഒരിക്കൽ പോലും പ്രണയം അനുഭവിക്കാത്തവർക്കു കൂടി ഉള്ളുലയ്ക്കുന്നൊരു പാട്ടാവുന്നു ഇത്. ഓ മൃദുലേ, ഹൃദയമുരളിയിലൊഴുകിവാ.

പാട്ടുകളെ സ്നേഹിക്കുന്നവരോട് ഏറ്റവും ഇഷ്ടപ്പെട്ടവ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതേറെ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും എന്റെ ജീവിതത്തോടൊപ്പം ഞാൻ കൂട്ടിയ എപ്പോഴും കേൾക്കുന്ന വളരെ കുറച്ചു ഗാനങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൂടി പ്രിയതരങ്ങളായെങ്കിൽ എനിക്ക് ഏറെ സന്തോഷം. എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് നന്ദി.

സമയം 3:56 48 seconds. ഒരു സേവന വാർത്ത. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം അടുത്ത മാസം 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും ആയ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ആയി അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 0466-22-7335. നമ്പർ ആവർത്തിക്കാം: 0466-22-7335.

0: റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
2: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: FM പ്രധാന വാർത്തകൾ.
7: ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കും എന്ന് ക്വാഡ്. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, US ക്വാഡ് സഖ്യരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പ് എന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മുഖ്യമന്ത്രി VD സതീശൻ ന്യൂഡൽഹിയിൽ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97. അഴിമതിരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ വിജിലൻസിന്റെ പ്രൊജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും രണ്ടു വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെയുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ച് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ച് ചാവക്കാട്.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ.
5: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 126/17 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 4:23. 163/06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56/608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 56/611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.

ഇനി അല്പസമയം നാലു മണിപ്പൂക്കളുടേതാണ്. പ്രിയപ്പെട്ടവരെ, 2020 May 25 വ്യാജ കറൻസി കൈവശം വെച്ചു എന്ന ആരോപണത്തിൽ ജോർജ് ഫ്ലോയിഡ് എന്ന ആഫ്രിക്കൻ വംശജനെ വെള്ളക്കാരായ പോലീസുകാർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അമേരിക്കയുടെ വംശീയ അനീതിക്കെതിരെ ലോകം പ്രതിഷേധിക്കുന്ന ഈ സമയത്ത് ഇന്ന് കേരളത്തിലും ഒരു ശിക്ഷാവിധി ശ്രദ്ധേയമാവുന്നു. 2018 മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദനമേറ്റ് മരിച്ച അട്ടപ്പാടി മധു ഒരു തീരാ നോവായി അത് നിൽക്കുകയാണ് ഇന്നും നമ്മുടെ മനസ്സിൽ. അപ്പോഴും ശേഷിക്കുന്ന ചോദ്യം ഇതാണ്, എന്നാണ് ഇതിനെല്ലാം ഒരു അറുതി?

എന്നും നമ്മൾക്ക് ഒരു ആത്മവിശകലനത്തിലേക്ക് സ്വയം മാറാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ 4 മണിപ്പൂക്കൾ ആരംഭിക്കുകയാണ്.

വാട്സപ്പ് കമന്റുകൾക്കും ചാറ്റുകൾക്കും സ്റ്റിക്കർ റിപ്ലൈ ചെയ്യണം എന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ഒരു സ്റ്റിക്കർ മാസ്റ്റർ ആകാനൊട്ട് കഴിയുന്നുമില്ല. ഇതോർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നും.

0: പറഞ്ഞിട്ടുണ്ടോ? ഗാലറിയിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് വിഷമിക്കണം? വേറെ ചില ടെക്നിക്കുകൾ കൂടി ഉണ്ട് കേട്ടോ. അതാണ് മുനീർ അമയൂർ എന്ന് പറയുന്നത്.
1: വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സുഹൃത്തുക്കൾ തകർപ്പൻ സ്റ്റിക്കറുകൾ അയക്കുമ്പോൾ, അതും നല്ല ഡയലോഗുകളൊക്കെ ചേർത്തുള്ള സ്റ്റിക്കറുകൾ അയക്കുമ്പോൾ, ഇതൊക്കെ എങ്ങനെയാണാവോ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഇനി വെറുതെ അത്ഭുതപ്പെട്ടിരിക്കേണ്ട, നിങ്ങൾക്കും ഇന്നു മുതൽ സ്റ്റിക്കർ മാസ്റ്ററാകാം. അതും എളുപ്പ വഴികളിലൂടെ. അതിൽ ഒന്നാമത്തെ ഏറ്റവും സിമ്പിളായ വഴി ആദ്യം പറയാം. നിങ്ങളുടെ ഫോണിലെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റ് തുറക്കുക. എന്നിട്ട് സാധാരണ സ്റ്റിക്കർ എടുക്കുന്ന ആ സ്റ്റിക്കർ ഐക്കൺ ഒന്നാമർത്തുക. അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിലുള്ള ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇനി അതിൽ എന്തെങ്കിലും എഴുതണോ അതോ വരയ്ക്കണോ, എല്ലാം അവിടെ തന്നെ ചെയ്യാം. എന്നിട്ട് സെൻഡ് അടിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ സ്വന്തം സ്റ്റിക്കർ റെഡി. ഇനി മറ്റൊരു മാർഗം കൂടി പറയാം. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഇല്ല, പക്ഷേ ഒരു ഐഡിയയുണ്ട്. ഈ രൂപത്തിലുള്ള ഒരു സ്റ്റിക്കർ ആണെങ്കിൽ ഒരു കലക്ക് കലക്കാം എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സ്റ്റിക്കർ ഐക്കണിൽ പോയി ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് വിത്ത് AI അല്ലെങ്കിൽ മേക്ക് വിത്ത് AI എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കറിന്റെ ഒരു വിവരണം ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ അതിൽ ലഭ്യമായ മറ്റ് ഭാഷകളിലോ ടൈപ്പ് ചെയ്ത് നൽകുക. ഉദാഹരണത്തിന് എ കാറ്റ് വിയറിംഗ് സൺഗ്ലാസസ് എന്ന് കൊടുത്താൽ ആ നിമിഷം തന്നെ നല്ല അടിപൊളി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന പൂച്ചയുടെ സ്റ്റിക്കർ തരും. ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഏത് സ്റ്റിക്കറും നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാമല്ലോ. ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്യാം. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ സ്റ്റിക്കറുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനും മാർഗമുണ്ട്. ആനിമേറ്റഡ് സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാക്കുവാൻ sticker.ly പോലുള്ള വെബ്സൈറ്റുകൾ പ്രയോജനപ്പെടുത്താം. വിലാസം ഒരിക്കൽ കൂടി പറയാം, sticker.ly. സ്വന്തമായി ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാൻവയും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇതിലൂടെ പ്രൊഫഷണൽ ലുക്കുള്ള സ്റ്റിക്കറുകൾ ഉണ്ടാക്കി വാട്സാപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത്? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റിക്കർ നിർമ്മിച്ച് സുഹൃത്തുക്കളെ ഞെട്ടിക്കൂ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
9: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
10: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
11: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
9: കാർഷിക വൃത്താന്തം
12: എന്നും രാവിലെ 6:30.
9: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
12: കണ്ടംകുളത്തി പ്രസവരക്ഷ.
11: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
12: ഡോക്ടർമാരുടെ സായാഹ്ന OP കൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
9: അമ്മയ്ക്ക് കരുതലായി,
12: കുഞ്ഞിന് കാവലായി
9: അലോഹ ഹോസ്പിറ്റൽ.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

കർണാടകയിലെ പരിസ്ഥിതി പ്രവർത്തകനായ പാണ്ഡുരംഗ ഹെഗ്ഡെ സ്ഥാപിച്ച അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ദൂരവ്യാപകമായ ഗുണങ്ങൾ ഓരോ തലമുറയും അനുഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തികച്ചും മാതൃകാപരമായ പ്രകൃതി സംരക്ഷണ മാർഗങ്ങൾ നാം പിന്തുടരുക തന്നെ വേണം. ഉബ്സു, ബെലസു, ബലാസു, ഇതൊക്കെയാണ് ഇവരുടെ ചിന്തോദ്ദീപകമായ സന്ദേശം. ഇതിന്റെ അർത്ഥം എന്ത് എന്നല്ലേ? ഉബ്സു എന്നാൽ

0: സൂക്ഷിക്കുക. ബലേസു എന്നാൽ വളരുക, ബലാസു എന്നാൽ യുക്തിസഹമായി ഉപയോഗിക്കുക. കേൾക്കാം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച്.
1: ഒരു മരത്തെ എപ്പോഴെങ്കിലും നാം സ്നേഹിച്ചിട്ടുണ്ടോ? മുറിച്ചു മാറ്റരുതെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം, അല്ലേ? എന്നാൽ ഇത്തരത്തിൽ മരങ്ങളെ സ്നേഹിച്ചവരെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? സുന്ദർലാൽ ബഹുഗുണയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുമെല്ലാം നാം ധാരാളം കേട്ടിട്ടുണ്ട്. ചിപ്കോ എന്ന വാക്കിനർത്ഥം ഒട്ടിനിൽക്കൂ എന്നാണ്. എന്നാൽ ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട മറ്റൊരു പ്രസ്ഥാനമുണ്ട്. അതാണ് അപ്പിക്കോ പ്രസ്ഥാനം. കർണാടകയിലെ പശ്ചിമഘട്ട മേഖലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മരം മുറിച്ചു മാറ്റുന്നതിനെതിരെ അവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിച്ചത് മരങ്ങളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു. ഇതിലും മനോഹരമായൊരു സമരരീതി വേറെ ഏതുണ്ട്? അതുകൊണ്ട് തന്നെയാണ് ആലിംഗനം ചെയ്യുക എന്ന അർത്ഥം വരുന്ന അപ്പിക്കോ എന്ന പേരിൽ തന്നെ ഈ പ്രസ്ഥാനം അറിയപ്പെട്ടത്. ചിപ്കോ പ്രസ്ഥാനത്തിന്റേതിന് സമാനമായി മരത്തെ ആലിംഗനം ചെയ്യുകയാണ് ഇവിടെയും ജനങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ചിപ്കോ പ്രസ്ഥാനം എന്നും അപ്പിക്കോ പ്രസ്ഥാനം അറിയപ്പെടുന്നുണ്ട്. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലാണ് അപ്പിക്കോ ആരംഭിച്ചത്. മരക്കമ്പനികൾ മരങ്ങൾ മുറിക്കുന്നത് തടയാനും പശ്ചിമഘട്ടത്തിലെ വനനശീകരണത്തെ എതിർക്കാനും അവിടത്തെ ഗ്രാമങ്ങളിലെയും പ്രാദേശിക സമൂഹങ്ങളിലെയും ആളുകൾ മരങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തിയ സമര ചരിത്രമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. പാണ്ഡുരംഗ ഹെഗ്ഡേ എന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഗ്രാമീണ ജനങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന വനങ്ങളിലെ ദ്രുതഗതിയിലുള്ള മരം മുറിക്കലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ചൂഷണവും വനഭൂമിക്ക് ഭീഷണിയായ സാഹചര്യത്തിലാണ് ഈ പ്രസ്ഥാനം ഉയർന്നുവന്നത്. 1950 ഉത്തര കന്നഡ ജില്ലയിൽ 81%ത്തിലധികം വനപ്രദേശങ്ങളുണ്ടായിരുന്നു. വ്യാവസായിക കടന്നുകയറ്റം ഈ പ്രദേശത്തെ 3 വലിയ വ്യാവസായിക മേഖലകളായി മാറ്റുകയും വനങ്ങളുടെ വിസ്തൃതി കുറയ്ക്കുകയും ചെയ്തു. അതിജീവനത്തിനായി വനത്തെ ആശ്രയിച്ചിരുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ അത് വലിയ തോതിൽ ബാധിച്ചു. അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ വനങ്ങൾ സംരക്ഷിക്കാൻ പ്രദേശത്തെ ഗ്രാമീണരെ പാണ്ഡുരംഗ ഹെഗ്ഡേ സജ്ജരാക്കി. 1983 സെപ്റ്റംബറിൽ ഗ്രാമത്തിലെ ജനങ്ങൾ കലാസേ വനത്തെ വാണിജ്യ മരം മുറിക്കലിൽ നിന്ന് രക്ഷിക്കാൻ അവയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അക്രമരഹിതമായ ഈ പ്രസ്ഥാനം അതിന്റെ അടിയന്തര ലക്ഷ്യങ്ങളിൽ വിജയിക്കുകയും ദക്ഷിണേന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. 38 ദിവസത്തെ പ്രക്ഷോഭത്തിന് ശേഷം സംസ്ഥാന സർക്കാർ ഒടുവിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി മരം മുറിക്കൽ ഉത്തരവ് പിൻവലിക്കാൻ നിർബന്ധിതരായി. കുറച്ചു കാലത്തേക്ക് സർക്കാർ മരം മുറിക്കൽ നിർത്തിവച്ചു. എന്നാൽ പിന്നീട് വീണ്ടും മുറിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രക്ഷോഭം പുനരാരംഭിച്ചു. വ്യാവസായിക വാണിജ്യ താൽപര്യങ്ങൾ ഉയർത്തുന്ന പാരിസ്ഥിതിക ഭീഷണികളെക്കുറിച്ച് ഈ പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിലെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പശ്ചിമഘട്ട വനമേഖലകളെ നശിപ്പിക്കുന്ന പദ്ധതികൾക്കെതിരെ ഈ സ്നേഹപ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പരിസ്ഥിതിയുടെ കാവൽക്കാരായി അഹിംസാത്മകമായ ഇത്തരം പ്രസ്ഥാനങ്ങൾ മുന്നോട്ടു വരട്ടെയെന്ന് ഒരു മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാം.

0: ആർ സമജ്. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
1: മുട്ടിന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
8: 7:45.
9: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
7: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
10: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
11: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
10: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: വിരുദ്ധഹാരത്തെക്കുറിച്ച് പഴയ കാലത്ത് തന്നെ സമൂഹം ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ഭക്ഷണത്തിലെ പോഷകഘടകങ്ങൾ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനും ചില മാർഗങ്ങളുണ്ട്. അയൺ അടങ്ങിയ ഭക്ഷണം എപ്രകാരം ശരീരത്തിന് എളുപ്പം സ്വീകാര്യമാക്കാം എന്ന ഹെൽത്തി ഷോർട്ട് കട്ട് ആണ് ഇന്ന് ഡോക്ടർ കെ കെ പുരുഷോത്തമൻ പങ്കുവയ്ക്കുന്നത്.
1: നമ്മൾ പലപ്പോഴും കഴിക്കുന്നതിൽ കുറവ് വരുന്നത് ഇലക്കറികൾ. ഇലക്കറികൾ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. അതിന് പല തരത്തിലും നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അയൺ അടങ്ങിയിരിക്കുന്നതെന്ന് മാത്രമല്ല, അതിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നു, മറ്റ് സൂക്ഷ്മ പോഷകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു, മലബന്ധം കുറയുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഇലക്കറികൾ അടങ്ങിയിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ കയ്പ്പക്ക, അത്തരത്തിലുള്ള പച്ചക്കറികളിലൊക്കെയും അയൺ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും അയൺ ഉണ്ടെങ്കിലും ചില ആഹാരങ്ങളൊപ്പം കഴിക്കുമ്പോൾ ഈ ഇരുമ്പസത്തിൻ്റെ ആകിരണം അത് കുറയാനും ചിലത് ഒന്നിച്ച് കഴിക്കുമ്പോൾ അത് കൂടാനും സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പം വിരുദ്ധാഹാരം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇന്നത് ഒന്നിച്ച് കഴിക്കുമ്പോൾ അത് അത്ര നന്നാവില്ല എന്ന് പറയാൻ. അപ്പം അതുപോലെ മനസ്സിലാക്കേണ്ടത്, അയണുള്ള ആഹാരം കഴിക്കുമ്പോൾ ഒന്നുകൂടി ആകിരണം ചെയ്യാൻ കൂട്ടുന്ന, ആകിരണം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ, വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ അയണിനോടൊപ്പം, ഉദാഹരണത്തിന് ചെറുനാരങ്ങ, തക്കാളി, ഓറഞ്ച്, നെല്ലിക്ക ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ വൈറ്റാമിൻ സി ഉണ്ട്, അയൺ അബ്സോർപ്ഷൻ ഒന്നുകൂടി കൂടും. അതേസമയം ഇലക്കറികളിൽ അയൺ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ആ ഇലക്കറികളിൽ അയൺ അബ്സോർപ്ഷൻ, ആകിരണം തടയുന്ന ചില കാര്യങ്ങളാണ് ഫൈറ്റേറ്റ്സ്. അതുപോലെ തന്നെ നമ്മളെ ധാന്യങ്ങൾ അയൺ അടങ്ങിയിരിക്കുന്ന സോഴ്സാണ്, അതിലും ചിലപ്പം ഈ ആകിരണത്തെ തടയുന്ന ഫൈറ്റേറ്റ്സ് ഉണ്ടാവാം. അതിനെ മറികടക്കാൻ രാത്രി മുഴുവനായിട്ടും അത് കുതിർത്ത് വെച്ച് പിറ്റത്തെ ദിവസം ഉപയോഗിക്കുന്നത് കുറേ കൂടി നന്നായിരിക്കും. മറ്റൊരു കാര്യം, നമ്മളിൽ പലരും വരുത്തുന്ന ഒരു തെറ്റ്, പശുവിൻ പാല്. ഒരു വയസ്സുള്ള കുട്ടിക്ക് ചിലപ്പം 5 ഗ്ലാസ്സൊക്കെ പാല് നിർബന്ധിച്ച് കൊടുക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ പശുവിൻ പാല് ഒരു വയസ്സിന് മുമ്പേ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പാൽപ്പൊടിയും പശുവിൻ പാലും, മൃഗങ്ങളുടെ പാലുകൾ കൊടുക്കുന്ന കുട്ടികൾക്ക് പിന്നീട് അലർജി, എക്സീമ, ആസ്മ, പ്രമേഹം എല്ലാം പ്രായമാവുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ തുടർന്ന് മുലയൂട്ടുക, ഒരു വയസ്സിന് മുമ്പേ മൃഗങ്ങളുടെ പാലുകളൊന്നും കൊടുക്കാതിരിക്കുക. മൃഗങ്ങളുടെ പാലുകൾ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇത് ഇരുമ്പ് സത്തിനെ, അബ്സോർപ്ഷനെ, ആകിരണം ചെയ്യുന്നതിനെ തടയുന്നു എന്ന് മാത്രമല്ല, ഈ മൃഗങ്ങൾ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ ചെറു കുടലിൻ്റെ ഉള്ളിൽ നിന്ന് പതിയെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് രക്തം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ കൗസ് മിൽക്ക് പ്രോട്ടീൻ ഇൻടോളറൻസ് എന്ന് പറയും. ചില കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെയും വളർച്ചയുണ്ടാവാം. അപ്പോൾ ഒരു വയസ്സിന് മുമ്പേ ഒരു കാരണവശാലും മൃഗങ്ങളുടെ പാല് കൊടുക്കരുത്. അതിനപ്പുറത്തേക്കും പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ, ഏതെങ്കിലും ഒരു നേരത്തേക്ക് രാത്രിയോ മറ്റോ ആക്കിയിട്ട് കൊടുക്കുക. പാല് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള ധാരണ ഒഴിവാക്കിക്കൊണ്ട് രാവിലെ തന്നെ പാല് കൊടുത്താൽ ചിലപ്പം ബാക്കിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കുറയുക പോലും ചെയ്യും. മറ്റാഹാരങ്ങളിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കൂടുതൽ ശ്രദ്ധിക്കുക.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ

0: ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15.
2: മുട്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
3: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫോൺ നമ്പറുകൾ പറയാം: 9778436265, മറ്റൊരു നമ്പർ 0487243832. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാം. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം: ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. നമ്പരുകൾ ആവർത്തിക്കാം: 9778436265, 0487243832. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ പ്രതിമാസം 44,100 രൂപ ഏകീകൃത ശമ്പള നിരക്കിൽ ഒരു വർഷം കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ ഈ മാസം 28-ാം തീയതിക്കകം deanforestry@kau.in എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത മാസം 3 വെള്ളാനിക്കരയിലുള്ള വനശാസ്ത്ര കോളേജിൽ വെച്ച് അഭിമുഖം നടക്കും. ബന്ധപ്പെടാൻ 0487243840 എന്ന നമ്പർ ഉപയോഗിക്കാം. നമ്പർ പറയാം: 0487243840. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷന് കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി http://agrimissionary.nic.in/index എന്ന വെബ്സൈറ്റ് മുഖേന നൽകാം. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായോ അതാത് സ്ഥലത്തെ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാം. ഫോൺ നമ്പറുണ്ട്: 0471230684748. മറ്റൊരു നമ്പർ 0477226684. 0495272534. ആവർത്തിക്കാം: 0471230684748. 0477226684. 0495272534.

0: കാലവർഷത്തിന്റെ വരവറിയിച്ചുകൊണ്ട് അങ്ങിങ്ങായി മഴപ്പൊടിപ്പുകളായി തുടങ്ങി അല്ലേ? മഴക്കാലം ആസ്വദിക്കുന്നതിനൊപ്പം മുളപൊട്ടുന്ന രോഗങ്ങളെക്കുറിച്ചുകൂടി നാം ബോധവാന്മാരാകണേ. പനി എന്നത് രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഡോക്ടർ നിഷിത കുറുപ്പ്.
1: മഴക്കാലത്ത് കാണുന്ന മറ്റൊന്നാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി പരത്തുന്നതും ഒരു കൊതുകാണ്. പനി ഉണ്ടാവുക, ശരീരത്തിൽ വേദന ഉണ്ടാവുക, സന്ധി വേദന ഉണ്ടാവുക, ശരീരം ചുവന്ന് തടിക്കല്, അടങ്ങാത്ത തലവേദന, ഛർദി, വയറുവേദന, ചിലപ്പോൾ രക്തസ്രാവം, എല്ല് നുറങ്ങുന്ന വേദന അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പറയേണ്ടത് ഇതൊരു കൊതുകുകൾ പരത്തുന്ന അസുഖമാണ്. അപ്പോൾ കൊതുകുകളുടെ വളർച്ച തടയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പനി വന്നാൽ സ്വയം മരുന്ന് കഴിക്കാതെ തന്നെ ഡോക്ടറുടെ സഹായം നേടുക എന്നുള്ളത്. എലിമൂത്രം കൊണ്ടാണ് എലിപ്പനി സാധാരണ ഉണ്ടാവുക. എലിമൂത്രം കൊണ്ട് മലിനമായ ജലം, ആഹാരം തുടങ്ങിയവയിലൂടെയാണ് ഇത് പകരുന്നത്. എലിമൂത്രം കലർന്ന വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കാലിലോ മറ്റോ മുറിവുകളിലോ കൂടെ അണുക്കൾ ശരീരത്തിലേക്ക് കടക്കും. പെട്ടെന്ന് തലവേദന, പേശിവേദന, വിറയലോട് കൂടിയിട്ടുള്ള പനി, കണ്ണിന് ചുറ്റും ശക്തമായിട്ടുള്ള വേദന,

ഉപ്പ് നിറം തുടങ്ങിയവയൊക്കെയാണ് ഇത്തരത്തിലുണ്ടാകുന്ന എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. ഇനി പ്രതിരോധം എന്താണെന്ന് വെച്ചാൽ, മലിനജലത്തിൽ ഇറങ്ങുമ്പോൾ ബൂട്ട് പോലെയുള്ളവ ധരിക്കുക, മുറിവുള്ളവർ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പരിസര ശുചിത്വം തന്നെയാണ് ഇതിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രതിരോധ മാർഗം. ഇനി മറ്റൊന്നാണ് മഴക്കാലത്ത് കാണുന്ന വയറിളക്കവും ജലജന്യമായിട്ടുള്ള രോഗങ്ങളും. വൃത്തിയില്ലാത്ത ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് വയറിളക്കം പിടിപെടുന്നത്. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിച്ചാൽ ഒഴിവാക്കാവുന്ന അസുഖം തന്നെയാണ് വയറിളക്കം. വയറിളക്കം പിടിപെട്ടാൽ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴച്ചാറുകൾ, കരിക്ക്, കഞ്ഞിവെള്ളം തുടങ്ങിയവയൊക്കെ നന്നായി കഴിക്കുന്നത് ക്ഷീണം അകറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങുക. വയർവേദനയോടൊപ്പം ഛർദി കൂടിയുണ്ടെങ്കിൽ ഇടയ്ക്കിടെയുള്ള ജ്യൂസുകൾ കുടിക്കുക. ശരീരത്തിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. കൈകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. മറ്റൊന്നാണ് ഈ മഴക്കാലത്ത് കാണുന്നതാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മുടെ ബ്രോങ്കൈറ്റിസ്. തുടർച്ചയായിട്ട് ചുമ, കഫക്കെട്ട്, ശ്വാസ തടസ്സം തുടങ്ങിയവയെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. മറ്റൊന്ന് ന്യൂമോണിയ, പനി, ചുമ, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മുടെ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന അസുഖങ്ങളാണ്.

0: ചെറുതാണെങ്കിലും ഉറുമ്പുകൾ നൽകുന്ന സാമൂഹ്യ പാഠം മനുഷ്യ സമൂഹം എന്നും പിന്തുടരേണ്ടതാണ്. ഒരുമയും സംഘടനാ ശക്തിയും നന്മയ്ക്കു വേണ്ടിയുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തലുമായി പി വി മോഹനൻ മണ്ണഴിയുടെ സുഭാഷിതം.
1: കുട്ടിക്കാലത്ത് ഉറുമ്പുകൾ വരിവരിയായി പോകുന്ന കാഴ്ച കണ്ടിരിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. വെറുതെ ഒരു നേരം പോക്കിന് ഒരു കഷ്ണം കടലാസോ ഈർക്കിലോ അതിനിടയിൽ ഞാൻ കൊണ്ടുവയ്ക്കും, ഉറുമ്പുകൾ ചിതറി ഓടുന്നത് കാണാൻ. ഒരിക്കൽ അമ്മമ്മ ഇത് കണ്ടോണ്ട് വന്നു. അമ്മോ, നീ എന്തിനുള്ള ബാവ, അരുത് കുട്ടിയെ, അവര് പരിഭ്രാന്തരായി പോവില്ലേ, കൂട്ടം തെറ്റിയാൽ എത്ര സങ്കടവും അറിയോ എന്നും പറഞ്ഞ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു ജീവിയെയും അറിഞ്ഞോണ്ട് വേദനിപ്പിക്കാറുമില്ല. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മകൾ ലീല അമ്മാളും കൊച്ചുമകൾ ജയശ്രീ വടയക്കളവും ചേർന്ന് എഴുതിയ ഓർമ്മകളിലെ കവിയച്ഛൻ എന്ന പുസ്തകത്തിലാണ് കുട്ടിക്കാലത്തെ സ്മരണകളുടെ ഈ ചിത്രപടം നിർക്കുന്നത്. കൂട്ടം തെറ്റിയാലുള്ള സങ്കടവും ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല എന്ന സന്ദേശവും ആ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. ഒറ്റയ്ക്കാവുമ്പോഴുള്ള വിഹുലതകളെക്കുറിച്ചും ആത്മസംഘർഷങ്ങളെക്കുറിച്ചും കൂട്ടായ്മകളുടെ മധുരവും സ്നേഹവും സന്തോഷവും അനുഭവിച്ചറിയേണ്ടതാണെന്നും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് സാന്ത്വനോക്തികളിലൂടെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെന്നും ഒക്കെ നമ്മളെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. മറിച്ച് അത് നമ്മുടെ ഈ ജീവിതം നമുക്ക് നൽകുന്ന നന്മയുടെ നല്ല പാഠങ്ങളാണ്. കൂട്ടായ്മ ജീവിതത്തിന്റെ അനിവാര്യമായ ഭാഗമാണ്. അത് നമുക്ക് ഐക്യത്തിലും പ്രോത്സാഹനത്തിലും പൊതുവായ ലക്ഷ്യത്തിലും ഒരുമിച്ച് വളരാനുള്ള അവസരം നൽകുന്നു. കൂട്ടായ്മകൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ലോകത്തോട് നമുക്കുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിലുള്ള സർവ്വജീവജാലങ്ങളും കൂട്ടായ്മകളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് കാണാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ശ്രദ്ധ നാം കാണിക്കാറില്ലെന്ന് മാത്രം. സന്തോഷത്തിന്റെ സമയങ്ങളിൽ കൂട്ടായ്മ ആ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. ദുഃഖത്തിന്റെ സമയങ്ങളിൽ അത് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ആഘോഷങ്ങളും ദുഃഖങ്ങളും കൂട്ടായ്മയിൽ പങ്കിടുന്നത് നമ്മുടെ അനുകമ്പയെ ആഴത്തിലാക്കുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ നേരിട്ട പ്രകൃതി ദുരന്തങ്ങളിലും മഹാമാരികളിലും സുമനസ്സുകളുടെ കൂട്ടായ്മകൾ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതെന്ന് മറക്കാനായിട്ടില്ലല്ലോ. കൂട്ടായ്മകൾ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നു. ഇത് സന്തോഷത്തിലും ദുഃഖത്തിലും പരസ്പരം താങ്ങും തണലുമാകാൻ സഹായിക്കുന്നു. ഇത് കുടുംബത്തിലെ ഓരോ അംഗത്തിനും മാനസിക സുരക്ഷ നൽകുകയും മറ്റു കുടുംബങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. കുടുംബത്തിന്റെ പിന്തുണയും സ്നേഹവും ഓരോ വ്യക്തിയുടെയും മാനസികവും സാമൂഹികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കുടുംബ കൂട്ടായ്മകൾ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ സഹായിക്കുന്നു. ഒരു കുടുംബം ഒരു ടീമായി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ അവർക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് സമൂഹത്തിന്റെ കെട്ടുറപ്പും വ്യക്തികൾ തമ്മിലുള്ള സഹകരണവും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നതിൽ തർക്കമില്ല. സ്നേഹം, കരുണ, പരസ്പര സഹായ മനസ്കത തുടങ്ങിയവയെല്ലാം മനുഷ്യന് ഈ ഭൂമിയിൽ അതിജീവനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്ന സ്വഭാവവിശേഷ ഗുണങ്ങളാണ്. നമ്മുടെ പൂർവ്വ പിതാമഹന്മാരിൽ നിന്നും DNAയിലൂടെ ജനിതകത്തിലൂടെ അത് നമുക്കും കിട്ടിയിട്ടുണ്ട്. ഭാവി തലമുറയ്ക്ക് ഈ ഭൂമിയിൽ അതിജീവിക്കാനും ഇതുപോലുള്ള ഗുണങ്ങൾ ആവശ്യമാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി.

0: സമയം 4:55 55:26. ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
1: FM പ്രധാന വാർത്തകൾ.
0: ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും അമേരിക്കയും. സംസ്ഥാനത്തെ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97 ആണ്. സേ പരീക്ഷ June 29 മുതൽ July 3 വരെ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം നാളെ. ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൗന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ KSU ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. വേനലവധിക്കാലം പരിഗണിച്ച് നിബന്ധനകൾക്ക് വിധേയമായി ഇടുക്കി ചെറുതോണി ഡാമുകൾ പൊതുജനങ്ങൾക്ക് May 31 വരെ സന്ദർശിക്കാൻ അനുമതി നൽകി. ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ പൊതുജനങ്ങൾക്ക് കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ വേദാരണ്യത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ബോട്ട് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. കാണാതായ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34, 56613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 166-08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 195-77 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 5:34, 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 18 മിനിറ്റ് വൈകി 6:26 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.
0: കോഴിക്കോട് ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കായി ഹീറ്റ് ആക്ഷൻ പ്ലാൻ, മഴക്കാല മുന്നൊരുക്കം എന്നിവയിൽ പരിശീലനം സംഘടിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്ന ചൂട് തരംഗങ്ങളും മഴക്കാല ദുരന്ത സാധ്യതകളും നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിന്റെയും ഭാഗമായിട്ടായിരുന്നു പരിശീലനം. ചൂട് തരംഗ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ദുരന്തസമയ ഏകോപന സംവിധാനം, മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തന ക്രമീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനവും ബോധവൽക്കരണവും നൽകി. ഡെപ്യൂട്ടി കളക്ടർ എം സാജിദ് ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
2: നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.
0: സമയം 4:59:38. ആകാശവാണി 102.7 മഞ്ചേരി FM ഈ നിലയത്തിലെ സായാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനകം കേൾക്കാം തിരുവനന്തപുരം റിലെ പരിപാടികൾ.
1: ആകാശവാണി സമയം 5:00. ഇപ്പോൾ

0: ഈ പരിപാടി.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയി സുനത്തെ ഹെ സോജാ എസോ കി വാർത്ത നാഗാർജുൻ കെ ഉപന്യാസോ മേ മാനവീയ മൂല്യ.
2: നാഗാർജുൻ മാനവീയ സംവേദനാക്ക് ഉപന്യാസകാർ ഹെ. ഉൻകെ ഉപന്യാസോ മേ ഗരീബി, ഭുക്മരി, ദരിദ്രത, ഉത്പീഡൻ, അന്മേൽ വിവാഹ്, വിധവാ വിവാഹ്, ജമീന്ദാരോ കാ ഉത്പീഡൻ, കർജ് ഔർ ശ്രമികോ കാ ശോഷൻ ജൈസി സംസ്യാവോ കോ ഉക്കേരാ ഗയാ ഹെ. നാഗാർജുൻ കെ ഉപന്യാസോ മേം സാമാജിക് ആർത്ഥിക് വിസംഗതിയോ കാ യഥാർത്ഥ ചിത്രൻ അനേക് ആയാമോ കെ സാത് അഭിവ്യക്ത ഹുവാ ഹെ. രതിനാഥ് കി ചാച്ചി മേം വിധവാ വിവാഹ്, ബാൽ വിവാഹ്, അന്മേൽ വിവാഹ് ഔർ ബഹുപത്നിത്വ കെ രൂപ മേം അപ്നേ സമയ കെ യഥാർത്ഥ കോ ഉദ്ഘാടിത് കിയാ ഹെ. കുംഭി പാക് മേം ഭി യഹി സംസ്യായേ ഉഭർ കർ സാമനേ ആയേ ഹെ. ഇൻ സാമാജിക് സംസ്യാവോ കാ കാരണ ഹെ ഹമാരി സാമാജിക് സംരചന ജോ ജാതി വ്യവസ്ഥ പർ ആധാരിത് ഹെ. നാഗാർജുൻ അപ്നേ ഉപന്യാസോ മേം ഇസ് അമാനവീയ വിഭാജൻ കി വത്സന കർത്തേ ഹെ ഔർ ഇസ് വ്യവസ്ഥ മേം ജോ ശോഷിത് ഉത്പീഡിത് ഹെ ഉൻകെ സാത് അപ്നി ഗഹരി സംവേദന വ്യക്ത കർത്തേ ഹെ. നാഗാർജുൻ നെ സ്ത്രീ കെ പ്രതി പ്രചലിത് സാമാജിക് ദൃഷ്ടി കാ പ്രതിവാദ് കർത്തേ ഹുയേ അപ്നേ ഏക് ചരിത്ര റായ് സാഹബ് കെ മുഖ്സേ കഹൽവായ ഹെ കി കോളേജോം സേ പഠ് ലിഖ് കർ ലഡ്കിയാം നിക്കൽത്തി ഹെ ഔർ പുരാനെ സമാജ് കെ ജംഗൽ മേ ഖോ ജാതി ഹെ. കേവൽ ശിക്ഷാ സേ ഹി സാമാജിക് വിസംഗതിയോ കാ അന്ത് നഹി ഹോ ജാതാ ഇസ്കേ ലിയേ സമാജ് കി സോച് കോ ബദൽനാ സരൂരി ഹെ. നാഗാർജുൻ നെ സമാജ് കെ സന്തുലിത വികാസ് മേ സ്ത്രീയോ കി ഭൂമിക കോ മഹത്വപൂർണ മാനത്തെ ഹുയേ മുക്തി കാ പ്രബല സമർത്ഥൻ കിയാ ഹെ. നാരി പാത്രോ കെ പ്രതി ലേഖക കി സംവേദന മേ സാമാജിക് ഭേദഭാവ് കെ വിരുദ്ധ വിദ്രോഹ കാ ഭാവ് സ്പഷ്ട പരിലക്ഷിത് ഹോതാ ഹെ. ഉൻകെ ഉപന്യാസ് പുരുഷ സമാജ് ദ്വാരാ സ്ത്രീ കോ വിവശ് കർണേ കി പ്രവൃത്തി കാ പ്രതികാർ കർത്തേ ഹെ. നാഗാർജുൻ നെ അപ്നേ കഥാ സാഹിത്യ ഔർ കവിത മേ സ്ത്രീയോം ഔർ ദളിതോ കെ സവാൽ പർ തബ് ധ്യാൻ ദിയാ ഥാ ജബ് പ്രായഹ ഇസ് ദേശ് കെ വാംബന്ദി ആന്തോളൻ ഔർ ഉസ്സേ ജുഡേ ഹുയേ രചനാകാർ സ്ത്രീയോം ഔർ ദളിതോ കെ സവാലോ കോ ഗൈർ ജരൂരി മാനത്തേ ഥേ. ഉൻകെ ഉപന്യാസോം സേ യേ സങ്കേത് മിൽതാ ഹെ കി സാമാജിക് ജഡത ഔർ ഭേദഭാവ് കി ജഡ് ഹമാരി സാമാജിക് ആർത്ഥിക് വ്യവസ്ഥ മേ നിഹിത് ഹെ ഔർ ഇസ്മേ ബുനിയാദി ബദലാവ് കെ ബിന സമാജ് കാ ന്യായസംഗത് വികാസ് സംഭവ് നഹി ഹെ. മൗജൂദ രാജനീതിക് സാമാജിക് പരിസ്ഥിതി കോ ദേഖ്തേ ഹുയേ നാഗാർജുൻ കി രചനാത്മക് ദൃഷ്ടി അധിക് സാർത്ഥക് ഏവം സംഭാവനാപൂർണ ലിഖ്തി ഹെ. നാഗാർജുൻ രാജനീതിക് ദൃഷ്ടി സേ പ്രതിപഥ് രചനാകാർ ഹെ. വേ വാംപന്തി ലേഖക് ഹെ കിന്തു രാജനീതിക് ദൽ കെ ദാസ് നഹി. ഉനോനെ ജനതാ കെ കഠിൻ ജീവൻ സംഘർഷവും കെ ബീച്ച് സേ അപ്നേ ജീവൻ മൂല്യം കാ ചുനാവ് കിയാ ഔർ ഉസേ വാംപന്തി വിചാർധാരാ സേ ഛോഡ്കർ ഏക് വ്യവസ്ഥിത് രൂപ് ദേനെ കി കോശിഷ് കി. ഉനോനെ സ്വീകാർ കിയാ ഹെ 80% ജനത ഹമാരി ഇഷ്ട ദേവത ഹെ ജോ ജീവൻ കെ ആസ്പാസ് ഫൈലി ഹുയി ഹെ മേം ഭി ഉനി കെ സാത് ജുഡാ ഹും സമാജ് കെ ഘടനാ പ്രവാഹ സേ വിച്ഛിന്ന നഹി ഹും പാത്രം കെ സാത് മുസ്കുരാതാ ഹും ഉൻസേ ബാത് കർത്താ ഹും മേ മൈസേ വർഗ കെ പ്രതിനിധി കോ നഹി ചുനതാ ജിസ്മേ മേ നഹി ഹും. നാഗാർജുൻ നെ അപ്നേ ലേഖൻ കോ രാജനീതിക് ബദലാവ് കെ ഔസാർ കെ രൂപ് മേ പ്രസ്തുത് കിയാ ഹെ. ഉൻകി രചനാവോ മേ ശോഷൻ ഔർ അന്യായ കാ വർണ്ണൻ നിതാന്ത് അനുഭവ പരക് ഹെ. ഉൻകി ഔപന്യാസിക് കൃതിയോ മേ നിമ്ന ജാതി ശ്രമിക് യാ സർവഹാര വർഗ സേ സംബന്ധ് പാത്രോ കോ സഹാനുഭൂതി പ്രദാൻ കി ഗയി ഹെ. നാഗാർജുൻ വിചാർധാരാ കെ അനുരൂപ് ഹി അപ്നെ ജീവൻ കോ ഡാൽനെ കാ പ്രയത് കർത്തേ രഹെ. ഉൻകെ ജീവൻ ഏവം വിചാർധാരാ മേ കോയി ഫർക്ക് നഹി ദിഖായി ദേതി. വേ ഭൂസ്വാമിയോ കാ വിരോധ് കർണെ കെ സാത് സാമാജിക് ആർത്ഥിക് സ്വതന്ത്രത കെ പക്ഷധർ ഥേ. ഉൻകെ അധികാംശ പാത്ര ശോഷൻ കെ വിരുദ്ധ് സംഘർഷ കെ പ്രതീക് കെ രൂപ് മേ ചിത്രത് ഹുയേ ഹെ. സംഘർഷ് കർത്തേ ഹുയേ ഹി വേ വിചാർധാരാ സേ ജുഡ്തേ ഹെ. വിചാർധാരാ സേ ജുഡ്ന ഉൻകെ ലിയേ ഫേഷൻ നഹി ആവശ്യകത ഹെ. ബെൽച്ചനമ ഉപന്യാസ കാ പ്രമുഖ പാത്ര ബെൽച്ചനമ ശോഷൻ കെ വിരുദ്ധ് സംഘർഷ് കർത്തേ ഹുയേ സമാജ്വാദ് കി ഓർ ഉന്മുഖ് ഹോതാ ഹെ. നാഗാർജുൻ കെ ഉപന്യാസോ മേ ജീവൻ മൂല്യം കി അഭിവ്യക്തി അനേക് രൂപോ മേം ഹുയി ഹെ. ബാബ ബഡേസർ നാഥ് ഭൗതികവാദി പ്രഗതിശീൽ പരമ്പര കെ പ്രതീക് ഹെ. ഏ പരമ്പര സഭി പ്രകാർ കെ ഭേദഭാവ് ശോഷൻ ഏവം ജനാചർ കാ വിരോധ് തഥാ ശ്രംജീവി സമാജ് കി സത്താ കി സ്ഥാപന കാ സമർത്ഥൻ കർത്തി ഹെ. ബാബാ ബഡേസർനാഥ് സാമാജിക് ഭേദഭാവ് കോ രാജനീതിക് വ്യവസ്ഥ സേ ജോഡ്കർ പരിവർത്തനശീൽ സ്ഥിതിയോ പർ ഗഹരി ദൃഷ്ടി ഡാൽത്തേ ഹെ. इस संदर्भ में ये तथ्य ध्यान देने लायक है कि स्वाधीनता के बाद जाति पांडी का बंधन

തുടിതാളത്തിൽ കേളികൊട്ട് അവതരിപ്പിച്ചത് കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ കലാമണ്ഡലം വേണുക്കുട്ടൻ, കലാകേന്ദ്രം ഹരി, കലാകേന്ദ്രം അജീഷ്.

0: ആകാശവാണി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ഡർബനിൽ ബാരിസ്റ്ററായി പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങിയതോടൊപ്പം പൊതുപ്രവർത്തനത്തിലും ഗാന്ധി ഉത്സാഹപൂർവ്വം ഏർപ്പെട്ടിരുന്നു. തന്റെ

0: സേവനം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് അത്യധികം ആവശ്യമായിരുന്ന ഒരു കാലമാണ് അതെന്ന് ഗാന്ധിക്ക് ബോധ്യമായി. തെക്കേ ആഫ്രിക്കയിലേക്ക് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഉപജീവനമാർഗം തേടലായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനുള്ള നല്ലൊരവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഗാന്ധി തെക്കേ ആഫ്രിക്കയിലെത്തിയിട്ട് അപ്പോഴേക്കും 3 കൊല്ലമായി. അവിടുത്തെ ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും നല്ലപോലെ മനസ്സിലാക്കുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞു. അതുപോലെ ഗാന്ധിയെ നല്ലപോലെ അറിയുന്നതിന് അവിടെയുള്ളവർക്കും നല്ല പ്രാക്ടീസും മതിയായ വരുമാനവും ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായി പാർക്കുവാൻ തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് തന്റെ ഭാര്യയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ഇന്ത്യയിലേക്ക് പോകണമെന്ന ആഗ്രഹം ഗാന്ധിക്കുണ്ടായി. മാത്രമല്ല, ഇന്ത്യയിൽ പോയാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി തന്റെ നാട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാനും സൌകര്യമാകും. അതുകൊണ്ട് 6 മാസത്തേക്ക് ഇന്ത്യയിലേക്ക് പോകുവാൻ തന്നെ അനുവദിക്കണമെന്ന് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1896 മധ്യത്തിൽ ഗാന്ധി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ചോങ്കോല എന്ന കപ്പലിൽ കൽക്കത്തയ്ക്കാണ് യാത്ര ചെയ്തത്. 24 ദിവസം യാത്ര ചെയ്തതിന് ശേഷം ഗാന്ധി കൽക്കത്തയിലെത്തി. അന്ന് തന്നെ ബോംബെയ്ക്ക് തീവണ്ടി കയറുകയും ചെയ്തു. കൽക്കത്തയിൽ നിന്ന് ബോംബെയ്ക്ക് പോകുന്ന വഴിക്ക് ഗാന്ധി അലഹബാദിൽ 2 ദിവസം താമസിച്ചു. അതിനിടയ്ക്ക് അക്കാലത്തെ ഒരു പ്രമുഖ ആംഗ്ലോ ഇന്ത്യൻ പത്രമായിരുന്ന പയനീറിന്റെ പത്രാധിപരെ കണ്ട് തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംഭാഷണം നടത്തി. അലഹബാദിൽ നിന്ന് ഗാന്ധി പോയത് രാജ്കോട്ടിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ലഘുപത്രിക എഴുതി പ്രസിദ്ധപ്പെടുത്തി. ഇന്ത്യയിലെ പത്രങ്ങൾക്കും സംഘടനകൾക്കും ചില പ്രധാന വ്യക്തികൾക്കും അതിന്റെ കോപ്പികൾ അയച്ചുകൊടുത്തു. ആ ലഘുപത്രികയിൽ വിവരിച്ച വസ്തുതകളെ അടിസ്ഥാനമാക്കി പല പത്രങ്ങളും മുഖപ്രസംഗങ്ങൾ എഴുതി. അതിന്റെ ചുരുക്കം റോയിറ്റർ ഇംഗ്ലണ്ടിലേക്ക് അയച്ചിരുന്നു. അവിടെ നിന്ന് നേറ്റാളിലേക്കും. നേറ്റാളിൽ എത്തിയപ്പോഴേക്ക് അതിന്റെ രൂപം തന്നെ മാറിയിരുന്നു. അവിടുത്തെ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ വർത്തമാനം ഇപ്രകാരമായിരുന്നു. 1896 സെപ്റ്റംബർ 14 നേറ്റാളിലെ ഇന്ത്യക്കാരെ അവിടുത്തെ വെള്ളക്കാർ കൊള്ള ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളെപ്പോലെ അത്ര നികൃഷ്ട നിലയിലാണ് അവരോട് വെള്ളക്കാർ പെരുമാറുന്നത്. അവർക്ക് അവിടെ യാതൊരു രക്ഷയുമില്ല എന്നും മറ്റും വിവരിച്ചുകൊണ്ടുള്ള ഒരു ലഘുപത്രിക ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ ആരോപണം ശരിയാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള പാടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നീണ്ടുകിടക്കുന്ന പാടത്ത് ഒരു വയോധികൻ തൂമ്പയുമായി നിലമൊരുക്കുകയാണ്. ഞാറ്റുവേലകൾ നോക്കി കൃഷിയിറക്കിയ നമ്മുടെ തലമുതിർന്ന കർഷകരുടെ ചുവടുപിടിച്ച് കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ

0: ഇദ്ദേഹം അടുത്ത വിരിപ്പ് കൃഷിക്ക് തയ്യാറെടുക്കുകയാണ്. തികച്ചും പ്രകൃതിദത്തമായ പുന്നെല്ലിന്റെ ചോറുണ്ണാൻ കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപം രാമപുരം ചൂരവേലിൽ ശ്രീ മധുസൂദനൻ ഒരു പരമ്പരാഗത കർഷകനാണ്. പലേക്കർ കൃഷിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം സീറോ ബജറ്റ് ഫാമിംഗ് ആണ് അനുവർത്തിച്ചു പോരുന്നത്. മധുസൂദനൻ ചേട്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം വിളയിക്കുന്ന തനി നാടൻ നെല്ല് പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ്. ശ്രീ മധുസൂദനൻ ചേട്ടന്റെ ചിട്ടയായ പലേക്കർ മോഡൽ നെൽകൃഷി വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം.
1: പല രീതിയിൽ കൂടിയുള്ള കൃഷികൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാം ചെന്ന് എത്തുന്നത് രാസവളത്തിലും രാസ കീടനാശിനിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ശരിയായ രീതിയിൽ കൂടിയുള്ള വിളവ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്. ഞാൻ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് തൊട്ട് മുമ്പിൽ ചെയ്ത് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തതാണ്. പക്ഷേ അവസാനം വരുമ്പോൾ നെല്ലിന് കൂടുതൽ ഒരു പുഷ്ടിമ നെൽച്ചെടിക്ക് നല്ല വളർച്ച നമുക്ക് അനുഭവപ്പെടണമെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിലും യൂറിയ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലൂടെയാണ് ഈ നാടനം വിത്തുകളും നാടൻ രീതിയിൽ കൂടിയുള്ള കൃഷി സമ്പ്രദായം എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ യാദൃശ്യമായിട്ടാണ് റേഡിയോയിലൂടെ വയലും വീടും പരിപാടിയിൽ പ്രകൃതി കൃഷി അഥവാ സുഭാഷ് പാലേക്കർ മോഡലിലുള്ള കൃഷിയെക്കുറിച്ച് അറിയാനിടയായത്. അതിനെ പിന്തുടർന്ന് അതിൻ്റെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയിലെ സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം. ഈ കൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാറ്റുവേല ബന്ധിതമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ വേനൽ മഴ കിട്ടുന്ന ആ ഒരു സമയത്ത് നെല്ലിൻ്റെ കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. അത് മേടമാസത്തോടനുബന്ധിച്ച് നെൽകൃഷി ആരംഭം കുറിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളെല്ലാം പണ്ട് മുതൽ ഉള്ളതായിട്ടിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നെൽകൃഷി ചെയ്യേണ്ട പാടം ഉഴുത് അത് ശരിയാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാടം ഉഴുത് ശരിയാക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിളയേ ഉള്ളൂ. വെള്ളത്തിലും വളർത്താം, പൊടിയിലും വളർത്താം, കരയ്ക്കും വളർത്താം. അതുകൊണ്ടാണ് ഈ കരനെല്ല് എന്നൊക്കെയുള്ളത് പറയുന്നത്. മേടമെന്ന് പറയുമ്പം അശ്വതി ഞാറ്റുവേലയുടെ തുടക്കമാണ്. അശ്വതിയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു അത് എല്ലാം പൂട്ടി പരണി ഞാറ്റുവേല വേഗം കഴിഞ്ഞു ഒന്നാം കൃഷി അതായത് വിരിപ്പ് കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ മഴ പെയ്ത് പാടത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് അന്ന് അടിച്ച് വിതയ്ക്കുക എന്ന് പറയാം, വെള്ളത്തിൽ വിതയ്ക്കാം. ഇനി വെള്ളം നമുക്ക് ലഭ്യമല്ലെങ്കിൽ ഉണക്ക് കൂടുന്ന സാഹചര്യമാണെങ്കിൽ പൊടി വിതയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനാണ് ഞുരിയിടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടം ഇപ്പോൾ മഴ പെയ്തെങ്കിലും ചെറിയ തണുപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ അടുത്ത ദിവസം വിത്ത് വെള്ളത്തിലിട്ട് അധികം കാല് നീളാതെ അങ്ങനെയുള്ള നെൽവിത്ത് ചാണകപ്പൊടിയുമായിട്ട്

0: ചെയ്ത് ഒരടി അകലത്തിൽ കുഴിച്ചിടുന്ന ചെറിയ ഒരു കോല് കൊണ്ട് തോണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിന്റെ പൊടി ഇതന്നെ കാലുകൊണ്ട് തട്ടിയിടുന്ന ഒരു പ്രക്രിയക്കാണ് ഞുരിയിടൽ എന്നുള്ള പറയുന്നത്. കാള ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ടില്ലർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുവരെ ഉള്ള പാടമെല്ലാം പൂട്ടി പൊടിയാക്കിയിട്ടിരിക്കുകയാണ്. 13.5 ദിവസത്തിനുള്ളിൽ വിരിപ്പ് കൃഷിക്കുള്ള കൃഷി ഇറക്കേണ്ട സമയമാണ്. അതിനപ്പുറം നീങ്ങിയാൽ ഇത് 120 ദിവസം കൊണ്ട് വിളവെടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി രണ്ടാം കൃഷി മുണ്ടകം കൃഷിക്കുള്ള സമയം നീണ്ടുപോകും. അപ്പോൾ അത് ഉണക്കാകും, അത് രണ്ടാം കൃഷിയുടെ വിളവിനെ ബാധിക്കും. കാർത്തിക ഞാറ്റുവേലയിൽ നമ്മൾ കൃഷി ചെയ്താൽ ഊണമാകുമ്പോഴേക്കും അത് കൊയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാലവർഷ സമയത്ത് നെല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ കാലവർഷ ടൈമിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഉള്ള മഴവെള്ളത്തിലുള്ള കൂടുതൽ നൈട്രജൻ ഉണ്ടാകും. ആ നൈട്രജൻ തുല്യമായിട്ട് വീതിച്ച് എല്ലായിടത്തും എത്തുകയും എല്ലാ ചെടിയും തഴച്ചു വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വളവും കൊടുക്കാതെ റോഡ് സൈഡിൽ കൂടെയുള്ള പുല്ല് വളർന്നു നിൽക്കുന്നത് എൻ്റെ കാരണങ്ങളിലൊന്നാണ്. ആ രീതിയിലൂടെ നെൽകൃഷി ചെയ്യുക എന്നാണ്, അതാണ് സുഭാഷ് പാലേക്കറിൻ്റെ ഒരു മോഡൽ, അതാണ് ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കി വിത്ത് സംരക്ഷിക്കുന്നതും നടീലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സീറോ ബജറ്റ് ഫാമിങ്ങിൽ തുടർന്നുള്ള കൃഷി രീതികൾ എങ്ങനെയാണ്?
0: സീറോ ബഡ്ജറ്റില് അതിന് അടിവളമായിട്ട് ഘനജീവാമൃതം, നാടൻ പശുവിൻ്റെ ചാണകം, എനിക്കൊരു വെച്ചുവർ പശുവുണ്ട്, അതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഒരു 100 കിലോ ചാണകപ്പൊടിയും 10-20 ലിറ്ററോളം വരുന്ന മൂത്രം അതിനകത്ത് മിക്സാക്കി ഒരു 2 കിലോ ഉഴുന്നിൻ്റെ പൊടിയും ചേർത്ത് ഒരു 48 മണിക്കൂർ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളവാണ് ഘനജീവാമൃതം എന്നാണ് പറയുന്നത്. ഇത് 1 ഏക്കറിന് 100 കിലോ എന്ന കണക്കിൽ അടിവളമായിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഈ വളം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞുരിയിടലിന് ഈ ഒരു വളവാണ് ഉപയോഗിക്കുന്നത്. പിന്നീടൊരു വിതച്ച ഒരു 15 ദിവസം കഴിയുമ്പോൾ ജീവാമൃതം, 1 ഏക്കറിന് ഒരു 200 ലിറ്റർ മതി. ആ 200 ലിറ്ററിന് ഒരു 10 കിലോ ചാണകം, പച്ചച്ചാണകം, ഒരു 5 ലിറ്റർ മൂത്രം, പിന്നെ ഒരു 2 കിലോ ശർക്കര അല്ലെങ്കിൽ പഴം, ഒരു 2 കിലോ ഉഴുന്നിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ കൂടി ഒരു 200 ലിറ്റർ വെള്ളമൊഴിച്ച് 48 മണിക്കൂർ ദിവസം 3 പ്രാവശ്യം കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഇളക്കി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായ രീതിയിലൂടെയുള്ള സൂക്ഷ്മാണുക്കളുടെ അംശം അതിനകത്ത് നല്ലപോലെ വളർന്നു വരും. അത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നെല്ലിന് 45 ദിവസം കൂടുമ്പോൾ 15 ദിവസം, പിന്നെ ഒരു 15 ദിവസം, പിന്നെ ജ്വാരം 2 പ്രാവശ്യം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ല് കണ്ടമാനം വളർന്നു പോകും, വളച്ച് കൂടുതലാകും. ഇതാണ് ഇതൊരു വളമായിട്ട് ചെയ്യുന്നത്.
1: ഇപ്പം അങ്ങേക്ക് 1 ഏക്കറിലാണ് നെൽകൃഷി ഉള്ളത്. 1 ഏക്കറിലെ നെൽകൃഷി നമുക്ക് പരമാവധി എത്ര വിളവാണ് ലഭിക്കുന്നത്?
0: ഇവിടുത്തെ ഒരു കണക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിന് 1 ടണ്ണിനപ്പുറമുള്ള ഒരു വിളവ് ഇവിടെ. മറ്റ് കൃഷിക്കായാലും 1-1.5 ടണ്ണ് വരെയൊക്കെ ഉള്ള വിളവ് മറ്റ് ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകാറുള്ളൂ. ഒരു പാടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് 1 ടണ്ണ് മുകളിലുള്ള വിളവ് കിട്ടാറുണ്ട്. ഹൈബ്രിഡായിട്ടുള്ള ഒരു വിത്തുകൾ ഉപയോഗിക്കാറില്ല.
1: പ്രധാനമായി ഉപയോഗിക്കുന്ന ഏത് വിത്താണ്?
0: 2 രീതികളുണ്ട്. പൊക്കം കുറഞ്ഞ ഇനങ്ങളുണ്ട്. ഇപ്പോൾ 1-ാം വിളയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന തവളക്കണ്ണൻ എന്നുള്ളതാണ്. 2-ാമത് കൊടുകണ്ണി. തവളക്കണ്ണൻ എന്ന് പറയുമ്പോൾ അത് 4 അടി വരെ ഉയരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കൊടുകണ്ണി 1-3 അടി, കുഞ്ഞുകുഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മൂപ്പ് കുറഞ്ഞ് അതൊരു 1.5-2 അടി വരെ വരികയുള്ളൂ.
1: അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങൾ പരീക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലേ?
0: വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം വിളവ് എടുക്കുന്ന കാലം ഒരേ സമയം പോരും. അത് കണക്കുകൂട്ടിയാണ് വിത്തുകൾ ഇത് ചെയ്യുന്നത്. പിന്നീട് മുണ്ടകൻ എന്ന് പറയുന്ന ഒരു വിത്തുണ്ട്.
1: അങ്ങനെ ഒരു വ്യത്യസ്തനായ കർഷകനാണ്. കൃഷിയിൽ മാത്രമല്ല ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം നെല്ല് അത് അരിയാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രധാന ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ശുദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അത് അരിയാക്കി വിപണിയിലെത്തിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടെ ഒന്ന് പങ്കുവെക്കാമോ?
0: കൃഷി ചെയ്തെടുക്കുന്ന നെല്ല് നെല്ലായിട്ട് കൊടുക്കാറില്ല, അത് അരിയാക്കിയാണ്. ഈ അരി ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങൾ, മരുന്ന് പോലെ ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് ഇത് കൊടുക്കുന്നു. ഒരു 50% തവിടോടുകൂടി നെല്ലിൽ കുത്തിയാണ് ഇത് മിക്കവാറും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്ക് അത് 70% തവിട് ആവശ്യമായിട്ട് കുത്തി കൊടുക്കാറുണ്ട്. മാർക്കറ്റിൽ കൊടുക്കാറില്ല ഇതുവരെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം സൺഡേ മാർക്കറ്റ്, കരകുളം സൺഡേ മാർക്കറ്റിൽ അവർ ഇത് എൻ്റെ അരി ആവശ്യപ്പെട്ട് ഇവിടെ കുറച്ച് അരി എത്തിച്ച് കൊടുക്കാറുണ്ട്. കുറേ കസ്റ്റമർ ഇതിന് വന്നിട്ടുണ്ട്. സൺഡേ മാർക്കറ്റ് ഇതിന് വലിയ ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് 1 ഏക്കറിൽ നിന്ന് 1 ടൺ നെല്ലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു.

0: ഈ ഒരു ടൺ നെല്ല് അരിയാക്കുമ്പോൾ നമുക്ക് എത്ര കിലോ അരിയാണ് ലഭിക്കുന്നത്?
1: 700 കിലോ അരിയാണ് സാധാരണഗതിയിലുള്ള. 70% അരിയാണ് കിട്ടുന്നത്. മനുഷ്യാധ്വാനമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വില ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
0: നമുക്കിപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന അരിക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നത്?
1: ഇപ്പോൾ 100 രൂപ. അതോടൊപ്പം മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്തശാലി പോലെയുള്ള ചില നെല്ലുകളും ഈ ഇതിനിടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് 1 കിലോയ്ക്ക് 200-250 രൂപയുടെ വില കിട്ടും. അന്നേരം മറ്റുള്ളതിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പം വിളവ് കുറവാണ്. മറ്റുള്ളതിനേക്കാൾ 30% മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ.
0: ഈ അരി നമുക്ക് എത്ര നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്യും?
1: ഒറിജിനൽ തവിടോട് കൂടി ആയതുകൊണ്ട് ഇതിന് 3 മാസത്തിനപ്പുറം ഇതൊന്നും ഇരിക്കത്തില്ല. അരിയായിട്ട് അരി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്.
0: ഈ ഞാറ്റുവേല പരിപാടി കേരളം മുഴുവനുള്ള ശ്രോതാക്കൾക്ക് കേൾക്കുന്ന ഒരു കാർഷിക പരിപാടിയാണ്. താങ്കളുടെ ഈ അഭിമുഖം കേട്ടിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഈ അരി വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അതിനെ അങ്ങേ ബന്ധപ്പെടാനുള്ള ഒരു അങ്ങയുടെ ഫോൺ നമ്പറോട് ഒന്ന് പറയാമോ?
1: എൻ്റെ ഫോൺ നമ്പർ 730-613-52-16. 730-613-52-16. മധുസൂദനൻ, ചൂരവേലിൽ, രാമപുരം ബിവ, കോട്ടയം ജില്ല. ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്നവർക്ക് 3 മാധ്യമത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 1, പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽ മേഖലയിലൂടെ ഉപയോഗിക്കാം. 2, കൊറിയർ സർവീസ് രീതി കൂടെ ചെയ്യാം. പിന്നെ പാഴ്സൽ സർവീസ്, ഇപ്പോൾ KSRTC തുടങ്ങിയിരിക്കുന്ന പുതിയ ഒരു പാഴ്സൽ സർവീസ് സംവിധാനമുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ ആരാവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതാത് സ്ഥലത്തുള്ള അവർക്ക് ലഭ്യമായ രീതി അനുസരിച്ചുള്ള അതനുസരിച്ച് അവിടെ എത്തിക്കാൻ പറ്റും.
0: ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങയുടെ ഈ വ്യത്യസ്തമായ നെൽകൃഷിയുടെ വിശേഷങ്ങളും നെല്ല് അരിയാക്കി അത് വിപണനം ചെയ്യുന്ന കാര്യങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
1: നന്ദി.
2: കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള ശ്രീ മധുസൂദനൻ ചേട്ടന്റെ വിലാസവും ഫോൺ നമ്പരുമൊക്കെ ശ്രദ്ധിച്ചല്ലോ. ശുദ്ധമായ തവിടോടുകൂടിയ തനി നാടൻ ചോറുണ്ണാൻ നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാം അല്ലേ? ഈ വാർദ്ധക്യത്തിലും വയലിൽ വിശ്രമമില്ലാതെ വിയർപ്പൊഴുക്കുന്ന വിലപ്പെട്ട കർഷകരെ നമുക്ക് ആദരിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര

0: ಸಮಗ್ರ ಶಿಕ್ಷಾ ಅಭಿಯಾನ್.
1: പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ തുല്യമായി വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള പഠനാന്തരീക്ഷമുള്ള ക്ലാസ് മുറികൾ, വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വിദ്യാർത്ഥികളുടെ വൈവിധ്യമുള്ള കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് പഠനത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ, SERTകൾ, ഡയറ്റ്, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസ്, ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സ്കൂളുകളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനു കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശകൾ നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികൾക്ക് സൌജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ക്രിയാശീലതയിലധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്കും പ്രബോധന പദ്ധതിക്കും പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇനി പറയുന്നവയാണ്. പ്രീ പ്രൈമറി തലത്തിൽ അംഗനവാടി ജീവനക്കാരെ പരിശീലിപ്പിക്കുവാൻ മാസ്റ്റർ ട്രെയിനേഴ്സിന് പരിശീലനം നൽകൽ, പഠന സാമഗ്രികൾക്ക് ഒരു കുട്ടിക്ക് 500 രൂപ നിരക്കിൽ ധനസഹായത്തോടെ സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗങ്ങളിൽ നാടൻ കളിപ്പാട്ടങ്ങൾ, കളികൾ, കളി അധിഷ്ഠിത പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ, നാഷണൽ മിഷൻ ഓൺ ഫൌണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പ്രകാരം കുട്ടികളിൽ വായന, എഴുത്ത്, അക്കങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, എലിമെന്ററി തലത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് എലിമെന്ററി സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്നു, സെക്കൻഡറി തലത്തിൽ പുതിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം വർഷത്തിൽ 6,000 രൂപ നിരക്കിൽ യാത്രാസഹായം, 16-19 ഇടയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡറി സീനിയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുവാൻ 2,000 രൂപയുടെ ധനസഹായവും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഏർപ്പെടുത്തും, പുതിയ SERTകൾ സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങളും 12 ക്ലാസ് വരെ ഉയർത്തുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതി അനുസരിച്ച് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകൾക്ക് വർഷം 40 ലക്ഷം രൂപയുടെ ഗ്രാന്റിന് അർഹതയുണ്ട്. പെൺകുട്ടികൾക്ക് 3 മാസത്തെ സ്വയം രക്ഷാ പരിശീലനവും സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ICT ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയ്ക്കും സഹായം നൽകുന്നു. ഭാഷാധ്യാപകരെ നിയമിക്കുവാനും സ്കൂളുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്തുവാനും പദ്ധതിയിൽ വ്യവസ്ഥകളുണ്ട്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. The center has constituted a higher level committee to address the challenges of demographic change caused by infiltration and other reasons. In a social media post, Union Home Minister Amit

0: ഡയറക്ടറാണ്. ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജനം, പട്ടയം, നെല്ല് സംഭരണം തുടങ്ങിയവ മുൻഗണനാ വിഷയങ്ങളായിരിക്കുമെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ കെ സുധീർ പറഞ്ഞു. ജില്ലയിൽ പൂർത്തീകരിക്കാനുള്ള പ്രധാന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായി മെയ് 31 മുതൽ ജൂൺ 26 വരെ ജില്ലയിൽ വിപുലമായ കോപ്ട നിയമ ബോധവൽക്കരണവും പരിശോധനാ പ്രവർത്തനങ്ങളും ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൽ എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്. സെൻസസ് ആശയങ്ങൾ, ഷെഡ്യൂളുകൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവയുടെ സമഗ്രമായ പരിചയപ്പെടുത്തലാണ് പരിശീലന ക്ലാസുകളിൽ പ്രതിപാദിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി വിവരശേഖരണം, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണം എന്നിവയിൽ ട്രെയിനർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അറിയിച്ചു. നിലവിൽ ജില്ലയിൽ 23,08,392 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 21,36,159 പുസ്തകങ്ങളും അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് 1,72,233 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പ് മുണ്ടൂർ IRTC നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ശിശു സംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പാലക്കാട് താലൂക്ക് തല പരിശോധനയുടെ 2 ദിവസം 120 വാഹനങ്ങൾ പരിശോധിക്കുകയും കൃത്യത ഉറപ്പുവരുത്തിയ 102 വാഹനങ്ങൾക്ക് സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു നൽകുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഹാജരായ വാഹനങ്ങളുടെ ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും നൽകി. മഴക്കാലത്തോടനുബന്ധിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ മുന്നൊരുക്കങ്ങൾ, മന്ത്രിരോഗ നിവാരണ യജ്ഞം, ദേശീയ പുകയില നിയന്ത്രണ പരിപാടി എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത അകത്തേത്തറ, പുതുപ്പരിയാരം, കുമരംപുത്തൂർ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗം നിർദ്ദേശം നൽകി. ദേശീയ മന്ത്രിരോഗ നിവാരണ യജ്ഞം ജില്ലയിൽ ജൂൺ 10 വരെ നടക്കും. ദേശീയ പുകയില നിയന്ത്രണ പരിപാടി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനിച്ചു. ജില്ലയിലെ അട്ടപ്പാടി, അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ അങ്കണവാടി പ്രവർത്തകർക്കും ST പ്രൊമോട്ടർമാർക്കുമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി നേതൃത്വം നൽകി. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയുടെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാരയുടെ അവലോകന യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ 1 വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതികൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെന്ന് യോഗം വിലയിരുത്തി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രാധാന്യം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

കാര്യങ്ങൾ ഡോക്ടർ എം സുരേന്ദ്രനുമായി അഭിമുഖം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് 7:35 യുവവാണി. രശ്മി പ്രശോഭ അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം, വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ, തുടർന്ന് കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത. ഇന്ന് 7:35 യുവവാണിയിൽ.

0: ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം. കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ. തുടർന്ന് രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിത പുഴവഴി. ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട ഇമെയിൽ വിലാസം youth.air@gmail.com അല്ലെങ്കിൽ 8281423305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. വിദേശമന്ത്രിണ ഡോക്ടർ എസ് ജയശങ്കരേണ നവദില്യാം ക്വാഡ് വിദേശമന്ത്രിണാം സഭായാഹ

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ.

0: 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇന്തോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു. PM-SREE പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പൊ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്ട് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P. K. ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ

0: ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
1: ആകാശവാണി. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: വയലും വീടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മൾ ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടത് നല്ല മുഖങ്ങളുള്ളവരെയല്ല, നല്ല മനസ്സുള്ളവരെയാണ്. സമ്പത്തിനേക്കാൾ മനുഷ്യത്വത്തിനും സൗന്ദര്യത്തെക്കാൾ സ്വഭാവത്തിനുമാണ് മൂല്യം നൽകേണ്ടത്. അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഇവ രണ്ടും സംഗമിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ മഹത്വം തെളിയുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? വിരിപ്പ് കൃഷി അറിഞ്ഞിരിക്കേണ്ട

0: കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. അതികഠിനമായ ഒരു വേനലിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ ഇടക്കാലത്തൊന്നും ഇത്രയും ചൂട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനിയൊരു മഴക്കാലത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കർഷകർ വളരെ പ്രതീക്ഷയോടെയാണ് മഴക്കാലത്തെ നോക്കിക്കാണുന്നത്. ആശങ്കകൾ ഇല്ലാതില്ല. വേനലാകാറായപ്പോൾ വേനലിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാനും കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യാനുമൊക്കെ കർഷകർ ധാരാളം മുൻകരുതലുകൾ എടുത്തു. മഴക്കാലത്തും വേണം അത്തരം മുൻകരുതലുകൾ. അതിനുള്ള തയ്യാറെടുപ്പുകളിലാവും നമ്മുടെ കർഷക സുഹൃത്തുക്കൾ. മഴക്കാലം കഴിഞ്ഞാൽ ഓണം വേഗമിങ്ങെത്തും. ഓണത്തിനെ കൂടി കരുതിയാവും കൃഷി ഇറക്കുന്നത്. ഇതിപ്പോൾ വിരിപ്പ് കൃഷിയുടെ കാലം കൂടിയാണ്. ഇടവമാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ തുടങ്ങി ചിങ്ങം കന്നിയോടെ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറോടെ വിളവെടുക്കുന്നതാണ് വിരിപ്പ് കൃഷി. വിരിപ്പ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ലുഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എം സുരേന്ദ്രനാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ സുരേന്ദ്രൻ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ സുരേന്ദ്രൻ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിരിപ്പ് നെൽകൃഷിയെ കുറിച്ചാണല്ലോ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഈ നെൽ സീസൺ അല്ലെങ്കിൽ വിരിപ്പ് നെൽകൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: പൊതുവെ കേരളത്തിൽ രണ്ട് കൃഷിയാണ് ചെയ്യുന്നത്. വിരിപ്പ് കൃഷി, ഒന്നാം കൃഷി എന്നാണ് പറയുന്നത്. ഒന്നാം കൃഷി എന്ന് പറയുന്നത് വിരിപ്പ് കൃഷിയാണ്. കാലവർഷത്തിൽ ചെയ്യുന്നതാണ് വിരിപ്പ് കൃഷി. രണ്ടാം കൃഷി എന്ന് പറയുന്നത് പുഞ്ച കൃഷിയാണ് നമ്മൾ പറയുന്നത്. അത് ഒക്ടോബർ നവംബർ തുടങ്ങി മാർച്ച് വരെ നീണ്ടുപോകുന്നതാണ്. അപ്പം വിരിപ്പ് കൃഷിയാണ് ഇപ്പൊ തുടങ്ങാനിരിക്കുന്നത്. ഇപ്പൊ കാലവർഷ സമയത്ത് വിരിപ്പ് കൃഷിയാണ് തുടങ്ങുന്നത്.
1: അപ്പൊ ഇതിന് ഏറ്റവും ആദ്യം ഒരു ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാല്, ഈ വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
2: അനുയോജ്യമായ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ മഴക്കാലമായിട്ടാണല്ലോ ഈ വിരിപ്പ് എന്ന് പറയുമ്പോൾ. അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങളാണ് ഏറ്റവും നല്ലത്. ഈ മഴ സമയത്തുള്ള ഈ വെള്ളപ്പൊക്കമോ മറ്റേ ബുദ്ധിമുട്ടുകൾ കൊയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മൂപ്പ് കുറഞ്ഞ വിത്തനങ്ങൾ ഏതൊക്കെയുണ്ട്? കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള കുറേ വിത്തനങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ വിത്തനങ്ങളാണെങ്കിൽ പ്രത്യാശ, ശ്രേയസ്, അതുപോലത്തെ വിത്തുകളും പാലക്കാടിനെ പട്ടാമ്പി ഗവേഷണ ഐശ്വര്യ, സാഞ്ചന, മട്ടത്രിവേണി, അതുപോലെ ജ്യോതി, പണ്ടത്തെ വെറൈറ്റി ജ്യോതി, ഹർഷ, വർഷ, വൈശാഖ്, സ്വർണപ്രഭ, ജയ, ഇതുപോലത്തെ ഇനങ്ങളാണ് നമ്മൾ മൂപ്പ് കുറഞ്ഞ വിത്തനങ്ങൾ വിരിപ്പ് കൃഷിക്ക് നമുക്ക് ശുപാർശ ചെയ്യുന്നത്.
1: അപ്പൊ സാർ, ഈ മൂപ്പ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ ആയിരിക്കും ഇത്?
2: മൂപ്പ് കുറഞ്ഞ വെച്ചാൽ നമ്മള് ഇതായിട്ട് പറയുവാണെങ്കിൽ 100-110 ദിവസം വരെ ഉള്ള വിത്തനങ്ങളെല്ലാം മൂപ്പ് കുറഞ്ഞ ഇതിലാണ് പറയുന്നത്. മധ്യകാല ഇനം എന്ന് പറയുമ്പോൾ 100 കഴിഞ്ഞ, അതായത് 110 കഴിഞ്ഞ് 120 വരെ ഉള്ളതെല്ലാം മധ്യകാല ഇനങ്ങളാണ്. പിന്നെ മൂപ്പ് കൂടിയ ഇനങ്ങൾ 120 കടന്നാൽ അതെല്ലാം മൂപ്പ് കൂടിയ ഇനങ്ങൾ.
1: വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി നമ്മൾ നിലമൊരുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: വിരിപ്പ് കൃഷിക്ക് സാധാരണ നിലമൊരുക്കൽ എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പൊ കൊയ്ത് കഴിഞ്ഞല്ലോ, ഇപ്പം പുഞ്ചകൃഷി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാ കർഷകരും ഇരിക്കുന്നത്. അപ്പൊ ഈ സമയങ്ങളിൽ അവരെല്ലാം വെള്ളം കയറ്റിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ പൊതുവെ കുട്ടനാട്ടിൽ നിന്ന് വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനം ആയതുകൊണ്ട് ആ വെള്ളം വറ്റിച്ചിട്ടാണ് ഇവർ കൃഷി ചെയ്യേണ്ടത്. ഞാനിപ്പോ ഒരു ജനറലായിട്ട് പറയുവാണെങ്കിൽ കുട്ടനാടും പാലക്കാടും പ്രത്യേകിച്ചുള്ള ഏരിയ ആണ്, രണ്ടും കൂടെ ചേർത്ത് തന്നെ പറയാം. കുട്ടനാടാണെങ്കിൽ കളക്കി കിളിപ്പിക്കണം, വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പാലക്കാടാണെങ്കിൽ ഇറിഗേഷൻ ആണ്, വെള്ളം നനച്ചു കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല. പക്ഷെ രണ്ട് സ്ഥലത്തും വിരിപ്പ് കൃഷി ഉള്ളതാണ്. അപ്പൊ നിലം ഒരുക്കുന്നതെന്ന് പറയുമ്പം പാലക്കാടിൽ പറയുവാണെങ്കിൽ അവർ സാധാരണ പൊടി വിതയാണ് വിതയ്ക്കുന്നത്. അവിടെ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നേരിട്ട് അവർ വിത വിതയ്ക്കും. മെയ് മാസം ജൂൺ തുടക്കത്തിന് മുമ്പായിട്ട് ഏക്കറിന് ഒരു 25-30 കിലോ വരെ വരെ പൊടിക്ക് തന്നെയും വരയ്ക്കുന്നു, നേരിട്ട് വരയ്ക്കുവാണ്. പക്ഷെ കുട്ടനാടിനെ പറയുവാണെങ്കിൽ വെസ്റ്റീഡ് എന്ന് പറയും, വിത്തിനെ കിളിപ്പിച്ചിട്ട് വരയ്ക്കുവാണ്. അപ്പം കുട്ടനാടിനെ സംബന്ധിച്ച് 40 കിലോ ആണ് നമ്മുടെ ശുപാർശ. 40 ദിവസം 50 കിലോ വരെയാണ് ഒരു ഏക്കറിന്

0: വരയ്ക്കുന്നത്. അപ്പൊ ഈ നിലം ഒറുക്കൽ എന്ന് പറയുമ്പോൾ, നിലം ഒറുക്കുമ്പം നമ്മുടെ സ്ഥലത്തില് വെള്ളം വറ്റിക്കുക, ആ വറ്റിച്ച് വെള്ളം വാർത്ത് കളഞ്ഞ് കുമ്മായ വസ്തുക്കൾ ചേർക്കണം. പൊതുവെ കേരളത്തില് മണ്ണെന്ന് പറയുമ്പോൾ പുളിരസമുള്ള മണ്ണാണ്. അപ്പൊ കുമ്മായ വസ്തു നിർബന്ധമായിട്ട് ആവശ്യമുള്ളതാണ്. ഒരുപാട് കച്ചിക്കുട്ടികൾ ഉള്ളതുകൊണ്ട് അത് നല്ലതുപോലെ ചെയ്യണമെങ്കിൽ 140 കിലോ ഏക്കറിന് നമ്മൾ ചേർത്ത് ആദ്യത്തെ ചാല് ഉഴണം. അത് കഴിയുമ്പം ഒരു 48 മണിക്കൂർ ശേഷം വെള്ളം കയറ്റി കഴുകി ഇറക്കണം. അത് കഴിഞ്ഞാലേ നമ്മൾ രണ്ടാമത്തെ ചാലിന് കൂടെ ജൈവവളമായ ഈ രാജകോസോ താല്പര്യമുള്ളവർ, ജൈവം കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ രാജകോസോ 90 കിലോ ഏക്കറിന് ചേർത്ത് രണ്ടാം ചാലും കൂടെ ഉഴുത് ലെവൽ ചെയ്തിട്ട് വെള്ളം കയറ്റി ഒരാഴ്ച ആദ്യം കളക്കി കിളിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. കുട്ടനാട്ടിൽ കളക്കി കിളിപ്പിക്കുന്ന വെച്ചാൽ ഉള്ള കളകളെല്ലാം കിളിച്ച് അത് നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് കർഷകർ ചെയ്യുന്നത്. അപ്പൊ ഒരു 10 to 14 ദിവസം വരെ അങ്ങനെ തന്നെ ഉണങ്ങിക്കിടക്കും. അപ്പം ഈ കളകളുടെ വിത്തുകളെല്ലാം കിളിർത്ത് വരുമ്പം വീണ്ടും വെള്ളം കയറ്റി അതിനെല്ലാം നശിപ്പിക്കും. 15 ദിവസം കഴിയുമ്പം വെള്ളം കയറ്റി 1 മീറ്റർ പൊക്കത്തിൽ വെള്ളം നിർത്തി ഈ കളകളെല്ലാം നശിപ്പിച്ചിട്ട് വീണ്ടും വെള്ളം വറ്റിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 to 50 കിലോ വരെ വിത്തുകൾ തലേദിവസം വിത്ത് കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് വെള്ളത്തിലാണ് ഇത് ഒരു ആദ്യം മുക്കി വെച്ചിരിക്കുന്നത്. ഈ വിത്തുകളൊക്കെ 1 കിലോ വിത്തിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് മുക്കി വെക്കുന്നത്. അപ്പൊ അത് മുക്കി വെച്ചിട്ട് അടുത്ത ദിവസം 12 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഒരു തടത്തി വെച്ചു. തടത്തി വെക്കുന്ന വെച്ചാൽ കിളിപ്പിക്കാൻ വേണ്ടി, ചെറുമേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ആവി കൂടണമല്ലോ. അപ്പൊ ആവി ഉടനെ ഒരു പടുത വെച്ച് മൂടിയിടും, ചാക്കൽ പൊതിഞ്ഞ് മൂടിയിട്ടാൽ അടുത്ത ദിവസം 24 മണിക്കൂർ തൊട്ട് 36 മണിക്കൂർ ആകുമ്പോൾ ഇത് ജെർമിനേറ്റ് ആവും, ഈ വിത്തുകളെല്ലാം തിളിർക്കും. അതാണ് എടുത്ത് ഈ നമ്മുടെ ഇപ്പൊ വറ്റിച്ച പാടങ്ങളിൽ നേരിട്ട് വിതയ്ക്കുവാണ്. ഇവിടെ വിതയാണ് മെയിൻ, കുട്ടനാടിനെ സംബന്ധിച്ച് വിത തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. കാര്യം വെച്ചാൽ കൃഷിക്ക് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്പ്ലാന്റിങ് ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് താഴ്ച പ്രദേശമായതുകൊണ്ട് മെഷീൻ ഇറങ്ങാനും ബുദ്ധിമുട്ട്. പക്ഷെ പാലക്കാട് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്, അവര് നേരിട്ട് വിതയ്ക്കുന്നവരുമുണ്ട്, അതേസമയത്ത് നടീലും അവിടെ നടക്കുന്നുണ്ട്. ഈ തൊഴിൽ കർമ്മസേന എന്ന് പറഞ്ഞ് കുറെ പേര് ഏക്കറിന് 6000 രൂപ വരെ അവർ തന്നെ ഞായത് പാകിക്കും. ഒരു ഏക്കറിന് 8 സെന്റിന്റെ സ്ഥലത്തില് ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ 25 ദിവസം 30 കിലോ വിതയ്ക്ക് അവർ ഞായർ പാകി 15 ദിവസം കഴിഞ്ഞിട്ട് മെഷീൻ കൊണ്ട് അവർ നട്ടു കൊടുക്കും. ഈ കർഷകർക്ക് വേണ്ടി നട്ടു കൊടുക്കുന്ന സംവിധാനം ഉണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അവിടെ പറിച്ചു നടുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്.
0: അവിടെ കൂടുതൽ പാലക്കാടില് കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ് ആണ് നടക്കുന്നത്.
1: പിന്നെ സർ, ഈ നെൽകൃഷിയിൽ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കളനിയന്ത്രണമാണല്ലോ. അപ്പൊ ഇതിനുവേണ്ടി ഒരു പ്രിക്കോഷൻസ് ഒക്കെ ആദ്യം തന്നെ ഇത് നമുക്ക് ചെയ്യേണ്ടതിരിക്കുന്നല്ലേ?
0: അതെ അതെ, അതായത് നിലമുറുക്കലിന്റെ കൂടെ തന്നെ കള കംപ്ലീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള നശിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ കളകളെല്ലാം നെല്ലിനെക്കാളും നേരത്തെ അത് ഹൈറ്റ് കൂടുതലായിട്ട് വളർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിളവ് കുറയും. അതുകൊണ്ടാണ് ഈ കുട്ടനാട്ടിൽ കളർ കിളിർപ്പിക്കൽ എന്ന് പറയുന്ന സംവിധാനം, പേര് ഫീഡ്ബാക്ക് ടെക്നിക്. ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം വെള്ളം കയറ്റി നിർത്തുമ്പോൾ എല്ലാ കളയും കംപ്ലീറ്റ് പോകുമ്പോൾ മണ്ണിനെ അണക്കാതെ തന്നെ ഉടനെ തന്നെ വിതയ്ക്കുക. 40 കിലോ വിത്തിനും കൂടെ വിനയ്ക്കുമ്പോൾ ഒരു കളയും വരത്തില്ല. പിന്നെ നമ്മൾ കൂടുതൽ കളനാശിനി ഉപയോഗിക്കേണ്ടി വരത്തില്ല കുട്ടനാടിനെ സംബന്ധിച്ച്. മറ്റേ പൊടിവിതയാകുമ്പോൾ അതനുസരിച്ച് കളനാശിനി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പാലക്കാട് ഭാഗത്തൊക്കെ പൊടിവിത എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ കളനാശിനികളൊക്കെ ഉണ്ട്. പൊടിവിതയ്ക്ക് 10 or 15 ദിവസം കഴിഞ്ഞിട്ട് ബൂട്ടാക്കുളർ എന്ന് പറയുന്ന കളനാശിനികളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യേണ്ടി വരും അവിടെ.
1: അപ്പൊ സാർ, ഈ നമ്മൾ ഈ വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിന്റെ മുന്നേ പരിചരണം വല്ലതും ചെയ്യാറുണ്ടോ? അതിന് റെക്കമെൻഡേഷൻ വല്ലതും ഉണ്ടോ?
0: ഉണ്ട്. തീർച്ചയായിട്ടും നല്ല ചോദ്യമായിരുന്നു. പരിചരണം എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയ വിത്ത് നല്ലതാണോ മോശമാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ പലതും കേരളത്തിൽ വിത്തുകളെല്ലാം കർഷകർ ഉണ്ടാക്കുന്നതല്ലോ, പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. NSC, കർണാടക സീഡ് കോർപ്പറേഷൻ, KSSTA പിന്നെ യൂണിവേഴ്സിറ്റിയിലും നിന്നൊക്കെയാണ് വിത്ത് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ വിത്തുകളിൽ അണുക്കൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ പതിറു വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പം ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പുവെള്ളത്തിലെ ശകലം വെള്ളം, അതായത് ഉപ്പുവെള്ളം കലക്കിയിട്ട് അതിനകത്ത് ഇതിടുക, ഇട്ടിട്ട് ഉടനെ തന്നെ ഒരു അരമണിക്കൂർ ആകുമ്പോൾ കഴുകുകയാണെങ്കിൽ നമ്മൾ ഈ മോശപ്പെട്ട വിത്തുകളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതെല്ലാം എടുത്ത് മാറ്റി കഴുകുക, നല്ല വെള്ളത്തിൽ കഴുകുക. കഴുകിക്കഴിഞ്ഞ് ഈ വെള്ളത്തിനെ നമുക്ക് വിത്ത് പരിചരണം ചെയ്യണം. പല രോഗങ്ങളും അണുക്കളെല്ലാം ഈ വിത്തിൽ കൂടെയാണ് പകരുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വിത്തിനകത്ത് കുമിൾ രോഗം ഉണ്ടെങ്കിൽ, അല്ല ബാക്ടീരിയൽ രോഗം അണുക്കൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വിത്ത് പരിചരണം ചെയ്യാം. അതിന് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്, രാസ നിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ വിതയ്ക്കുന്നത്. അതിൽ ഇപ്പൊ പ്രധാനമായിട്ട് പറയാൻ ജൈവ നിയന്ത്രണം എന്ന് പറയുമ്പോൾ കേരള കാർഷിക സർവകലാശാല

0: ശാസ്ത്രത്തിൽ നിന്ന് തന്നെ സൂഡോമോണോസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ജൈവ കുമിൾനാശിനി. ഇത് മിത്ര ബാക്ടീരിയമാണ്. ഇത് പൊടി രൂപത്തിലുണ്ട്, ലിക്വിഡ് രൂപത്തിലുണ്ട്. കൂടുതൽ പൊടി രൂപത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത്. അത് 1 കിലോ വിത്തിന് 10 ഗ്രാം എന്ന തോതിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതിനകത്ത് വേണം ഈ വിത്തിന് ചില ദിവസം ഇറ്റ് വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ 12 to 14 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കണം. ആ സമയത്ത് ഈ വെള്ളത്തിലാണ് നമ്മൾ മുക്കി വെക്കേണ്ടത്. സൂഡോമോണസ് ഫ്ലൂറസൻസ് ലായനി ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ഇടുമ്പം ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ജൈവ ബാക്ടീരിയ വിത്തിനകത്ത് കയറി അതിനകത്തുള്ള കുമിളുകൾ, ബ്ലാസ്റ്റ്, തുള്ളിത്തുപ്പ് രോഗം, പല രോഗാണുക്കൾ അതിനകത്തുണ്ടാവും, ബാക്ടീരിയ ഇലകരിച്ചിന്റെ അണുക്കൾ ഉണ്ടാകും. അതിനെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് കടത്തെടുത്ത് വെച്ച് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പം ഇത് ജൈവ നിയന്ത്രണ മാർഗമാണ്. ഇത് തന്നെ പറ്റാതെ കർഷകർക്ക് ഇപ്പൊ ജൈവം ചിലപ്പം സൂഡോമോണസ് കിട്ടാൻ ലഭ്യത കുറവാണ്, അവർ താമസിക്കുന്ന ഏരിയയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് രാസ കുമിൾനാശിനി വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് തെറ്റൊന്നുമില്ല. ഇത് ആദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് ഈ ബാവസ്റ്റീൻ എന്ന് പറഞ്ഞ് കിട്ടും, അതായത് കാർബൺ ഡസ്റ്റിംഗ് എന്ന് പറയും, കെമിക്കൽ നെയിം കാർബൺ ഡസ്റ്റിംഗ് ആണ്. അത് 1 കിലോ വിത്തിന് 2 ഗ്രാം മതി. നമ്മുടെ ജൈവ കുമിൾനാശിനി ആണെങ്കിൽ 10 ഗ്രാം വേണം, കാർബൺ ഡസ്റ്റിംഗ് ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ വിത്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു വിര തൊട്ട് 30 ദിവസം വരെ രോഗാണുക്കൾ ഇതിനെ അടുക്കാതിരിക്കാൻ വേണ്ടി, അതിനകത്തുള്ള രോഗാണുക്കളെ കളയാൻ വേണ്ടിയാണ്
1: ഇത് ചെയ്യുന്നത്.
0: അതെ
1: സർ, വളപ്രയോഗത്തിനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? അടിവളമായിട്ട് കുറച്ച് വളം നമ്മൾ കൊടുക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും മേൽവളമായിട്ടും കൊടുക്കാറില്ലേ?
0: ഉണ്ട്. നമ്മൾ വളത്തിന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ വിതയ്ക്കുന്നവരാണെങ്കിൽ സാധാരണ നമ്മൾ അടിവളമൊന്നും കൊടുക്കാറില്ല. അടിവളം എന്ന് പറയുന്നത് 18-20 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വളം ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് 30 to 35 ആകുമ്പോൾ, അതായത് പിന്നെ മൂന്നാമത്തെ വളം അതിലൊന്ന് 15 ദിവസം, 15 to 20 ദിവസം, അത് 55 ദിവസം, 60 ദിവസം ആകുമ്പോഴാണ് 3 വളമാണ് ചെയ്യേണ്ടത്. ഒരു നെൽകൃഷിക്ക് മൂപ്പ്, അതായത് മധ്യകാല ഇനത്തിന് 3 വളവും ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റിക്ക് 2 വളം ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ 2 വളം ചെയ്താൽ തന്നെ മതിയാവും. അങ്ങനെ ആകുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, മനോരത്ന ഷോർട്ട് ഡ്യൂറേഷൻ കുറെ വെറൈറ്റി പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ തിരിച്ച് കൃഷിക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ആണോ ചെയ്യുന്നുണ്ടെങ്കിൽ 2 വളത്തിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 20 കഴിയുമ്പോൾ 1 വളവും 40-45 കഴിയുമ്പോൾ 1 വളവും കൂടെ ചെയ്താൽ നല്ലതാണ്. അതിന് നമ്മൾ NPK മേജർ ഫെർട്ടിലൈസർ ആണോ കൊടുക്കേണ്ടത്, യൂരിയ, ഫാക്ടംബോസ്, പൊട്ടാഷ്, അതിന്റെ റേഷ്യോ കണക്കാക്കി നമ്മൾ ഒരു ഏക്കറിന് വേണ്ട അളവിൽ നമ്മൾ ചെയ്യണം.
1: ഡോക്ടർ സുരേന്ദ്രൻ, പ്രധാന രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഏതൊക്കെയാണ് ഒരു ഷോർട്ടിൽ പറഞ്ഞാല്? പിന്നെ ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും മുൻകരുതൽ ചെയ്യണോ?
0: ചെയ്യണം കാര്യമായിട്ട്. അതായത് നമ്മൾ 8 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞതുപോലെ ആദ്യം വീട്ടിൽ തന്നെ നമ്മൾ രോഗാണുക്കളെ നിയന്ത്രിക്കുവാണെങ്കിൽ പിന്നെ അത് താമസിച്ച് ഈ രോഗാണുക്കൾ കൂടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിത്ത് പരിചരണം സൂഡോമോണസോ അല്ലെങ്കിൽ കാർബൺ ഡസ്റ്റിംഗോ ഈ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാൻ സാധിക്കും. അത് കഴിയുമ്പം സാധാരണ രോഗാണുക്കളെല്ലാം 40-45 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൊട്ടുമ്പോഴേ വരക്കും. കോള രോഗം, ബ്ലാസ്റ്റ് രോഗം, പുള്ളിക്കുത്തു രോഗം, ബാക്ടീരിയ ഇലകരിച്ചൽ. പ്രധാനമായിട്ട് ഇപ്പൊ പറയുവാണെങ്കിൽ ഗുരിപ്പൂർ കൃഷിക്ക് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ബാക്ടീരിയ ഇലകരിച്ചിലാണ്. അതായത് കാറ്റും മഴയും ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഇലകരിച്ചൽ രോഗം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് വിത്ത് പരിചരണമാണ് ഇപ്പൊ ചെയ്യേണ്ടത്. വിതയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം അതാണ്. പിന്നെ നിലമുറുക്കുന്ന സമയത്ത് വരമ്പുകളിൽ ഒരു കളയും പാടില്ല. കളകളെല്ലാം വൃത്തിയാക്കണം. പറമ്പിനകത്തും പറമ്പിനകത്തും ഉള്ള എല്ലാ കളകളും കീട അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത്. ഈ മഴ എന്തെങ്കിലും കാരണവശത്താൽ കുറഞ്ഞു പോയാൽ, ഈ ഉരിപ്പ് കൃഷിക്ക് സാധാരണ മഴ ഉള്ളതാണ്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഉണക്ക് വന്നു പോയാൽ ഇലയിൽ തേൻ കീടം കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം. നിലത്തേന് വന്നു കഴിഞ്ഞാൽ ഇലത്തേന് പോകുന്ന രീതിയിൽ വെള്ളം കയറ്റി കഴുകി ഇറക്കി വിടും. കണ്ടത്തിനത്തെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലത്തേനത്തെ ഒരു വിധം നിയന്ത്രിക്കാം. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളവരിന് കീടമാണ്, രോഗങ്ങളാണ്. പക്ഷെ താമസിച്ച് ഒരുപാട് കീടങ്ങൾ വരാം. ഇപ്പം ഏറ്റവും കൂടുതൽ കീടങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് തണ്ടു തുറപ്പനാണ് വലിയ കാര്യമായിട്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ 2 കൃഷിയായിട്ട് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തണ്ടു തുറപ്പിന്റെ സമാധിയൊക്കെ നമ്മുടെ കണ്ടങ്ങളിൽ ഉണ്ട്, അവശിഷ്ടങ്ങളിൽ ഇപ്പോഴും അതിന്റെ ട്രിപ്പിൾ കേസ് സമാധികളൊക്കെ കിടക്കുന്നു. അത് ഏത് സമയത്തും കറക്റ്റ് നമ്മൾ വിതച്ച് ഒരു 15-20 ദിവസം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ലാർവയെ പുറത്തോട്ട് വരുന്നത്. അപ്പം നമ്മൾ അഡൽട്ടായിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് മുട്ടയിടും, പിന്നെ ലാർവയെ അഫക്ട് ചെയ്യുമ്പോൾ തണ്ടുതുറപ്പൻ വെങ്ങതരായിട്ടും മാറും. നമ്മുടെ കതിരെല്ലാം ബാധിക്കാൻ സാധ്യത ഉണ്ട്. തണ്ടുതുറപ്പന്റെ ആക്രമം വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ കൂടുതൽ വളപ്രയോഗം ചെയ്തു പോയാൽ ഓലചുരുക്കിയിട് കീടം വരാൻ സാധ്യതയുണ്ട്. പിന്നെ കതിർ വരുന്ന സമയങ്ങളിലൊക്കെ മുഞ്ഞ കയറി വരാൻ സാധ്യതയുണ്ട്. തിക്കത്തിൽ, അതായത് നമ്മൾ

0: ഇപ്പൊ പറഞ്ഞ പോലെ കൂടുതൽ വില വിതയ്ക്കുവാണെങ്കിൽ എയറേഷൻ കുറവായിരിക്കും, ടൈറ്റ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് മുഞ്ഞ ഏറി പിടിക്കാൻ സാധിക്കും. അതൊക്കെ താമസിച്ചാണ്, ഇപ്പൊ അല്ല, അതെല്ലാം ഓരോവിധം 60 ദിവസം കഴിയുമ്പോഴാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കളുടെ റൈസ് റിസർച്ച് സെന്റർ മംഗോമിലുണ്ടല്ലോ, താങ്കൾ ഈ സമയത്ത് കർഷകർക്ക് പരിശീലനം അല്ലെങ്കിൽ അഡ്വൈസറീസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ നെൽകൃഷിക്ക് വേണ്ടി?
0: ഉണ്ട്. നമ്മളിപ്പോ റെഗുലർ ആയിട്ട് നമ്മുടെ റൊട്ടീൻ വർക്ക് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുസരിച്ച് IMD വെദർ ഡേറ്റ അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലോക്കൽ ചാനലുകളും അതേപോലെ പത്രങ്ങളിലും മാസ് മീഡിയയിലും എല്ലാത്തിനും കൊടുക്കുന്നു. അതേപോലെ നമ്മുടെ പ്രോഗ്രസീവ് ഫാർമേഴ്സിന്റെ മെയിൽ ഐ ഡി ഉണ്ട്, അഡ്രസ്സുകളുണ്ട്, അവർക്കെല്ലാം മെസ്സേജ് വിടാറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ മുൻ തന്നെ നമുക്ക് പറയും, എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അവർക്ക് ഇപ്പൊ വരയ്ക്കാൻ പറ്റിയ സമയമാണ്, മഴ എങ്ങനെ ഉണ്ട്, മഴ കുറഞ്ഞു കഴിഞ്ഞിട്ട് വരയ്ക്കണം, വളപ്രയോഗം ചെയ്യാനുള്ള പറ്റി ഇതാണെന്ന് നമ്മൾ ഇങ്ങനെ കാലാവസ്ഥയുടെ എല്ലാം അഡ്വൈസറി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കുറെ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്, മെയിൻ റോഡുകളിൽ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ അഡ്വൈസറി, കാലാവസ്ഥയുടെ അഡ്വൈസറികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പിൽ നമ്മൾ എത്ര കർഷകരുമായിട്ട് ഇടപെട്ടെങ്കിലും കൂടുതൽ അടുപ്പമുള്ളത് കൃഷി ഓഫീസറാണ്. അപ്പൊ ഈ കൃഷി ഓഫീസർക്ക് ട്രെയിനിങ് കൊടുക്കണമല്ലോ. അപ്പൊ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സീസണും തുടങ്ങുന്ന മുമ്പാൽ നമ്മൾ മെയ് ജൂണിൽ കൃഷി ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഇവർക്കെല്ലാം നമ്മൾ പ്രീ സീസൺ ട്രെയിനിങ് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ഈ കൃഷിയിൽ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്, വിത്ത് തൊട്ട് വിളവെടുക്കുന്നവരെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ട്, അതെങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ നിയന്ത്രിക്കണം, എല്ലാം നമ്മൾ ട്രെയിനിങ് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ കർഷകർക്ക് എല്ലാ മാസവും 2-ാമത്തെ ചൊവ്വാഴ്ച രാവിലെ 10:30 തൊട്ട് 1 മണി വരെ കർഷക ശാസ്ത്രജ്ഞർ മുഖാമുഖം നമ്മൾ നടത്തുന്നു. നേരെ സാമ്പിൾ കൊണ്ടുവരിക, അവര് അസുഖം ബാധിച്ച ചെടിയോ മണ്ണോ സാമ്പിളുകളോ വെള്ളമോ കൊണ്ടുവരിക, എന്തെങ്കിലും ഉപ്പുണ്ടോ പുളിയുണ്ടോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നമുക്ക് അപ്പൊ തന്നെ പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, കൃഷി വകുപ്പിൽ നിന്ന് അവര് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ബന്ധപ്പെടും, ഇങ്ങനെ ഒരു പ്രശ്നം രൂക്ഷമായി വരുന്നുണ്ട്, ഇപ്പൊ മുഞ്ഞയാണോ അല്ലെങ്കിൽ തണ്ടുപിറപ്പനാണോ, അപ്പൊ അതിനെ പറ്റിയ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡോമോളജിസ്റ്റോ അതിനെ പറ്റിയ സയന്റിസ്റ്റിനെ നമ്മൾ ഡെപ്യൂട്ടി, അപ്പൊ അവർ ഫീൽഡ് സന്ദർശനം നടത്തി മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം വിട്ടിക്കുന്ന പറയും. നമ്മളത് നോക്കി ഓൺ ദ സ്പോട്ടിൽ റെക്കമെൻഡേഷൻ കൊടുക്കും, അവർക്കുള്ള റെക്കമെൻഡേഷൻ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും സബ്സിഡിയോ വല്ല കൃഷി വകുപ്പിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള രീതികൾ ഉൾപ്പെടെ അവർ സഹായിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ ഉൾപ്പെട്ട എല്ലാ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും ഇവിടെ ചെയ്യുന്നു കർഷകർക്ക്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ വിരിപ്പ് നെൽകൃഷിയെ കുറിച്ച് ഒരു നല്ല ചർച്ച ചെയ്ത്, ഇത് സീസണാണ്, ഇപ്പം കർഷകർ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്, നല്ലൊരു ചർച്ചയായിരുന്നു. താങ്കളുടെ സമയം ഇത്രയും നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി സർ.
0: നന്ദി.
2: വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ആലപ്പുഴ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ M. സുരേന്ദ്രനുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ M. സുരേന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം, 9447 5659946.

0: ആഹാരം ഔഷധമായിരിക്കണം. ഔഷധങ്ങളെ തന്നെ ആഹാരമാക്കുന്ന ഇക്കാലത്ത് ആഹാരം ഔഷധമായിരിക്കണം എന്ന നിർബന്ധമുള്ള ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. മലയാളിയുടെ അത്തരത്തിലുള്ള ഏറ്റവും ലളിത ഭക്ഷണം കഞ്ഞിയായിരുന്നു. പലതരം കഞ്ഞികൾ നമുക്കുണ്ട്. അതിലാദ്യം ഓർക്കാവുന്നത് പഴങ്കഞ്ഞി തന്നെ. മരുന്ന് കഞ്ഞി, ശീവോതി കഞ്ഞി, ഇടിഞ്ഞിൽ കഞ്ഞി, കുറുന്തോട്ടി കഞ്ഞി, മഞ്ഞൾ കഞ്ഞി, തുളസിക്കഞ്ഞി, ഞവരക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, ഉലുവ കഞ്ഞി, നവധാന്യ കഞ്ഞി, പച്ചരിക്കഞ്ഞി, കുത്തിരിക്കഞ്ഞി തുടങ്ങി ഇപ്പോൾ എല്ലാവരും പറയുന്ന കർക്കിടക കഞ്ഞി വരെ നീളുന്നു നമ്മുടെ കഞ്ഞികൾ. കഞ്ഞി സാധാരണ ഭക്ഷണമായും ഔഷധമായും പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ ചില അനുഷ്ഠാനാത്മക സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഏകാദശി, തിരുവാതിര, പൗർണമി എന്നീ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അരിക്കഞ്ഞിക്കു പകരം ഗോതമ്പ് കഞ്ഞി ഉപയോഗിക്കുമ്പോൾ, മുസ്ലിം വിശ്വാസികൾ നോമ്പുകാലത്ത് നോമ്പ് മുറിക്കലിനായി തരിക്കഞ്ഞി ഉപയോഗിക്കുന്നു. പൂരക്കാലത്ത് പൂരക്കഞ്ഞിയും ഉത്സവകാലത്ത് കാളമൂട്ടിൽ കഞ്ഞിയും കുതിരമൂട്ടിൽ കഞ്ഞിയും തുടങ്ങിയവ അനുഷ്ഠാന വിഭവങ്ങളാണ്. ഗർഭിണിയായ സ്ത്രീക്ക് 7 മാസം മുതൽ കുറുന്തോട്ടി കഞ്ഞി നൽകുന്നത് പതിവ് രീതിയായിരുന്നു.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നുണ്ട്.

0: കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴിവളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഉത്തരം ട്രൈക്കോഡെർമ.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 1 ജൂണിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിപിഐ ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ, ക്ഷീരവികസന, തൊഴിൽ, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ എംപി, മേയർ വി വി രാജേഷ്, ക്ഷീരവികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, മിൽമ ചെയർമാൻ കെ എസ് മണി, കെ സി എം എം എഫ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ്, ഐ എ എസ്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ സിന്ധു ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, കെ എൽ ഡി ബി, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷകഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ

ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളുണ്ടായിരിക്കും. ആനയറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. ഡി ഇൻറ്റു ടി തെങ്ങിൻ തൈ ഒന്നിന് 250 രൂപ നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ ഒന്നിന് 100 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746692422 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കെയർ പദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മികച്ച കാപ്പിത്തോട്ടങ്ങൾക്കായി കെയറയുടെ കാപ്പി പുനർനടീൽ പദ്ധതി എന്ന വിഷയത്തിൽ കെയർ പ്രോജക്ട് പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റ് അജിത് ആർ എസ് നാളെ രാവിലെ 11 മണിക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. വെള്ളിയണി കാർഷിക കോളേജിൽ ഈ മാസം 30 നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 88915407778. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ കോട്ടയം എന്നിവിടങ്ങളിൽ 28,000, പാല 26,900, എറണാകുളം 23,300, കൊച്ചി റെഡി 24,100, ആലുവ 25,500, വടക്കൻ പറവൂർ 25,700. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,100, വടക്കൻ പറവൂർ 14,400. ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 13,400. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര, പുളിങ്കുന്ന് എന്നിവിടങ്ങളിൽ 22,000, കായംകുളം 20,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, എറണാകുളം 26,000, വടക്കൻ പറവൂർ കിൻഡലിന് 4,600. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,400, കുരുമുളക്, അൺഗാർബിൾഡ്, നെടുവങ്ങാട് 66,000, പാല 68,000, കൊച്ചി 70,200, കൊച്ചി ഗാർബിൾഡ് കുരുമുളകിന് 72,200. റബ്ബർ നെടുവങ്ങാട് 22,000, പുനലൂർ 24,000, കോട്ടയം 20,700, പാല 20,500, മൂവാറ്റുപുഴ 20,000. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ആണ്

0: ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
0: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരുരാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി BD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ BD സതീശൻ പറഞ്ഞു.
2: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്നത്.

0: സംഘടിപ്പിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരിക ക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: യോഗ് ഹമാരെ ദേശ് കേ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പെഹലേ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ. ഫിർ സേ

0: മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവ്വഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1 ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

0: നമസ്കാരം, യുവസാഹിതിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവസാഹിതിയിൽ രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം, വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവേരി ബാബു എഴുതി അവതരിപ്പിക്കുന്ന കവിത എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം. പുസ്തകം വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ.
1: വ്യക്തിയുടെ അന്തർഭാവത്തെയും സമൂഹത്തിന്റെ ഭിന്നരൂപങ്ങളെയും ചിത്രീകരിക്കാൻ കഴിയുന്ന മികച്ച സാഹിത്യരൂപമാണ് നോവൽ. വായന മരിക്കുന്നു എന്ന് പറയുമ്പോഴും നോവൽ അതിനെയെല്ലാം അതിജീവിക്കുന്നുണ്ട്. കാലത്തിനൊത്ത് സഞ്ചരിക്കാനും പുതുമ നേടാനുമുള്ള കൗതുകം നോവലിനുണ്ട്. ജീവിതത്തിന്റെ സ്ഥൂല സൂക്ഷ്മ തലങ്ങൾ ഇഴചേർന്ന് കഥാപാത്ര മികവോടെ അവതരിപ്പിക്കുന്ന ഏതു നോവലും കാലത്തെ അതിജീവിക്കും. പുതുമയുള്ള ആഖ്യാനവും പ്രമേയവും മലയാള നോവലിന്റെ എഴുത്തു സാധ്യതകളാണ്. ഒരേ ഒഴുക്കിന്റെ ഭാഗമായിരിക്കാതെ വ്യത്യസ്ത വിഷയങ്ങളിലേക്കും ചിന്തകളിലേക്കും വ്യാപിക്കാൻ എഴുത്തുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന നോവൽ അത്തരം സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ആഭാസന്മാർ എന്നു സ്വയം വിശേഷിപ്പിക്കുന്ന മൂവർ സംഘത്തിന്റെ സൃഷ്ടിയാണ് നിരീശ്വരൻ. അന്ധവിശ്വാസത്തെയും മതഭേദങ്ങളെയും എതിർക്കാൻ അവർ ഇങ്ങനെയൊരു സൃഷ്ടിക്ക് മുതിരുന്നു. നിരീശ്വര പ്രതിമയുടെ സൃഷ്ടി ഹാസ്യാത്മകവും ചിന്താപരവുമാണ്. നിരീശ്വര പ്രതിമയുടെ തല അവരാദ്യം വെട്ടിക്കളയുന്നു. ചിന്തയില്ലാത്ത ബുദ്ധിശൂന്യതയാണ് ഇന്ന് പല വിശ്വാസങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ ചിന്തിക്കാനുള്ള തല അവർ വെട്ടിക്കളയുന്നു. പ്രവർത്തനശേഷി ഇല്ലാതാക്കാൻ കൈകളും ചലനശേഷിയില്ലാതെ

ഇതാക്കാൻ കാലുകളും വെട്ടിമാറ്റുന്നു. ആക്ഷേപത്തിനും പരിഹാസത്തിനും വേണ്ട എല്ലാത്തരം മാറ്റങ്ങളും ആ ശില്പത്തിൽ വരുത്തുന്നു. ദൈവത്തിന്റെ പേരിലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നവോത്ഥാന നായകന്മാർ ശക്തമായ ഭാഷയിൽ മുമ്പ് പ്രതികരിച്ചിരുന്നു. അതിന്റെ സമകാല മുഖം നോവലിന്റെ ആദ്യ ഭാഗത്തു കാണാം. ചോദ്യം ചെയ്യാനാവാത്ത അധികാര സ്ഥാപനമായി മതം വളർന്നു. ബുദ്ധിശൂന്യമായ അനാചാരങ്ങളും അന്ധവിശ്വാസവും വ്യാപകമാവുമ്പോൾ ഇങ്ങനെയൊരു നിരീശ്വര പ്രതിമ അനേകം ആശയങ്ങൾ സംവദിക്കുന്നുണ്ട്. ഈശ്വര സങ്കല്പത്തിന്റെയും ആത്മീയതയുടെയും ബിംബങ്ങൾ തെരുവിലും മരങ്ങളിലും അവതരിപ്പിച്ചാണ് ഗ്രാമദൃശ്യം അനുവാചകനിലെത്തുന്നത്. ദേവത്തെരുവും ആലും മാവും ഒന്നായി നിൽക്കുന്ന ആൽമാവും എല്ലാം ഈശ്വര സങ്കല്പത്തിന്റെ പശ്ചാത്തലമായി വർത്തിക്കുന്നു. അവിടെ ആഭാസന്മാരെന്ന വിളിപ്പേരുള്ള മൂവർ സംഘം പ്രതിഷ്ഠിച്ച നിരീശ്വരനും ആദ്യം വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ അവയെല്ലാം പ്രമേയ സവിശേഷത നൽകുന്ന ബിംബങ്ങളാണ്. ഒരു വൃക്ഷത്തിന് ശക്തമായ വേരുകൾ വന്ന് വടവൃക്ഷമായി പന്തലിക്കുന്നതുപോലെ ശക്തമായ ബിംബമായി നിരീശ്വര പ്രതിഷ്ഠ മാറുന്നു. സൃഷ്ടാക്കളെ എതിരിടാനാവുന്ന നിരന്തര സാന്നിധ്യമായി ആ സങ്കല്പം വളരുന്നു. പല യാദൃശ്ചികതകളും നിരീശ്വരന്റെ അത്ഭുതങ്ങളാണെന്ന് ആ നാട് മുഴുവനും വിശ്വസിച്ചു. വിശ്വാസത്തെ വെല്ലുവിളിച്ചും പരിഹസിച്ചും സൃഷ്ടിച്ച നിരീശ്വരൻ ജനമനസ്സിലും ഗ്രാമാന്തരീക്ഷത്തിലും വേരൂന്നിത്തുടങ്ങി. വിശ്വാസത്തിന് പല രൂപമാറ്റവുമുണ്ടായി. പ്രതിഷ്ഠയ്ക്ക് ആചാരങ്ങളും കർമ്മങ്ങളും കൂടി. വിശ്വാസ കച്ചവടത്തിന്റെ ലാഭവിഹിതവും പലർക്കും ലഭിച്ചു. നാടിന്റെ ഛായ തന്നെ ആ സൃഷ്ടി മാറ്റിമറിച്ചു. അന്ധവിശ്വാസത്തിന്റെ എല്ലാ ഭാവങ്ങളെയും നിലനിർത്തുമ്പോഴും മന്ദബുദ്ധിക്കും വേശ്യയ്ക്കും ഏതു മതക്കാരനും തൊട്ടുകൂടായ്മയും വേർതിരിവുമില്ലാതെ അടുത്തു പെരുമാറാവുന്ന ജനകീയ സങ്കല്പമായി നിരീശ്വരൻ മാറി. ശരീരം പോലെ തൊട്ടനുഭവിക്കാവുന്ന ഒരു ഈശ്വരൻ എന്നു തന്നെ നോവലിസ്റ്റ് വിവരിക്കുന്നു. അയിത്തമില്ലാത്ത ഈശ്വരൻ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട നിരവധി പേർക്ക് ആശ്രയമാവുന്നു. അതിനാലാണ് കള്ളക്കേസിൽ പിടിക്കപ്പെട്ട ഈശ്വരൻ നമ്പ്രാന്തിരിക്ക് പൂജ ചെയ്യാൻ സാധിക്കുന്നത്. മന്ദബുദ്ധിയായ സുമിത്രന് പ്രതിമയെ തൊട്ടു പ്രാർത്ഥിക്കാനാവുന്നത്. സൃഷ്ടാക്കളുടെ ചങ്ങല ഭേദിച്ച് ഭീമാകാരവും നന്മ നൽകുന്നതുമായ വിശ്വാസ പ്രതീകമായി നിരീശ്വരൻ വളർന്നു. ഈ സങ്കല്പത്തിനു ചുറ്റും പ്രധാന അപ്രധാന കഥാപാത്രങ്ങൾക്ക് നോവലിസ്റ്റ് വിശദീകരണം നൽകി. നിരീശ്വര പ്രാർത്ഥനയിൽ ഫലിതമുണ്ടെങ്കിലും അതേ പ്രാർത്ഥനയുടെ ചരടിൽ അനേകം ജീവിതങ്ങളുടെ ഉയർച്ച താഴ്ചകൾ നോവലിൽ അരങ്ങേറുന്നുണ്ട്. പുരോഗമനവാദികളും ശക്തരുമായ മൂവർ സംഘം നോവൽ അവസാനമാവുമ്പോഴേക്കും ദുർബലരായി മാറുന്നു. റോബർട്ടോ എന്ന ശാസ്ത്രജ്ഞനും വേശിയായ ജാനകിയും നോവലിന്റെ ചിന്താപരമായ വശങ്ങളെ പൂരിപ്പിക്കുന്നു. ജാനകി പലതര അനുഭവങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മിഴിവുറ്റ കഥാപാത്രമായി മാറുന്നു. മനുഷ്യർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മനസ്സ്, ശരീരം, ഈശ്വരൻ, നിരീശ്വരൻ, പരലോകം, ഇന്ദ്രിയാനുഭൂതി എന്നിങ്ങനെ ബുദ്ധികൊണ്ട് അളക്കാനാവാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ദീർഘമായ സംഭാഷണം നോവലിലുണ്ട്. വായനയുടെ ഒഴുക്കിനെ ചെറിയ തോതിൽ അത് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും പിന്നീട് നോവലിൽ സംഭവിക്കുന്നതിന് ഉചിതമായ പശ്ചാത്തലമായി മാറുന്നുണ്ട് ഈ ചിന്തകളെല്ലാം. ആഭാസ സംഘമാണ് നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ കഥാപാത്രങ്ങൾ. ആന്റണി, ഭാസ്കരൻ, സഹീർ എന്നീ മൂന്നു പേർ. യുവത്വത്തിന്റെ അധികാര അഹങ്കാര ഭാവങ്ങൾ നിറഞ്ഞ സ്വഭാവമാണ് ആന്റണിയുടേത്. മൂന്ന് മതത്തിലുള്ള മൂന്ന് പേരുടെ സംഘത്തെ നോവലിസ്റ്റ് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വ്യക്തം. കാരണം മതമില്ലാത്ത ദൈവത്തിന് മൂന്ന് മതത്തിൽ നിന്നും പ്രതിനിധികൾ ആവശ്യമുണ്ട്. ആരും ചെയ്യാത്തത് ചെയ്യുക എന്ന നിർബന്ധവും അവരുടെ പുരോഗമനത്തിൽ ഉൾച്ചേർന്നിരുന്നു. നോവൽ ആരംഭത്തിൽ സാഹസവും അനിവാര്യവുമായി തോന്നുന്ന അയാളുടെ പ്രവൃത്തി ക്രമേണ ക്രൂരവും നിരർത്ഥകവുമായി മാറുന്നു. പിന്നീട് ക്രൂരനും ദുർബലനുമായി ഈ കഥാപാത്രം അധപ്പതിക്കുന്നു. 24 വർഷത്തോളം ചലനമറ്റു കിടന്ന ഇന്ദ്രജിത്ത് എന്ന മനുഷ്യൻ രണ്ടു ലോകത്തെ അനുഭവങ്ങൾ കൂട്ടിയോജിപ്പിക്കാനാവാതെ നിന്നു. അദ്ദേഹത്തിന്റെ ബോധത്തിലേക്കുള്ള തിരിച്ചുവരവ് നിരീശ്വരന്റെ അത്ഭുതമായി ഗ്രാമം സ്വീകരിച്ചു. കാലവും മനസ്സും ശരീരവും തെറ്റിനിൽക്കുന്ന മാനസികാവസ്ഥ ഭാവനാ സൃഷ്ടിയെങ്കിലും മറ്റേത് കഥാപാത്രത്തെയും പോലെ സ്വാഭാവികമായി കഥാഗതിയിൽ ഇഴുകിച്ചേർന്നു. സാധാരണ മനുഷ്യജീവിതത്തിൽ അനുഭവിക്കാത്ത അപൂർവതകൾ ഈ കഥാപാത്രത്തിനുണ്ട്. ഗന്ധത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന റോബർട്ടോയുടെ ചിന്തയും അതിനെ സഹായിക്കുന്ന ജാനകിയും ആരെയും കൂസാത്ത ഘോഷയാത്ര അന്നാമ്മയും ബാർബർ മണിയനും അർണോസ് സെയ്ദ് ഇങ്ങനെ അനേകം കഥാപാത്രങ്ങളുടെ ചെറിയ ചെറിയ ജീവിതങ്ങളും നോവൽ അനുഭവത്തിന്റെ ആഴത്തിലുള്ള കാഴ്ചയായി നിലനിൽക്കുന്നു. ആലും മരവും ഒന്നായി ആൽമാവും അതിനടുത്തു വന്ന മയിലും എല്ലാം ആത്മീയത പോലെ നിഗൂഢ സാന്നിധ്യമായി നോവലിലുടനീളം കാണാം. സർവ്വതിനും സാക്ഷിയായി ആൽമാവ് എന്ന വൃക്ഷം നിന്നു. അതിനിടയിലാണ് ചരിത്രപരമായ പല ചിന്തകൾക്കും സംഹാരത്തിനും തുടക്കമിട്ടത്. അനിർവചനീയമായ ചില രഹസ്യങ്ങളെ സംവേദനം ചെയ്യാൻ ഈ അചേതന ബിംബങ്ങളിലൂടെ നോവലിസ്റ്റിന് സാധിച്ചു. ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളും വിശ്വാസത്തിന്റെ പൊള്ളത്തരങ്ങളും തുറന്നു കാണിക്കുന്നതാണ് നോവൽ പ്രമേയം. ആഭാസന്മാർ വിത്തിട്ടുമുളപ്പിച്ച ഹാസ്യസങ്കല്പം അന്ധവിശ്വാസത്തിന്റെ പ്രതീകമായി മാറി. ഇങ്ങനെയുള്ള അനേകം വിശ്വാസങ്ങളുടെ വേരുകളാൽ ചുറ്റപ്പെട്ടാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. അവയുടെയെല്ലാം ചരിത്രപരമായ പൊള്ളത്തരം കൂടിയാണ് നിരീശ്വര പ്രതിമയും അതിനെ ചുറ്റിയുള്ള കൂട്ടായ്മയും സംവദിക്കുന്നത്. വിശ്വാസം, അവിശ്വാസം, ഈശ്വരൻ, നിരീശ്വരൻ, ആത്മീയത, ബൗദ്ധിക

0: വ്യക്തിഗത ശത്രുതാ സ്നേഹം എന്നിങ്ങനെ അനേകം ദ്വന്ദ്വങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളായ ബാർബർ മണിയനും മന്നാമ്മയും ഉറ്റ സുഹൃത്തുക്കളാകുന്നു. പുരോഗമനകാരികളായ യുവാക്കൾ പിന്നീട് ആദർശമില്ലാത്ത ദുർബലരായി മാറുന്നു. അനാദിയായ സൗന്ദര്യവും അതീന്ദ്രിയ ലോകവും തികഞ്ഞ ഭൗതികവാദവും ഒരേ പ്രമേയത്തിൽ ആവിഷ്കരിക്കുവാൻ പ്രയാസമാണ്. ഈ നോവലിൽ ഇത്തരം വൈരുദ്ധ്യങ്ങളെല്ലാം മിഴിവുറ്റ കഥാപാത്രങ്ങളുടെ ചെയ്തികളും കാഴ്ചകളുമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഉത്തരം കിട്ടാത്ത അനേകം സമസ്യകൾ നോവലിലെ പല സംവാദങ്ങളിലും വിഷയമാവുന്നു. നോവലിന്റെ ആഖ്യാന രീതി സ്വാഭാവികമായ വിവരണമാണ്. പ്രത്യേക ജീവിത സന്ദർഭങ്ങളെ വിശദീകരിക്കാൻ തത്വചിന്തയുടെ ഗൌരവം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ചെറിയ ദേശവും തെരുവും അനേകം ദർശനങ്ങളുടെയും സമീപനഭേദങ്ങളുടെയും ഇടമായി മാറുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ തെരുവും മരവും പ്രതിഷ്ഠയുമെല്ലാം ലോകദർശനങ്ങളോളം ഉയരുന്നു എന്ന് പറയാം. ആദിമദ്യാന്ത പൊരുത്തമുള്ള ഒറ്റക്കഥയുടെ കാലമല്ലിത്. ഒരു സങ്കല്പത്തിലൂടെ പല ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിച്ച് സൂക്ഷ്മമായി മുന്നേറുന്ന വായനാനുഭവമാണ് ഇതിലുള്ളത്. ജീവിത വിമർശനത്തിന്റെയും വ്യവസ്ഥാലംഘനത്തിന്റെയും അനേകം പുതുമകൾ ഈ നോവലിൽ വായിച്ചെടുക്കാം. വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കാവുന്ന ധ്വനികൾ, ഇതുവരെ പ്രതിപാദിക്കാത്ത മാനസിക നിലകൾ എന്നിവയെല്ലാം ഈ നോവലിനെ വ്യതിരിക്തമാക്കുന്നു.
1: രശ്മി പ്രശോഭ് അവതരിപ്പിച്ച പുസ്തകാവലോകനമാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി യുവസാഹിതിയിൽ വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ
2: ബോഗൻവില്ലകൾ. വീണ്ടും പോക്കുമ്പോൾ ഫാക്ടിന്റെ മുറ്റത്ത് വെട്ടിയൊതുക്കിയ പുൽമേടുകളിലേക്ക് ചാഞ്ഞ ഇളം ചുവപ്പ് ബോഗൻവില്ല പൂക്കളെ കണ്ടപ്പോൾ ഞാൻ ശ്രീരാഗിനെ ഓർത്തു. ഓർത്തുവെന്നല്ല, വീണ്ടും ഓർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ അവനെ തന്നെയാണ് ഓർക്കുന്നത്. എങ്കിലും ഇപ്പോഴതിന്റെ ദിശ മാറിയിട്ടുണ്ട്. ഒരു ബന്ധവുമില്ലാഞ്ഞിട്ടും ഞാൻ അച്ചുവിനെ കൂടെ ഓർത്തു. ആദ്യം ശ്രീരാഗിനെ കുറിച്ച്. ഞാൻ ആദ്യം കാണുമ്പോൾ കുഞ്ഞു പിള്ളേരിയിരിക്കുന്ന ബെഞ്ചിലിരുന്ന് അവൻ കഥയുടെയും കവിതയുടെയും ആശാന്മാരെ കേൾക്കുകയായിരുന്നു. എങ്ങനെ നല്ല കവിയാവാമെന്ന്, എങ്ങനെ നല്ല കഥയെഴുതാമെന്ന്. അഹങ്കാരത്തിന്റെ ഒറ്റക്കൊമ്പിന്റെ മറകൊണ്ട് അന്ന് ഞാനവനെ ശരിക്കു കണ്ടതുപോലുമില്ല. പിന്നെ പൊട്ടിച്ചിരിയുടെ ഇടവേളയിലാണ് കറുത്തു മെലിഞ്ഞ പെൺകുട്ടിയോടൊപ്പം പൂക്കൾക്കിടയിലൂടെ നടക്കുന്ന തടിച്ച ആൺകുട്ടിയെ ഞാൻ കണ്ടത്. എന്നിലെ പെണ്ണിന്റെ അസൂയ എത്ര പെട്ടെന്നാണെന്നോ പതഞ്ഞു പുറത്തു ചാടിയത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘം പെൺകുട്ടികളെയും കൊണ്ട് ആ സ്വർഗത്തിൽ ഇടിച്ചു കയറിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇനി പരിചയപ്പെടുത്തേണ്ടത് അച്ചുവിനെയാണ്. അതുതന്നെയാണോ ശരിക്കും അവളുടെ പേര് എന്ന് എനിക്കറിയില്ല. പേരുകൾ എന്റെയോ നിങ്ങളുടെയോ അല്ലാത്തതുകൊണ്ടും അതവളുടെ ശരിപ്പേരല്ലാത്തതുകൊണ്ടും ശരിപ്പേര് അവന് പോലും ഓർമ്മയില്ല. ചെല്ലപ്പേരുകൾ അത്രമാത്രം ചിലപ്പോഴെങ്കിലും ശരിപ്പേരായി തീരുന്നുവല്ലോ. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ശ്രീരാഗ് ഒരു കവിയാണ്. പോസ്റ്റ് കാർഡുകളിൽ കുഞ്ഞു കവിതകൾ എഴുതി പോസ്റ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരുന്ന കാൽപ്പനിക ഹൃദയൻ. എന്റെ മറുപടികളിൽ ഒന്നിലും അവൻ കവിതകളല്ലാതെ മറ്റൊന്നും അയച്ചില്ല. പിന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്ന രാത്രികളിലാണ് ഞാൻ ശ്രീരാഗിനെ കൂടുതൽ അറിയാൻ തുടങ്ങുന്നത്. രാത്രികളിൽ കാൽപ്പനികതയുടെ നീളൻ കുപ്പായമിട്ട് അവൻ എന്നോട് നല്ല നല്ല കഥകൾ പറയുമായിരുന്നു. അവന്റെ കവിതകൾ പോലെ സംബോധനകളും വഴികളുമില്ലാത്ത നല്ല സുന്ദരൻ കഥകൾ. അങ്ങനെയാണ് ശ്രീരാഗിനെ കഥകളുടെ ഉടയവനായി ഞാൻ വാഴിക്കുന്നത്. ശ്രീരാഗിനെ ഇത്രമാത്രം പരിചയപ്പെടുത്തേണ്ടിയിരുന്നില്ല അല്ലേ? പോട്ടെ, സംഭവിച്ചു പോയി. ശ്രീരാഗ് പ്രണയപൂർവ്വം വാങ്ങി നോക്കി നനച്ചുവളർത്തുന്ന ഒരു ജോഡി ബോഗൻവില്ല ചെടികളുണ്ട് അവന്റെ മുറ്റത്ത്. ഒരു ഇളം ചുവപ്പും ഒരു വെളുപ്പും. അവയിലൂടെ അവൻ അച്ചുവിനെ തന്നെയാണ് അനുഭവിച്ചിരുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് അച്ചുവിനെ ഓർത്തതെന്ന്? നിലാവ് തൂവി നനച്ച ഒരു രാത്രിയിലാണ് അവൻ എന്നോട് ആദ്യമായി ആർദ്രമെന്ന് പറയാൻ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപരിചിതമായ വാക്കായിരുന്നു അത്. വാക്കുകളില്ലാതെ, ഒരു കുട്ടിയുടെ ശബ്ദം പോലും ഇല്ലാതെ ഞാൻ അന്തമിട്ട് നിന്നപ്പോഴാണ് അവൻ ആദ്യത്തെ കഥ പറഞ്ഞു തുടങ്ങിയത്. ഒന്നാമത്തെ കഥ. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരിടവഴിയുടെ ഓരത്ത് ഒരു വലിയ മാവിന്റെ അപ്പുറവും ഇപ്പുറവുമായി രണ്ട് വീടുകളുണ്ടായിരുന്നു. രണ്ട് കുപ്പായങ്ങൾ മാത്രം സ്വന്തമായുള്ള ഒരാൺകുട്ടിയും അവനേക്കാൾ രണ്ട് ക്ലാസ് താഴെയുള്ള ഒരു പെൺകുട്ടിയും അവിടെ താമസിച്ചിരുന്നു. മൺവെട്ടി ഇടവഴിയിലൂടെ കൈകോർത്ത് പിടിച്ച് അവരൊരുമിച്ച് സ്കൂളിൽ പോയിരുന്നു. മധുരപ്പുളിങ്ങ് പങ്കുവച്ചിരുന്നു. കണ്ണിമാങ്ങ പൊറുക്കിയും ഞാവൽപ്പഴം തിന്നും അവർ സ്കൂളിൽ പോവുകയും വരികയും ചെയ്തു. കാക്കകൾ കൊത്തിപ്പറിച്ച് ഒരു കുയിലിനെ ഓർത്ത് ഞാവൽപ്പഴം അരച്ചോട്ടിലിരുന്ന് കരഞ്ഞു. ഒരു ദിവസം പെരുമഴയത്ത് ഒരു കുടയിൽ തിരികെ വരുമ്പോൾ അവന്റെ കുട വയലുകൾക്കപ്പുറത്തേക്ക് പറന്നു പറന്നുപോയി. അരിശം തീർക്കാൻ അവൻ കാറ്റുണ്ടാക്കിയ കമ്പിക്കാലിനെ കാലുയർത്തി തൊഴിച്ചു. കൂടെ ഓടിവന്ന അവൾ അവനെ വേദനിപ്പിച്ച കമ്പിക്കാലിനോട് കയർത്തു. പറന്നുപോയ കുടയെ കളഞ്ഞ് വേദനിച്ച് അവരൊരുമിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ കമ്പിക്കാല് തലകുമ്പിട്ട് കരഞ്ഞു. പിന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗനില ചെടികളുടെ ചുവട്ടിൽ ഒരുമിച്ച് നിന്ന് കഥകൾ പറയുമ്പോൾ പെട്ടെന്ന് കുടുക്കുപൊട്ടിയ കുപ്പായത്തെ കാട്ടി അവൾ ഉറക്കെ ചിരിച്ചപ്പോൾ അവന് ദേഷ്യം വന്നു. ബോഗൻവില്ല ചെടിയുടെ മുള്ളുകൊണ്ട് അവളുടെ വെളുത്ത കയ്യിൽ ചുവന്ന നീളം ചാല തീർത്തു കൊടുത്തു. അവൾ വേദനിച്ചു കരഞ്ഞു. അത് കണ്ട് അവനും വേദനിച്ചു. ഫോണിന്റെ ഇങ്ങേ തലയ്ക്കൽ എനിക്കും കരച്ചിൽ വന്നു. ഒരു കാരണവുമില്ലാതെ ഞാൻ കരഞ്ഞു. ഇടയ്ക്കെപ്പോഴോ ഫോൺ കട്ടായി. രണ്ടാമത്തെ കഥ. മൂന്നാം കിട നൊസ്റ്റാൾജിയായി കഥയും കവിതയും മാറുന്നുവെന്നും സമൂഹത്തിലേക്ക് ഇടിമിന്നൽ

0: പോലെ എഴുത്തുകാരൻ ഇറങ്ങി ചെല്ലണമെന്നും ഞാൻ പ്രസംഗിച്ച് ക്ഷീണിച്ച രാത്രിയിലായിരുന്നു അവൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങിയത്. ഇതൊരു തുടർക്കഥയാണ്, പഴയ നായകനും നായികയും തന്നെ. വീടിനപ്പുറത്ത് നിന്നും നാളികേരപ്പൂള് കട്ടെടുത്ത് അവർ കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴോ ചിത്രം വരഞ്ഞു. അരമതിലിൽ ആദ്യം സൂര്യൻ, പിന്നെ മീൻ, പിന്നെ കോഴി, ഒടുവിൽ നാണത്തോടെ വീടും വരച്ചു. അന്നാണ് കഥാനായകൻ നായികയുടെ കവളിൽ ചുണ്ടിന് താഴെ ഒരു കുഞ്ഞു മറുകുണ്ടെന്ന് കണ്ടത്. ഇപ്പോൾ ഒരു കിതപ്പോടെ കഥ നിർത്തിയത് മന്ത്രിപുത്രനാണ്. ഒരു കിതപ്പിന് ശേഷം അവൻ കഥയുടെ ബാക്കി പറയുമ്പോൾ അതിനൊരുപാട് കൊല്ലത്തെ ഇടവേളയുണ്ടായിരുന്നു. മീശയ്ക്ക് കനം വെച്ച നാളിൽ ഇടങ്കയിൽ ബോഗൻവില്ലയുടെ മുള്ളുകൊണ്ട് കയറിയ വലിയ മുറിപ്പാടുള്ള നായികയെ തേടിയുള്ള ലക്ഷ്യമില്ലാത്ത യാത്രയുടെ കഥ. കവിതകളിലെ കുയിലും ഇടവഴിയിലും ബാക്കി കഥ എനിക്ക് പൂരിപ്പിക്കാമായിരുന്നു. മൂന്നാമത്തെ കഥ. ഉറങ്ങാൻ കിടക്കുമ്പോൾ രണ്ടാമത്തെ കഥയുടെ ബാക്കി എന്നെ വേട്ടയാടി. അച്ചുവിന് നീണ്ട മുടിയും വലിയ കണ്ണുകളും ഉണ്ടാവരുതേ എന്ന് ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു. കഥയുടെ മൂന്നാമിടത്തിലെ പുതിയ നായിക. ഹോ, കഥ മുഴിമിക്കേണ്ട നേരമായല്ലോ. കഴിഞ്ഞ രണ്ടാഴ്ചയായി ശ്രീരാഗ് എന്റെ പകലുകളിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ ഞാൻ അതിന്റെ കാരണങ്ങൾ തിരയുകയായിരുന്നു. ആ നേരത്താണ് പൂത്തുലഞ്ഞ ആ ബോഗൻവില്ല ചെടി ഞാൻ കാണുന്നത്. പറഞ്ഞു തുടങ്ങിയിടത്തേക്ക് ഞാൻ തിരിച്ചെത്തിയല്ലോ അല്ലേ. നാലാമത്തെ കഥ. ബോഗൻവില്ലകൾ വീണ്ടും പൂക്കുമ്പോൾ അഭിമാനത്തിന്റെ മൂന്നാം കാലത്തിൽ ഉറഞ്ഞുതുള്ളി ശ്രീരാഗനെ മറന്നു കളയാൻ എന്റെ മനസ്സ് കൽപ്പിച്ച മണിക്കൂറുകളായിരുന്നു അത്. അപ്പോഴാണ് ബോഗൻവില്ല ചെടികൾ പറ്റിച്ചത്. ഉണങ്ങി നിറങ്ങിട്ട പുല്ലുകൾക്ക് മീതെ അവയിങ്ങനെ പൂത്തുലഞ്ഞു കിടന്നു. ഒരു ഇല പോലും ഇല്ലാതെ, തണ്ടുകാണാത്ത അത്രയും പൂക്കൾ. പിന്നെ ഫാക്ടിന്റെ പൂന്തോട്ടത്തിലെ മറ്റൊരു ചെടിയും പൂത്തിട്ടില്ലായിരുന്നു. പലതിനും ഇല പോലും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഇതിനു മുൻപേ പ്രണയത്തിന്റെ മുറിവിൽ നിന്നും എനിക്ക് ആർദ്രം പറിച്ചെടുക്കാനായേക്കും ബാത്റൂമിൽ കയറി ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു ആർദ്രമെന്ന് പറഞ്ഞു നോക്കി. എനിക്ക് ഇത്ര ആർദ്രമായി, മറ്റെങ്ങനെയാണ് ഞാനതിനെ വിശേഷിപ്പിക്കുക പറയാനാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഈ കഥ രാത്രിയുടെ മൂന്നാം യാമം വരെ നീണ്ടു നിൽക്കില്ല. പുതിയ നിയമങ്ങളായതുകൊണ്ട് രാജാവ് വധശിക്ഷ വിധിക്കില്ല. എങ്കിലും എനിക്ക് കൊട്ടാരം വിട്ട് ഇറങ്ങേണ്ടി വരും. ഇറങ്ങി നടക്കേണ്ട വഴികൾ ഏതെന്നറിയില്ല, കയറി ചെല്ലേണ്ട വാതിലുകളും. എന്നാലും അപ്പോഴും ഫാക്ടിന്റെ പൂന്തോട്ടത്തിലും ശ്രീരാഗിന്റെ മലർവാടിയിലും LP സ്കൂളിന്റെ കുഞ്ഞുമതിലും കാലം തെറ്റി ബോഗനുള്ള ചെടികൾ പോത്തു നിൽക്കുന്നുണ്ടാവും. അവരാരും അതറിയുന്നില്ലെങ്കിലും.
1: വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇപ്പോൾ കേട്ടത്.

കാവേരി ബാബു എഴുതി അവതരിപ്പിച്ച കവിതയാണ് ശ്രോതാക്കൾ കേട്ടത്. യുവസാഹിതി സമാപിക്കുന്നു. യുവവാണി സമാപിക്കുന്നു.

അറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി

നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ಸಂಗೀತ ಸರಣಿ സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ശ്രോതാക്കൾക്ക് സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കാവാലം ബാലചന്ദ്രൻ, രാജൻ കൈലാസ് എന്നിവർ എഴുതി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, ഗുണ്ടാചരിതം.
1: കഥയല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ ജീവിതമാണോന്നും, ജീവിതമാണോന്ന് ചോദിച്ചാൽ ജീവിതമില്ലാത്തടത്ത് കഥയുണ്ടാവുമോ എന്നും മറു ചോദ്യം വരും. അതുകൊണ്ട് കഥയും ജീവിതവും രണ്ടല്ലാത്തടം എന്ന് തന്നെ പറയണം. ഇനി കഥാപാത്രങ്ങളുടെ പേരുകൾ. പലയിടത്തും പേരുകൾ ഉപയോഗിച്ചുകൂടെന്നാണ്, പകരം വിശേഷണങ്ങളോ സർവനാമങ്ങളോ ഉപയോഗിച്ചുകൊള്ളണം. അവൻ, അവൾ, ഇര, ഗുണ്ട എന്നിങ്ങനെ. ഇനി അഥവാ ഒരു പേര് വേണമെങ്കിൽ തന്നെ യഥാർത്ഥ പേര് ഉപയോഗിച്ചുകൂടാ. ഒരു ഗുണ്ടയെ കുറിച്ച് കഥ പറയുന്നതിന് മുമ്പ് കഥാപാത്രമായി നിന്ന് ഇത്രയുമൊക്കെ ആമുഖമായി ചിന്തിച്ചു സുജ. എങ്കിലും ഗുണ്ടകളെ ഇപ്പോഴും പേടിയാണ് സുജയ്ക്ക്. പണ്ടും അതെ, അടുത്തു പരിചയമുള്ള ഒരാളുടെ ഗുണ്ടാ പരിണാമം കണ്ടിട്ട് പോലും അതിനൊരു മാറ്റവുമില്ല എന്നതാണ് നേര്. ഈ പ്രസ്തുത ഗുണ്ട അവൾക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഗുണ്ട എന്ന പദം പോലും പേടിപ്പെടുത്തുന്നതാണ്. എടി സുജേ, നമ്മുടെ കോമളൻ മരിച്ചു, പെട്ടെന്നൊരു വയ്യായിക വന്നതാ, അത്ര തന്നെ. മറുവശത്ത് കോൾ കട്ടായിട്ടും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ തന്നെ നിന്നു.

കേട്ട വാർത്തയിൽ കുറച്ച് ചെവിയിൽ തങ്ങിയതിന്റെ ബാക്കി പുറത്തേക്ക് കൂടി തെറിച്ചു വീണ് കിടന്നു. അടക്കം ഇന്ന് ഉച്ച കഴിഞ്ഞു തന്നെ കാണും, ആരെ കാത്തു വെക്കാനാ? നീ വരുന്നില്ലേ എന്നമ്മ ചോദിച്ചില്ല. എങ്കിലും അങ്ങനെ മറുപടി പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം മനസ്സിലെങ്കിലും ചോദിച്ചിരിക്കണം. 40 വയസ്സ് മരിക്കാനുള്ള പ്രായമാണോ, അല്ലെങ്കിൽ മരണത്തിന് ഏതാണ് പ്രായമല്ലേ? 8-9 മാസത്തിന്റെ മൂപ്പുണ്ടാവും അവന്, അതോ 1 വയസ്സോ? സുജിക്ക് കഷ്ടിച്ച് പിടിച്ചെഴുന്നേക്കാൾ പ്രായമായപ്പോൾ അവൻ നല്ല പോലെ ഓടി നടക്കുമായിരുന്നു അത്രേ. അമ്മ അവൾക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ അവന്റെ വായിലേക്കും വച്ചു കൊടുക്കും. 2-3 വായ ഉണ്ട് കഴിയുമ്പോൾ പാത്രത്തിൽ ചോറിട്ട് ഇങ്ങി തന്നേക്കാൻ പറഞ്ഞ് അവൻ പാത്രം കയ്യിൽ വാങ്ങിക്കും. അവന്റെ അമ്മ കറ്റം മെതിക്കാനും മറ്റും പോകുമ്പോൾ അവനെ സുജിയുടെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് പോകുന്നതാണ്. ഒരു കൈകൊണ്ട് അരയിൽ നിന്ന് ഊർന്നു പോകുന്ന വള്ളിനിക്കർ പിടിച്ചു കയറ്റി, മറു കൈകൊണ്ട് ഒലിക്കുന്ന മൂക്കും തുടച്ച് നടക്കുന്ന ഒരു ചെക്കൻ. 7-8 മക്കളിൽ ഇളയവനാണ്. കൃത്യമായ ഇടവേളകളിൽ മക്കളെ സൃഷ്ടിക്കുക എന്ന ധർമ്മം അണുവിട തെറ്റാതെ നിർവഹിച്ചു പോരുന്നതല്ലാതെ അവരെങ്ങനെ പുലരും എന്നൊരിക്കലും ചിന്തിക്കാത്ത ഒരപ്പന്റെ മകനായി ജനിച്ചു എന്ന സ്വയമറിയാ പാപം ജനനത്തിലേ പേറിയവൻ. അത്രയും വയറുകൾ പോറ്റാൻ പ്രസവിച്ചു കിടക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങളിലല്ലാത്തപ്പോഴെല്ലാം എന്തെങ്കിലും പണികൾക്ക് പോകുന്ന ഒരമ്മയും. ഇതെല്ലാം ആണെങ്കിലും മക്കൾക്ക് ആനന്ദി, ചന്ദനവല്ലി, നീലാംബരൻ, മനോഹരൻ, കോമളാങ്കൻ ഇത്യാദി സുന്ദരമായ പേരുകളിടുന്നതിൽ ഒരു ഉറവും വരുത്തിയില്ല. കോമളാങ്കനാണ് വിളി സൗകര്യാർത്ഥം കോമളനായി ലോപിച്ചത്. ആ മക്കളിൽ മിക്കവരും, പ്രത്യേകിച്ച് ഇവൻ, അവളുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാവും. ആച്ചമ്മ എന്ന് പ്രായഭേദമന്യേ എല്ലാവരും വിളിച്ചു പോകുന്ന സുജയുടെ അമ്മ ആര് വിശന്നു വന്നാലും ഉള്ളതെന്തും എടുത്തു കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ധൈര്യമായിട്ട് കയറിച്ചല്ല. പോക്കറ്റിന് കനമുണ്ടോ എന്ന് നോക്കാതെ വിശക്കുന്നവനും ഞെരുങ്ങുന്നവനും കൊടുക്കുന്നവനായിരുന്നു അവളുടെ അച്ഛനും. 10,000-ത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല, വിശക്കുന്ന വയറുകൾക്കെല്ലാം വേണ്ടിയിട്ടാണേ പറയൂ. എല്ലാ നേരവും കീരിയും പാമ്പും പോലെ ആയിരുന്നാലും ആ സ്വഭാവത്തിൽ മാത്രം 100% ചേർച്ചയായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ. സ്കൂളിൽ സുജയുടെ ക്ലാസ്സിലായിരുന്നു കോമളൻ. അവളുടെ മാത്രമല്ല, അനിയത്തിമാർ സുമ, രമ്യ എന്നീ 2 പേരുടെ കൂടെയും. 4-ാം ക്ലാസ്സിൽ ഹാജർ കുറവായിട്ട് പറഞ്ഞു വിട്ടും വീണ്ടും ചേർത്തും തോറ്റും ഒക്കെയായി 4-5 കൊല്ലം പഠിക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഉച്ചക്കത്തെ ഉപ്പുമാവ് ഒഴിച്ചാൽ സ്കൂളിൽ അവനെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കളിയാക്കുകയോ എതിർത്തു പറയുകയോ ചെയ്യുന്ന സഹപാഠികൾക്ക് അടിയുറപ്പ്. എന്തായാലും 4-ാം ക്ലാസ്സോടുകൂടി അവൻ സംഭവബഹുലമായ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ച് ബൃഹത്തായ ജീവിത തുറസിലേക്ക് ഇറങ്ങി. ഇഷ്ടംപോലെ ആഞ്ഞിലിച്ചൊക്കെ തിന്നിട്ടുള്ളത് അക്കാലത്താണല്ലോ എന്ന് അടുത്തയിടെ കടയിൽ വെക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് കൊതി കയറി വാങ്ങിയപ്പോൾ സുജ ഓർത്തിരുന്നു. എത്ര വലിയ ആഞ്ഞിലിയുടെ മുകളിലും വലിഞ്ഞു കയറി പഴുത്തതും കേടില്ലാത്തതുമായ ചക്ക പറിക്കാൻ അവനെ കഴിഞ്ഞേ ഉള്ളൂ. ആഞ്ഞിലിച്ചക്ക മാത്രമല്ല, നാട്ടുമാവിൽ കയറി കുലകുലയായി കായ്ക്കുന്ന കണ്ണിമാങ്ങയും മാമ്പഴക്കാലമായാൽ പഴുത്ത മാങ്ങയും എല്ലാം. നീർകടി കൊള്ളാതെ അവിടെ പോയിരുന്ന് തിന്നുവണ്ണേ. ഉരുണ്ടു വീഴാതെ മുമ്പേ കയറി നടക്ക്. പ്രായം കൊണ്ടാണോ ശരീരവലിപ്പം കൊണ്ടാണോ എന്നറിയില്ല, കൂട്ടത്തിൽ ആജ്ഞാശക്തിയുള്ള ഒച്ച എപ്പോഴും അവനായിരുന്നു. ഹൈസ്കൂൾ കാലമായപ്പോഴേക്ക് സുജയെ ടൗണിലെ സ്കൂളിൽ ചേർത്തു. ലൈൻ ബസ്സിൽ പോയി വരണം. അത് കഴിഞ്ഞ് പിന്നെ കോളേജ്, ഹോസ്റ്റൽ, വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ ഹ്രസ്വകാല പ്രണയങ്ങൾ എന്നിങ്ങനെ വെയിലും മഴയും മാറി മാറി കൊല്ലങ്ങൾ പോകവെ കോമളനെ അവൾ തീരെ കാണാതായി. അവധികളിൽ വീട്ടിൽ വരുമ്പോഴെങ്ങാൻ വല്ല വിശേഷങ്ങളും കേട്ടാലായി. അരയ്ക്കാൻ തേങ്ങയില്ലാതെ വരുമ്പോൾ, ചക്ക വിളയുമ്പോൾ, മാങ്ങ പറിക്കാറാകുമ്പോൾ ഒക്കെ കോമളനെ കാണുന്നില്ലല്ലോ എന്ന് അവളുടെ അമ്മ ആത്മകഥപ്പെട്ടു. അവൻ സ്വയം ഏറ്റെടുത്ത മേഖലകളായിരുന്നു അതെല്ലാം. പഠിപ്പൊക്കെ പണ്ടേ വിട്ട് ആൾ ചില്ലറ പണികൾക്ക് പോവുകയോ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് തന്നെ കാണാതാകുകയോ ഒക്കെ ചെയ്യുമത്രേ. കള്ളും കളവും മുതൽ പൊങ്ങുതടി പോലെ ഒഴുകി നടക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ചെന്നു ചേരാവുന്ന എല്ലാത്തിലും എത്തിപ്പറ്റുന്ന ജീവിതം. എന്നാലും ഇടയ്ക്കെല്ലാം അച്ഛമ്മ ഇച്ചിരി ചോറിഞ്ഞു തന്നേ എന്ന് പറഞ്ഞ് മിന്നായം പോലെ കയറി വരും. തലേന്നത്തെ മീൻചട്ടി തിരക്കിയുള്ള വരവാണ്. അതിലേക്ക് 2 തവി ചോറ് തന്നെത്താൻ കോരിയിട്ടിളക്കി നിമിഷ നേരം കൊണ്ട് വാരി വലിച്ചു തിന്നും. അതില്ലെങ്കിൽ മാത്രമേ മറ്റാഹാരങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അവിടെ ഇരുന്ന് സമാധാനത്തിൽ കഴിച്ചേച്ചു പോടാ എന്ന് അമ്മ പറയും. എവിടെ കേൾക്കാൻ. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സുജയുടെ വീട്ടിൽ ഫോൺ കണക്ഷൻ കിട്ടിയത്. പിന്നെ വീട്ടിലെയും ഇടയ്ക്ക് നാട്ടിലെയും വിശേഷങ്ങൾ അറിയുന്നത് വിളികളിലാണ്. അത്തരമുള്ള വിളിയിലാണ് ഒരു ദിവസം അമ്മ അവന്റെ കല്യാണ വിശേഷം പറയുന്നത്. കേട്ടപാടെ 10-20 വയസ്സിലെ കെട്ടാൻ ഇവന്റെ ഇതെന്തിന്റെ കേടാ എന്നൊന്ന് ഞെട്ടി. വലിയ വലിയ ഞെട്ടലുകൾ പുറകെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തല്ലുകേസിൽ ഒളിച്ചു താമസിക്കാൻ പോയിടത്തു നിന്ന് അവനേക്കാൾ 10-15 വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെയും കൊണ്ട്

വന്നതാണ്. അതും ഒരുത്തന്റെ മക്കളില്ലാത്ത ഭാര്യ. ആ സ്ത്രീയുടെ പേരിലായിരുന്നു ഞെട്ടലിന്റെ പാരമ്യത. പൊന്നപ്പൻ പൊന്നമ്മ, തങ്കപ്പൻ തങ്കമ്മ, ഓമനക്കുട്ടൻ ഓമന എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും റയർ കോമ്പിനേഷൻസും ജോരിടത്തും കേട്ടിട്ടില്ല. കോമളാങ്കൻ കോമളാങ്കി. ഇനി ഈ പേര് കണ്ടുകൊണ്ടാണോ എന്തോ രണ്ടുപേരും ചേർന്നത്. വിശ്വാസം വരാതെ അമ്മയോട് വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചു. നേരടി ചുമ്മാതെ പറഞ്ഞതല്ല. എന്നാലും എന്റെ മേ, ഇത്രയും പ്രായ വ്യത്യാസമുള്ള ഒരുത്തി എന്ന് പറയുമ്പം ചേടാ, അവനല്ലേ കൊണ്ടു നടക്കുന്നത്. അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ കാണുന്നവർക്ക് എന്താ ചെയ്തം? ചില മനുഷ്യര് ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളി കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം അങ്ങ് ജീവിക്കും. മറ്റു ചിലർ ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. അത്ര തന്നെ, അമ്മയ്ക്കെല്ലാം കൂളാണ്. ഏകാന്ത സ്വതന്ത്രകാലത്തിന് അന്ത്യം കുറിച്ച് കല്യാണം കഴിച്ചു വിട്ടതോടെ സുജയും തീരെ തിരക്കിലായി. ഭർത്താവിന് രണ്ടു മൂന്ന് ജില്ലക്കപ്പുറം ജോലി, കുട്ടികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടിയായപ്പോൾ വീട്ടിലേക്കുള്ള വരവും വിളികൾ തന്നെയും കുറഞ്ഞു. അതിനിടയിൽ അച്ഛനും മരിച്ചു പോയിരുന്നു. അനിയത്തിമാരും ഉദ്യോഗവും കല്യാണവും ഒക്കെയായി ഓരോ ഇടങ്ങളിലായപ്പോൾ അമ്മ ഫലത്തിൽ തനിച്ചായി. ഇടയ്ക്കൊക്കെ നേരമുണ്ടാക്കി ഒന്ന് ഓടി വരും അമ്മയെ കാണാൻ. അതേ പറ്റൂ, അമ്മയ്ക്ക് ജീവിച്ചു പഴകിയ നാട്ടുപുറം വിട്ട് മക്കളുടെ കൂടെ പോയി നിൽപ്പൊന്നും ശരിയാവില്ല. കള്ളോ കളവോ കൊട്ടേഷനോ ഗുണ്ടായസമോ എന്തായാലും സ്വന്തം പ്രവർത്തന മേഖല വിപുലപ്പെടുത്തി കോമളൻ അക്കാലത്ത് അവന്റെ വീടിനടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു. ഒരു ഗുണവുമില്ലാതെ നടന്ന അവന്റെ അപ്പൻ എന്നേ നാടുവിട്ടുപോയി. അമ്മയും മരിച്ചു. സഹോദരങ്ങൾ എന്ന് പറയുന്നവർ അവരവരുടെ പാട് നോക്കി പല വഴിക്കും ചിതറിപ്പോയി. അല്ലെങ്കിലും പറന്നുയരാനും പറന്നിറങ്ങാനും ഒരു ചില്ലയില്ലാത്ത ആകാശങ്ങളെല്ലാം ചിതറലുകളുടേതാണല്ലോ. അതിന് സ്വാതന്ത്ര്യത്തിന്റെ ഭംഗിയുണ്ടാവില്ല. ഒരു പെണ്ണും ആണുമായി രണ്ടു മക്കളായിരുന്നു കോമളന്. അത്ര പ്രായവ്യത്യാസമുണ്ടായിട്ടും നാട്ടുകാരുടെ കണ്ണിൽ കാഴ്ചയിൽ ഒരു ചേർച്ചയും ഇല്ലാഞ്ഞിട്ടും കൊണ്ടുവന്ന പെണ്ണിനെയും ഉണ്ടായ മക്കളെയും ഒന്നിനും ഒരു കുറവും വരുത്താതെയാണ് കോമളൻ നോക്കിയിരുന്നത്. ആ സ്ത്രീക്ക് നാട്ടുകാർ അതുമിതും പറയുന്നത് കേൾക്കാൻ പുറത്തു പോകേണ്ടി വന്നില്ല. വല്ലപ്പോഴും സുജയുടെ അമ്മ അതിലെ പോകുമ്പോൾ കണ്ടു മിണ്ടും. ആ ചുറ്റുവട്ടത്ത് അവളോട് മിണ്ടുന്നത് അവർ മാത്രമായിരുന്നു. എന്തോ ലക്ഷണം കെട്ടവൾ എന്ന വെറുപ്പോടെയാണ് ആ സ്ത്രീയെ നല്ലവരിൽ നിന്നടിക്കുന്ന അയൽവക്ക പെണ്ണുങ്ങൾ പോലും കണ്ടിരുന്നത്. അവൻ പഠിച്ചിട്ടില്ലെങ്കിലും മക്കളെ മുന്തിയ സ്കൂളിലൊക്കെ വിട്ടു തന്നെ പഠിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ഓരോ കേസിൽ ആൾ അകത്താകുകയും പിന്നെ പുറത്തു വരികയും ചെയ്യുമെങ്കിലും വീട്ടുകാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയില്ല. സുജ അവളുടെ വീട്ടിൽ വന്ന ഒരു ദിവസം അവൻ എന്തോ കഴിച്ചിട്ട് അടുക്കള മുറ്റത്തു നിന്ന് കൈയും കഴുകി മുൻവശത്തേക്ക് വരുമ്പോഴാണ് തിണയിലിരിക്കുന്ന സുജയെ കാണുന്നത്. അവൾ വന്നിട്ട് കുറച്ചു നേരമായിരുന്നു. അവൾ അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ഒത്തിരി കാലത്തിന് ശേഷമാണ് തമ്മിൽ കാണുന്നത്. അറിയുന്നവനെങ്കിലും പെട്ടെന്ന് ഒരധികായനെ മുന്നിൽ കണ്ടപ്പോൾ സ്വാഭാവികമായുള്ള ഗുണ്ടാഭീതിയാണ് അവൾക്ക് ഉള്ളിൽ തോന്നിയത്. നീ ഒറ്റയ്ക്കാന്നോടി വന്നത്? നിന്റെ കെട്ടുവനും പിള്ളേരും ഒന്നും വന്നില്ലേ? ഇല്ല. ഇന്ന് തന്നെ പോകുമോ? നിന്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും നേരമില്ലല്ലയോ. അത് പിന്നെ പിള്ളേരൊക്കെ ആ എന്നാ നിന്ന് കറങ്ങി നേരം വൈകിക്കാതെ വല്ലതും തിന്നേച്ച് സന്ധ്യയ്ക്ക് മുന്നേ പോകാൻ നോക്ക്. ആച്ചിമോ ഇവളാണ്ട് ആകെ ക്ഷീണിച്ച് കരുവാളിച്ചിരിക്കുന്നു. വല്ലതും ചൊവിനെ നേരം ഉണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് നേരത്തെ കാലത്ത് പറഞ്ഞുവിട്, പിള്ളേർ വരുമ്പോഴേക്കും അങ്ങ് ചെല്ലണ്ടായോ? അമ്മ ഒരു സ്റ്റീൽ പ്ലേറ്റും മറ്റേ കയ്യിൽ ഒരടപ്പു പാത്രവുമായി വന്നു. പ്ലേറ്റിലെ രണ്ടു കൊഴിക്കട്ട അവളുടെ മുമ്പിൽ വെച്ചു. മുറ്റം കിടന്ന് അവനെ തിരിച്ചു വിളിച്ച് അടപ്പു പാത്രം കൊടുത്തു. ഇന്നാടാ ഇതൂടെ കൊണ്ടുപോ, പിള്ളേർക്ക് കൊടുത്തേക്ക്. ആ കൊച്ചുങ്ങൾക്കും കൊഴിക്കട്ട വലിയ ഇഷ്ടമാടി. അമ്മ പറഞ്ഞത് കേട്ടിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല. വേറെ ഉപകാരങ്ങളൊന്നും ഇല്ലെങ്കിലും ചുറ്റുപാടുമുള്ള ബന്ധുജനങ്ങൾ വല്ലപ്പോഴും കാണുന്ന ഇത്തിരി നേരത്തോ അതല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അവനെക്കുറിച്ചുള്ള ഭീതി വളർത്താൻ നല്ലപോലെ സഹായിക്കാറുള്ളത് വെച്ച് പിന്നെ പറഞ്ഞു. എന്റെ അമ്മ രാത്രിയിലൊക്കെ അവനീ പറമ്പിൽ കൂടെ നടക്കുന്നുണ്ടെന്നാ കേൾക്കുന്നത്. ഓർത്തിട്ട് തന്നെ പേടിയാവുക. ആയുധങ്ങളും കള്ളവാറ്റും എന്ന് വേണ്ട, ഇല്ലാത്ത തരികിടെ ഒന്നുമില്ല. വല്ലതും കൊണ്ട് പാത്തു വെച്ചിട്ട് പിടിച്ചാൽ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പോലീസും കോടതിയും കയറേണ്ടി വരും. മറുപടിയില്ല. അമ്മ അമ്മയോടാ പറയുന്നേ, ടി വി വെച്ച് ഏത് നേരം കാണുന്നുണ്ടല്ലോ. കൊട്ടേഷനും ഗുണ്ടാപ്പണിയും കൊണ്ടു നടക്കുന്നവനൊക്കെ കണ്ണും കാതുമില്ല. പ്രായം ചെന്നവരെ വരെ പീഡിപ്പിക്കുന്ന കാലമാ. വല്ലവരുടെയും കൈയും കാലും കൂലിക്ക് വെട്ടുന്നവനാ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നത്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ആ അതുകൊണ്ട് ഉറങ്ങുമ്പോ ഒരു കതകോ ജനലോ അടയ്ക്കാൻ മറന്നാലും കുഴപ്പമില്ലല്ലോ. വലിയ കള്ളനുണ്ടത്ത് ചെറിയ കള്ളന്മാരൊന്നും വരത്തില്ല. തോറ്റു. അവൻ മരിച്ചതിന് കൃത്യം രണ്ടാഴ്ച മുമ്പായിരുന്നു അത്. കൊടുക്കൽ വാങ്ങലുകൾ പലപ്പോഴായി വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആന്തരിക ക്ഷതങ്ങൾ ഒരുപക്ഷെ ഒരു അതിവേഗ മരണത്തിലേക്കുള്ള ദൂരം കുറച്ചിരിക്കാം. കഥ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. പിന്നീടൊന്നും അറിഞ്ഞു അവന്റെ ഭാര്യയും മക്കളും അവിടുന്ന് വിറ്റുപെറുക്കി പോയെന്ന്. അവൻ എന്ന ഭയം ഇല്ലാതായപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അവൾക്കും മക്കൾക്കും സ്വൈര്യം കൊടുക്കാതായി. ജീവിതമാർഗം അടയുകയും ചെയ്തു. പോരാത്തതിന് ആ സ്ത്രീക്ക് പലതരം അസുഖങ്ങളും. കൗമാരം കടക്കാനായ മകളെയും അതിലിളയ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ പിടിച്ചു

0: എടുക്കാൻ വയ്യാതെ കിട്ടിയ വിലയ്ക്ക് വീടും വിറ്റ് കിഴക്കോട്ടെങ്ങോ പോയി. മരിച്ചവർ അവശേഷിപ്പിച്ചു പോകുന്ന ജീവിതം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. വർഷങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് പലവിധ വയ്യായികകൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു. എന്നാലും തോറ്റു കൊടുക്കാത്തൊരു മനസ്സായിരുന്നു ബലം. അത് ഉള്ളിലിരുന്ന് ഓരോ തവണയും ശരീരത്തെ വലിച്ചുയർത്തിയെടുത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചെല്ലുമ്പോഴുണ്ട് മുറ്റത്തൊരു സ്റ്റൈലൻ ആട്ടിൻ കൂടും. മതിന്റെ മുന്നിൽ നിന്ന് ഇടമില നോക്കാതെ പ്ലാവിലെ കടിച്ചു തിന്നുന്ന ഒരു കുഞ്ഞനാടും. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്. നിരന്തരമുള്ള ശ്വാസംമുട്ടൽ കൊണ്ട് പൊറുതിമുട്ടി വയ്യാതായപ്പോൾ മൃഗപരിപാലനം നിർത്തിക്കൊള്ളണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞതിൽ പിന്നെയാണ് അതൊക്കെ നിർത്തിയത്. പിന്നെ ദീർഘകാലമായി ഇല്ലായിരുന്നു. ഇതെവിടുന്ന അമ്മേ? ഓ, അതോ കഴിഞ്ഞ ആഴ്ച റോഡിൽ ഗ്യാസ് വണ്ടി വരുന്നത് നോക്കി നിൽക്കുമ്പോഴാ ആ പുള്ളിഷാജി ഇതിനെയും കൊണ്ട് വരുന്നത് കണ്ടത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചപ്പോ ചന്തയിലോട്ടാ മുട്ടം കുട്ടിയെ നിർത്തിയിട്ടെന്തിനാന്ന്. ഈ പൊടിക്കൊച്ചിന്റെ പൊന്നും കൊടുത്ത മുഖത്തോട്ട് നോക്കി നിനക്കെങ്ങനെയാടാ മഹാബാബി കൊല്ലാൻ കൊടുക്കാൻ തോന്നിയെന്ന് ചോദിച്ച് ഞാൻ അതിനെ കൈ ചുരുട്ടി പിടിച്ചിരുന്ന കാശും കൊടുത്ത് ഇങ്ങനെ മേടിച്ചു. അവൻ കാശോർത്തല്ലേ വിൽക്കാൻ പോയത്. അപ്പം ഗ്യാസ് എടുത്തില്ലയോ? അത് കാശുള്ളപ്പോ പിന്നെ എന്തെങ്കിലും എടുക്കാലോ. അയ്യത്ത് ഇഷ്ടം പോലെ കമ്പും കോലും ഒക്കെ കിടക്കുമല്ലേ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ പൊതു കെട്ടിപ്പോകാൻ ആരാ? ഈ കൂടോ? കുറച്ച് പട്ടികയാണ്, അഞ്ചാ റോഡും പോരെ. തെക്കുവശത്തെ ഷെഡ് ഇന്നാളത്തെ കാറ്റത്ത് വീണായിരുന്നു. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന്റെ സാധനങ്ങൾ ഈ മുറ്റത്തും പരിസരത്തും കിടക്കുമല്ലയോ. സുജ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഈ വയ്യാത്ത കാലത്ത് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കോമളാങ്കി എവിടേക്കോ വീട്ടുപണിയും തയ്യൽ പണിയും ഒക്കെ ചെയ്ത് പിള്ളേരെ വളർത്തിയെന്നും പെങ്കുച്ചി നേഴ്സിംഗ് പഠിച്ച് എവിടെയോ പ്രാക്ടീസിന് കയറിയെന്നും പയ്യൻ ഒരു കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതിൽ പിന്നെ വയ്യാത്ത കോമളാങ്കിയെ പണിക്ക് വിടാതെ നോക്കുന്നുണ്ടെന്നും ഒക്കെ ഇടയ്ക്ക് അമ്മ പറഞ്ഞറിഞ്ഞു. അമ്മയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി മോൾക്ക് പിറ്റേന്ന് സ്കൂളിൽ നടാൻ രണ്ട് മരത്തൈകൾ കൊണ്ടുപോകാനാണ് രാവിലെ തന്നെ സുജ പോകുന്നത്. തൈകൾ എടുത്തൊരു കവറിലാക്കി വെച്ചേക്കാൻ അമ്മയോട് തലേന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ ധൃതിയിൽ ചായ വെക്കുകയായിരുന്നു. ഒപ്പം മജന്തയിൽ ചെറിയ പച്ച ബോർഡറുള്ള സാരി വാരി വലിച്ചുടുക്കുകയും ഇന്നലെ വിളിക്കുമ്പോൾ കാലുവേദന സഹിക്കാതെ തൈലം തേച്ച് ചൂടും വെച്ചിരുന്നയാളാണ്. ആഹാ, നീ വന്നോ? എന്നാ ഒരു ചായ കൂടെ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ചായ കൂടി പാലൊഴിച്ചു. ഇതെവിടെ പോകാൻ ഒരുങ്ങോ അമ്മേ? ഈ സാരി ഏതാ, പുതിയതാണോ? കോമളന്റെ മോടെ കല്യാണത്തിന് പോവാ. കഴിഞ്ഞ ഓണത്തിന് രമ്യ അയച്ചു തന്ന സാരിയാ. അവക്കെവിടാ വരാൻ നേരം? ഒരു സാരി അയച്ച് ഓണം വരെ വെച്ചു. എവിടെയാ കല്യാണം? കട്ടപ്പനയിലോ? അല്ലടി, കല്യാണം നങ്ങയാൾക്കുളങ്ങര വെച്ച. അമ്മ എങ്ങനെ പോകും? തന്നെയാണോ പോകുന്നത്? പിന്നല്ലാതെ, അവിടം വരെ പോയാ പോരെ. ഇവിടെ നിന്നും ആരെയും വിളിച്ചിട്ടില്ല. അല്ലെ തന്നെ ആരെ വിളിക്കാനാ? അവന്റെ മോനൊരു വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്, അതിപ്പം വരും. തൈകൾ തേയെടുത്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഉച്ച കഴിഞ്ഞ് പോയാ പോരെ. അതല്ല, ഇപ്പം വരുന്നെങ്കി വാ, കവലയിലോട്ട് വിടാം. ചില മനുഷ്യര് ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളിക്കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം ജീവിക്കും. ചിലര് ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. ഒരു പേരയുടെയും മാവിന്റെയും തൈകൾ വെടിപ്പായി ഒരുക്കി വെച്ച കവർ കയ്യിലെടുക്കുമ്പോൾ സുജ ഓർത്തത് അതാണ്. ഒരാളുടെ മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. മരണം ഒരു കോമ മാത്രമാണ്, ഫുൾ സ്റ്റോപ്പ് അല്ല. കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. മജന്തയും പച്ചയും നിറത്തിൽ ഇലകളുള്ള ആകാശത്തോളം വളർന്ന ഒരു ചെടി കണക്കെ അമ്മ മുമ്പേ നടന്നു. സുജ പിന്നാലെ.
1: ഗുണ്ടാചരിതം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഉള്ളനക്കങ്ങൾ.
2: ഹൃത്തിൻ ജലപാത്രത്തിലേതോ വ്രതിയുടെ വരശുദ്ധമാം വിരൽ തുമ്പു തൊടുന്നുവോ കൊച്ചു കൊച്ചുള്ളനക്കങ്ങളിൽ ഉണ്മയുടെ ജ്വലനങ്ങൾ കത്തി

മുങ്ങുവോ മനസ്സിൻ്റെ കീറ്റിലെ കുമ്പിളിൽ അഞ്ചാറു പൂക്കളുമിറുത്തിട്ടു സന്ധ്യയും ചായുന്നുവോ പോക്കുവയിൽ തിളക്കത്തിൽ ഉച്ചിപ്പൂവുള്ള കിളിയുടെ പാട്ടൊരു ഞാറ്റുവേലയും ചുറ്റി ഇട്ട്

കിണർ വെള്ളം തൃസാവിൻ നിലത്തുമ്പില മഞ്ഞിൻ രാത്രി സ്പർശം പൂവരശില പീപ്പി കുളിരുറന്നരുണിമ വാർന്ന സുപ്രഭാതം.

നിലാവിൻ സ്നിഗ്ധ പക്ഷ്മങ്ങൾ തുറന്നെത്തുമിത്തിരി സ്വപ്നങ്ങൾ പിച്ചവച്ചൂടുവഴി താണ്ടിയ ബാല്യം ഒരു പിച്ചിപ്പൂവിൻ മനസ്സിലെ സുഗന്ധം വ

തിന്റെ കാരണവർ എങ്ങുമെത്താതെ പോയൊരൻ പെങ്ങൾ സ്വപ്നങ്ങൾ ദുർനിരാവിന്റെ ദൂരസ്മൃതി സ്പന്ദം ചിലപ്പോൾ ഉള്ളിലാളുന്ന മാതൃസ്പർശം ആ കിളിയുടെ പാട്ടിലവൾ

സ്വയം പിളർന്നൂറിയ രക്തം മണക്കുമീ രാത്രി മൗനത്തിന് അകലെയൊരു പൈതലിൻ നിലവിളിയുടെ പൂരകം.

മകരവും മഞ്ഞുരാത്രിയും കാറ്റിലൂറും അമ്മ മൊഴികളും താരാട്ടും തുളസിത്തറയുടെ ഓരത്തെ തൊഴുകൈക്കുമ്പിൾ സ്വപ്നവും നാട്ടുമാവിൻ ചുവട്ടിലെ കാൽ

ആരോ വീണ്ടും കരയുന്നു, ആരുടെയോ ദീർഘനിശ്വാസത്തിലൻ ജാലക ചില്ലുകൾ നനയുന്നു. തിരശീല മാറ്റി ഞാൻ നോക്കണോ, തിരശീല മാറ്റി ഞാൻ നോക്കണോ, ആരാവും ഈരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലക തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാൻ വീർപ്പിടാൻ. ആരാവും ഈരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ

ചാറ്റലോ ശിശിര ഭലാഗമത്തിൽ പാടിത്തളർന്ന കുയിൽ പേടയോ ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാ

0: ഔഢ്യങ്ങളോ കാറ്റിൻ തണുത്ത കരങ്ങളോ ഞാറ്റുവേല ചെറുമഴച്ചാറ്റലോ ശിശിരഫലാഗമത്തിൽ പാടിത്തളർന്ന കുയിൽപ്പേടയോ ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാഗിപ്പടരുന്ന രപാതിയോ പ്രാണനിലമ്പേറ്റ പ്രാവിൻ കുരുന്നോ ആരാവുമീരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലകത്തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാൻ വീർപ്പിടാൻ തിരശീല മാറ്റി ഞാൻ നോക്കി എന്നെ ഞാൻ ജാലകച്ചില്ലിൽ കണ്ടു ഞാനാണു കരയുന്നത് ഞാൻ തന്നെയാണു കരയുന്നത് ഹൃസ്യൻ ജലപാത്രത്തിലേതോ യമിയുടെ വരശുദ്ധമാം വിരൽ തുമ്പു തൊടുന്നുവോ കൊച്ചു കൊച്ചുള്ള നക്കങ്ങളിൽ ഉണ്മയുടെ ജ്വലനങ്ങൾ കത്തിയമരുന്നുവോ കത്തുവച്ചതാമേതോ മൗനം കലർന്നൻ ആത്മരക്തം തണുക്കുന്നുവോ ഉള്ളിൻ ലാവത്തിളപ്പുകൾ അന്വേഷിച്ച വേരുകൾ മുനകത്തിപ്പിഴയുന്നുവോ മിച്ചമീ ദാഹമേ സത്യം ദുഃഖതീർത്ഥ സ്നാനമേ സത്യം.
1: ഉള്ളനക്കങ്ങൾ കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. അടുത്തതായി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് പുഴവഴി.
2: പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു, പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു. കരയും കരയത്തഴുകിയുഴഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. കരയും കരയത്തഴുകിയുഴിഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകയിളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു പാവം വീണ്ടും കരകരയുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പാഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകയിളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു പാവം വീണ്ടും കരകവിയുന്നു, പാവം വീണ്ടും കരകവിയുന്നു. പുഴയിപ്പോൾ അവൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു, പുഴയവളിപ്പോൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു. ആകമദാലസ അലസവിലാസിത, ആകമദാലസ അലസവിലാസിത, കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം, കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരിയൊന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയപ്പൊതിയേ കടലവളാകും. കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരി ഒന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയപ്പൊതിയേ കടലവളാകും, കടലവളാകും. പുഴയൊരു ജന്മം ഒഴുകിത്തീരും, പുഴയൊരു ജന്മം ഒഴുകിത്തീരും. കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും, കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കാടും മല

0: യും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തിയണഞ്ഞേ പോകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തിയണഞ്ഞേ പോകും. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി.
1: പുഴവഴി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പിഎം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിൽ അവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആന്റ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പിഎം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പിഎം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളും

ും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ITIകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ITI കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ITIകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. PM SETU പദ്ധതിയുടെ പ്രധാന സവിശേഷതയാണ്

0: വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക. ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക. വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക. ITIകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. PM SETU പദ്ധതിയുടെ പ്രധാന സവിശേഷത, ചില വലിയ ITIകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ITI പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ITIകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് PM SETU.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് PM SETU പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

നാളെ വൈകുന്നേരം 4 മണിക്ക് ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം കേൾക്കാം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ് എഫ് ഐയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കെ എസ് യു ആക്രമണം ഉണ്ടായെന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ അവസരം. മെയ് 31 വരെയാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത്. അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ബക്രീദിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും.

0: അക്കരെ കൊട്ടിയൂരിലേക്ക് ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എ എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. പോസ്റ്റൽ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെയും കൂടുതൽ ഉപഭോക്തൃ സൌഹൃദമാക്കുന്നതിന്റെയും ഭാഗമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരള പോസ്റ്റൽ സർക്കിൾ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ നിശ്ചിത പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തങ്ങളുടെ സൌകര്യാർത്ഥം നേരിട്ട് കൈപ്പറ്റാവുന്ന പാഴ്സൽ പിക്കപ്പ്, നിശ്ചിത നഗരങ്ങൾക്കിടയിൽ ഒരേ ദിവസം തപാലുകൾ വിതരണം ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പ്രസ്, ചെടികളും തൈകളും ഫ്രഷായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഗ്രീൻ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേരള പോസ്റ്റൽ സർക്കിൾ പി എൻ രഞ്ജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ ഡയലോഗ് ആണെങ്കിലും കണക്കിന്റെ കളികളും കണക്കിലെ കൗശലങ്ങളും ഏറെ രസം നിറഞ്ഞതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ അബാക്കസ് ട്രെയിനിങ്ങിനെ പറ്റി കേട്ടാലോ? അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം തന്നെ ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു പഠനമാർഗം എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ?
3: ഓക്കെ. ചൈനയിലും ബാക്ഡോണിയയിലും കണക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അബാക്കസ്. ഇത് മണികൾ ഉപയോഗിച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. അബാക്കസ് പഠനം കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൂടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
2: ടീച്ചർ, ഇപ്പോ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്?
3: ഞാൻ പ്രീ കെജി മുതലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
2: കുട്ടികളുടെ പഠനത്തിലെ ഇത് കുട്ടികൾക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്?
3: ഇത് കുട്ടികളുടെ ഏകാഗ്രത, ഓർമ്മശക്തി, കണക്കുകൾ വേഗം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്ക്, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ പഠനത്തിൽ കൂടുതൽ താല്പര്യവും സ്വതന്ത്രമായ ചിന്താശേഷിയും വളരാൻ സഹായിക്കുന്നു.
2: ഈ അബാക്കസ് പഠിക്കാനായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോ ഈ അബാക്കസ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണെന്നാണ്?
3: അത് നമുക്ക് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാലഘട്ടമാണ് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് എന്ത് പഠിച്ചാലും കുട്ടികളുടെ ബ്രെയിൻ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ചിന്താശേഷി അബാക്കസിലൂടെ സാധിക്കുന്നുണ്ട്.
2: 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ള കുട്ടി ഈ ഒരു കോഴ്സിന്റെ ആദ്യ ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ അങ്ങനെയും വരാറില്ലേ കുട്ടികൾ? അപ്പൊ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്ന രീതി?
3: നമ്മൾ ആദ്യം തന്നെ അവരെ ടൂൾ എന്താണെന്നും അതിലെ ബീഡ്സുകൾ ഓരോന്നും പരിചയപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിലെ വൺസ്,

0: ടെൻസ് എന്നായിട്ടാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുക. ആദ്യം വൺസ് പിന്നെ ടെൻസ്. വൺ തൊട്ടിട്ട് നയൻ വരെയുള്ള ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നയൻ വരെയുള്ള ബീഡ്സുകൾ ഉപയോഗിച്ചാണ് എല്ലാ കണക്കുകളും ഇവർ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ തന്നെ അവരെ ബ്രെയിനിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും അവരെ ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലെ അബാക്കസിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്?
0: ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളും വേഗത്തിലാണ് അവരുടെ ചിന്താശേഷി വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബാക്കസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനും ആയിട്ടാണ് സാധിക്കുന്നത്.
1: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ, അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും?
0: ശരിക്കും ശരിക്കും അത് സഹായിക്കുന്ന അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
1: ഈ കുട്ടികള് അബാക്കസ് പഠിച്ചതിന് ശേഷം കാണുന്ന മാറ്റം അവരില് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നത്?
0: മാത്സ് മാത്രമല്ല നമ്മൾ അബാക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ സബ്ജക്റ്റിലും മുന്നിൽ നിൽക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ അബാക്കസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ കണക്കുകൾ ചെയ്യുമ്പോഴും അത് സ്പീഡായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ സ്ലോ ആയാലും പിന്നെ ഒരു 2-3 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ 3 വയസ്സ് മുതലാണ് ഇത് പഠിക്കുന്നത്, പ്രാരംഭകാലം എന്ന് പറയുന്നത് 3 വയസ്സ് മുതലാണ്. ഇപ്പൊ ഈ 3 വയസ്സിലെ തൊട്ട് പഠിക്കുന്നതാണോ അതല്ല ഇതിലെ ഇപ്പൊ ഒരു യു പി സെക്ഷൻ ആകുമ്പോ അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ അപ്പോ ഇത് പഠിച്ചാൽ മതി എന്നാണോ, എന്താണ് ടീച്ചറുടെ അഭിപ്രായം?
0: എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മള് കെജി മുതല് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവരൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കാണുന്നത്. പിന്നെ അവർക്ക് ഭാവിയിലുള്ള എല്ലാ എക്സാമുകളും നല്ല കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ പി എസ് സി പോലുള്ള എക്സാം സ്പീഡിലേതാണ്, അതേപോലെ തന്നെ സ്കൂളിലായാലും എക്സാമുകൾ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ടാണ് പറ്റുന്നത്.
1: മാതാപിതാക്കൾ കുട്ടികൾക്കായിട്ട് ഈ അബാക്കസ് പരിശീലനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കണം ആദ്യം തന്നെ. പിന്നെ അവർ ചെയ്യുന്ന രീതികള്, കുട്ടികളെ എങ്ങനെയാണോ അബാക്കസിൽ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്, ഓരോ ആക്ടിവിറ്റീസ് അതേപോലെ എക്സാം പോലുള്ള രീതികള്, അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ നല്ല ട്രെയിനിങ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്.
1: അബാക്കസ് പഠനം കുട്ടികളുടെ ഒരു സ്കൂൾ പഠനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: അബാക്കസ് പഠനത്തിലൂടെ എല്ലാ സബ്ജക്റ്റുകളിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, നമ്മുടെ അബാക്കസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് സ്പീഡാണ്, സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്.
1: അബാക്കസ് ട്രെയിനറായിട്ട് താങ്കള് എത്ര വർഷമായി?
0: ഈ ഒരു 3 വർഷത്തോളമായി
1: ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ആ, ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് സ്റ്റേജിൽ ആദ്യം കയറുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അബാക്കസിലൂടെ കുട്ടികൾ ചെയ്യുമ്പോൾ അവരെ ആ പേടി പോവുകയും അവർ അതിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാകുന്നത് തന്നെ.
1: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പങ്കുവെക്കാം.
0: ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികളാണ്. സെക്കൻഡ് റാങ്ക്കാരുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് പോയിട്ട് അവർക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഇനിയിപ്പോ നാഷണൽ ലെവൽ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എന്നാലും ഒരു കുട്ടി 2 മിനിറ്റ് കൊണ്ട് എക്സാം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നാൽ ഞാൻ അറിയാം ചാമ്പ്യൻ ആണോ എന്താന്നുള്ളത്.
1: നല്ല വിജയം തന്നെ ഉണ്ടാകട്ടെ, ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ അബാക്കസ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്, അപ്പൊ അതേ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. എന്താ പറയാ, നല്ല സിമ്പിൾ ആയിട്ട് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യണ കാരണം തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മാത്സിനോട് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മേഖലയല്ല, നല്ലൊരു സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മാത്സും അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും പഠിക്കാനായിട്ടുള്ള സിസ്റ്റം കൂടിയായിട്ടാണ്.
1: ഈ ഒരു അബാക്കസ് പരിശീലനത്തിലെ ഗെയിമുകളോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ആക്ടിവിറ്റികളോ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ?
0: നമ്മുടെ കയ്യിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 1 മുതൽ 0 വരെ ഏതിലാണ് നമ്മൾ ടൈം ഇട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. അവരാ സ്പീഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും എത്ര നമ്പേഴ്സ് അവർ എഴുതി എന്നുള്ളത് ഒരു മത്സരമായിട്ടാണ്. അതിൽ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ അബാക്കസിനെ കൊണ്ടുപോകുന്നത് തന്നെ.
1: ഇതിന്റെ മത്സരങ്ങളിലൊക്കെ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ നിമിഷ നേരം കൊണ്ടാണ് കുട്ടികൾ ഇതെല്ലാം എടുത്ത് എഴുതുന്നതൊക്കെ. അത് വളരെ നമുക്ക് വളരെ അത്ഭുതമായിട്ടൊക്കെ തോന്നാം, കാരണം ഇത്രയും സ്പീഡില്, എന്നാൽ ഇതിലെ ആരാണ് മുൻപന്തിയിലെത്തുക എന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് വളരെ

0: ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
1: തീർച്ചയായും
0: കുട്ടികളിൽ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിനൊക്കെ ഈ അബാക്കസ് ഒരു സഹായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരുന്നതിനും അബാക്കസ് സഹായിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
1: അബാക്കസ് പരിശീലനത്തിൽ മണികൾ കൊണ്ടാണ് അവർ കണക്കുകൾ പഠിക്കുന്നത്. ഇത് ബ്രെയിനിന്റെ ഇരുവശങ്ങളുടെ പ്രവർത്തനവും സജീവമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശ്രദ്ധ, കേൾവിശക്തി, ഓർമ്മശക്തി എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്.
0: ഈ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഈ പരീക്ഷകളിലൊക്കെ കുട്ടികളുടെ ഒരു പ്രകടനം എങ്ങനെയാണ് മെച്ചപ്പെട്ട് കാണുന്നത്?
1: നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർ സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോ ഇങ്ങനെ കാൽക്കുലേറ്ററിനായിട്ടും മൊബൈലിനേക്കാളും വേഗത്തിലായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരിക്കുക. ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു
0: ഗുണം. ഓക്കെ, ഈ മാതാപിതാക്കൾ ഈ ഒരു അബാക്കസ് പഠന രംഗത്തേക്ക് കുട്ടികൾ വരുന്നതില് പിന്തുണ നൽകേണ്ടത് എങ്ങനെയാണെന്ന് തോന്നുന്നത്?
1: ഫുൾ സപ്പോർട്ടീവ് ആവുക. പിന്നെ നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബാക്കസ് ക്ലാസ് ഒരു മണിക്കൂറാണ് ഒരു കുട്ടിക്ക് മാക്സിമം നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. പേരന്റ്സ് അതിന് നല്ല സപ്പോർട്ടീവ് ആയാൽ മാത്രമേ ആ കുട്ടിക്ക് വിജയം ഉണ്ടാവൂ. ടീച്ചേഴ്സിന്റെ കൂടെ പേരന്റ്സും കൂടി നിന്ന് പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരണം.
0: അബാക്കസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ടീച്ചർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
1: അബാക്കസ് ഇപ്പൊ പറയാം, ബീഡ്സുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ കുട്ടികൾ അത് മനസ്സിൽ ബീഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കണം തന്നെ. അവർക്ക് അതുകൊണ്ട് തന്നെ മൈൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഏതൊരു കണക്ക് കൊടുത്താലും അവർക്ക് അത് മൈൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ് കൂട്ടുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായി തന്നെ അവർക്ക് എന്തിനേയും നേരിടാനും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മനഃശക്തി ഉണ്ടായിരിക്കും. അബാക്കസ് എന്നുകൊണ്ട് നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ ഏകാഗ്രത, ചിന്താശക്തി എല്ലാം വർദ്ധിപ്പിക്കുക എന്നൊരിത്.
0: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ മത്സര പരീക്ഷയിലുള്ള ഒരു വിജയം എന്നതിലുപരിയായിട്ട്
1: ഞാൻ എന്റെ മക്കളെ പോലെയാണ് അവരെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതും പരിശീലനവും കൊടുക്കുന്നതും. അതിൽ അവർ നല്ലൊരു റാങ്ക് വാങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിന് നല്ല സന്തോഷവും കാര്യങ്ങളും, എന്റെ കുട്ടി ഫസ്റ്റ് റാങ്ക് ആണ് എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നല്ലൊരു സന്തോഷവും കാര്യങ്ങളാണ് ഉള്ളത്.
0: പിന്നെ ആദ്യം പഠിക്കാനായിട്ട് വരുന്ന ആ കുട്ടിയിലെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അബാക്കസ് ക്ലാസ്സിന് വന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: എല്ലാ പേരന്റ്സും പറയുന്നത് കണക്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി, ഫുൾ മാർക്ക് വാങ്ങിച്ചു തുടങ്ങി എന്നൊക്കെയാണ് എല്ലാ പേരന്റ്സും പറയണത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ അവർക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, സ്പീഡായിട്ട് നോട്ട്സ് എഴുതുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും കാര്യങ്ങളാണ് തോന്നുന്നത്.
0: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യം ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
1: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റ് കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
0: ഓക്കെ, ഇപ്പൊ ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
1: സഹായിക്കുന്നുണ്ട്. ഏതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു
0: മാനസിക നിലയിലേക്ക്
1: അവരെത്തുന്നുണ്ടല്ലോ.
0: ഓക്കെ ഓക്കെ, കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
1: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
0: പിന്നെ ഇപ്പോ ഈ കുട്ടികളിലെ ഇപ്പൊ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
1: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സും ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ് ഉണ്ടാക്കുന്നത്
0: അല്ലെ. ഇപ്പൊ ക്ലാസ്സുകൾ ടീച്ചർ ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്ലൈൻ ആയിട്ടാണോ എങ്ങനെയാ?
1: ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്.
0: അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്?

0: സെയിം ഇതന്നെയാണ്. പക്ഷെ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നമ്മൾ പേരൻസ് ഒപ്പം ഇരുന്നാലാണ് അവർക്ക് എന്താന്നുള്ളത് എന്താ വെച്ചാൽ കുട്ടികളെ മനസ്സിലാക്കിയെടുക്കണല്ലോ, എന്താണ് ടൂള്, എന്താണ് ബീഡ്സ്, അതിലെ വൺസ് ഏതാ ടെൻസ് ഏതാന്നൊക്കെ. അപ്പൊ നമ്മളത് പേരൻസിന് പറഞ്ഞു കൊടുത്തിട്ട് അവരിലൂടെ അവരത് ഇപ്പൊ നമുക്ക് ഇംഗ്ലണ്ടിലെ കുട്ടികളുണ്ട്, അവരുടെ പേരൻസ് അവരൊപ്പം ഇരുന്നിട്ട് അത് മനസ്സിലാക്കി കൊടുക്കും ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ അവർ ഓക്കെ ആയിട്ട് നോർമലി നമ്മുടെ പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ആക്റ്റീവായിട്ട് വന്നോളൂ.
1: ഒരു ബാച്ചില് സാധാരണ എത്ര കുട്ടികളാണ് ഉണ്ടാവാറുള്ളത്?
0: നമുക്കൊരു ബാച്ച് 100 കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 100 കുട്ടികൾ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം.
1: ചിലപ്പോ കുറച്ച്
0: കുട്ടികളായിരിക്കും,
1: മാക്സിമം നമുക്ക് 100
0: കുട്ടികളുണ്ടായി.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി
1: കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്നു. കഥ സൂര്യമാനസം.
2: അഭിവാദനങ്ങൾ. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും ഒരു കഥാംശം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ കഥയ്ക്ക് ഞങ്ങളൊരു പേര് കൊടുക്കുന്നു, സൂര്യമാനസം.

നർമ്മദാ നദിയുടെ തീരത്ത് പവിത്രവും പരിശുദ്ധിയും വിളക്കെടുത്തു നിൽക്കുന്ന കാനന്റെ പശ്ചാത്തലത്തിൽ അതാ ഒരു ചെറിയ ആശ്രമം കാണുന്നു. ആ ആശ്രമം മുറ്റത്ത് പൂച്ചെടികളിൽ ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നു. ഈ സമയം ആ ആശ്രമം മുറ്റത്തേക്ക് താമസവേഷത്തിൽ ഒരാൾ നടന്നു വരികയാണ്. പേര് പരശുരാമൻ. നദിയിൽ നിന്നും കുളിച്ചു കയറി വരികയാണ് അദ്ദേഹം. അദ്ദേഹം ആശ്രമം മുറ്റത്തേക്ക് കാലു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം ചെറുപ്പക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടിമുടിയൊന്ന് നോക്കി. സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവ്. പൂടവിലിട്ട ചെറുപ്പക്കാരന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിന്നു. പരശുരാമൻ ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്നെ കൊണ്ട് നിനക്കെന്താണ് ആവശ്യം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു,

0: പരശുരാമൻ ചോദിച്ചു, ജാതിയിൽ നീ ബ്രാഹ്മണൻ തന്നെയാണല്ലോ.
1: അതെ, നല്ല ശുദ്ധ ബ്രാഹ്മണൻ.
0: പൊതുവെ ക്ഷത്രിയ വിരോധിയായ പരശുരാമന് ആ ബ്രാഹ്മണ യുവാവിനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അടുത്ത ദിവസം തന്നെ പഠനവും ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളും ആ അസ്ത്രങ്ങളെ അഭിമന്ത്രിക്കാനുള്ള

അദ്ദേഹം തന്നെ റുക്കത്തിലാണ്ട് പോയി. ഈ സമയം വണ്ടിന്റെ രൂപത്തിലുള്ള ക്ഷുദ്രജീവി എവിടെ നിന്നോ പറന്നവിടെ എത്തി. അത് ശിഷ്യന്റെ തുടയിലിരുന്ന് മാംസം തുളച്ചു തുടങ്ങി. തുളച്ച് തുളച്ച് അത് അകത്തേക്ക് കടക്കുകയാണ്. ശിഷ്യൻ വേദന കടിച്ചമർത്തിയിരിക്കുന്നു. കാലം നനങ്ങിയാൽ തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുമോ എന്ന ഭയം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ കഠിനമായ പ്രാണവേദന കടി

0: ഈ സമയം ഗുരുവിന്റെ ശരീരത്തിൽ നനവുതെട്ടി അദ്ദേഹം ഞെട്ടിയുണർന്നു. ആശ്രമ വരാന്ത മുഴുക്ക ചോര പരന്നൊഴുകുന്നു. അസഹ്യമായ പ്രാണവേദന കടിച്ചമർത്തിയിരിക്കുകയാണ് ശിഷ്യൻ. ആ ചോര കുതിർന്ന കാലുകളുമായി അദ്ദേഹം ശിഷ്യന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അതീവ കോപത്തോടെ ഞെട്ടിയെഴുന്നേറ്റു. ഏ ദുഷ്ടാത്മാവേ, സത്യം പറയൂ, നീ ആരാണെന്ന്? തീർച്ചയായും നീ ഒരു ബ്രാഹ്മണനല്ല. ഇത്രയും കഠിനവും രക്തമംഗലവുമായ വേദന കടിച്ചമർത്തിയിരിക്കാൻ ഒരു ബ്രാഹ്മണനും സാധ്യമല്ല. നീ എന്തിനിങ്ങനെ അഭിനയിച്ചു? സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ തപശക്തിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ തന്നെ ചുട്ടുകരിക്കും. ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുനാഥന്റെ കാലുകളിൽ വീണ് കരഞ്ഞു പറഞ്ഞു,
1: എനിക്ക് മാപ്പ് തരണം. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരു ബ്രാഹ്മണനല്ല. എന്റെ പേര് കർണൻ. ഹസ്തിനപുരിയിലെ അശ്വപാലകനായ അധിരഥന്റെ പുത്രനാണ് ഞാൻ. എനിക്ക് അർജുനുമായി യുദ്ധം ചെയ്യണം. ദ്രോണ ശിഷ്യനായ പാർത്ഥനെ ജയിക്കണമെങ്കിൽ അതീവ ശക്തിയുള്ള ദിവ്യാസ്ത്രങ്ങൾ വേണം. അത് നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞത്. എന്റെ ഈ അപരാധം പുറത്ത് അങ്ങനയ്ക്ക് മാപ്പ് നൽകണം. ഇല്ല, നിനക്ക് മാപ്പില്ല. എന്തിനു വേണ്ടിയാണോ നീ എന്നിൽ നിന്നും വിദ്യ അഭ്യസിച്ചത്, ആ വിദ്യ നിനക്ക് ഉതകാതെ പോകട്ടെ. ശക്തനായ ശത്രുവുമായി നീ പൊരുതുമ്പോൾ ആ നിർണായക ഘട്ടത്തിൽ നീ എന്നിൽ നിന്നും പഠിച്ച വിദ്യ മറന്നു പോകട്ടെ. ഞാൻ ശപിക്കുന്നു. കോപിഷ്ഠനായ പരശുരാമൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി. അതാ ദുഃഖിതനായ കർണൻ ആ കാട്ടുപാതയിലൂടെ നടന്നകലുന്നു.

പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കർണനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഗംഗാനദിക്കരയിൽ ഒരു നട്ടുച്ച നേരത്ത് സൂര്യ നമസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർണൻ. ഈ സമയം ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അത് മറ്റാരുമല്ല, രാജമാതാവായ കുന്തിദേവി.

0: കുട്ടിക്കാലത്തെ കഥയാണത്. ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് കുന്തി എന്നായിരുന്നില്ല, പൃഥ എന്നായിരുന്നു. യാദവ രാജാവായിരുന്ന ശൂരസേനന് 10 മക്കളായിരുന്നു, 5 ആണും 5 പെണ്ണും. അതിൽ മൂത്തത് വസുദേവർ, അതായത് ശ്രീകൃഷ്ണന്റെ പിതാവ്. വസുദേവരുടെ സഹോദരിയാണ് പൃഥ. ശൂരസേനന്റെ ബന്ധുവും സാമന്ത രാജാവുമായിരുന്നു കുന്തി ഭോജൻ. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. അദ്ദേഹം പൃഥ എന്ന പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മകളായി വളർന്നതുകൊണ്ട് കുന്തി എന്ന പേര് കിട്ടി. കുന്തിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ദുർവാസാവ് മഹർഷി വന്നു. വളരെ വ്യത്യസ്തനായ ഒരു സന്യാസിയാണ് ഈ ദുർവാസാവ്. സന്യാസിമാർ ധാരാളമുണ്ട്, പുരാണത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു സന്യാസി വേറെ കാണില്ല. എപ്പോഴാ സന്തോഷം വരുന്നത്, എപ്പോഴാ കോപം വരുന്നത് ഒന്നും പറയാൻ കഴിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളും തെരുവൊന്നും നോക്കാറില്ല, തൊട്ട കൈക്ക് കാച്ചു, അതാണ് സ്വഭാവം. അങ്ങനെയുള്ള ദുർവാസാവ് മഹർഷിയാണ് കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, 100 ശിഷ്യന്മാരുമുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞു, എടോ കുന്തി ഭോജ, നാമും നമ്മുടെ ശിഷ്യന്മാരും കുറച്ചുനാൾ ഇവിടെ കഴിഞ്ഞുകൂടാനാ വന്നിരിക്കുന്നത്. നമുക്ക് അഹിതമായി ഒന്നും ഉണ്ടാകരുത്.
1: ഇല്ല സ്വാമികളെ, അങ്ങനൊന്നും ഉണ്ടാകില്ല.
0: നാം എത്ര നാൾ ഇവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എത്ര നാളായാലും നമ്മുടെ പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല.
1: അയ്യോ, ഒരു തടസ്സവും ഉണ്ടാകില്ലേ, എല്ലാ അടിയൻ ഭംഗിയായി നോക്കിക്കൊള്ളാം.
0: മറുത്തൊന്നും പറയാൻ കഴിയില്ല, കാരണം ആളിന്റെ സ്വഭാവം കുന്തി ഭോജന് നല്ലവണ്ണം അറിയാം. ബുദ്ധിമാനായ കുന്തി ഭോജൻ സന്യാസിയെ പരിചരിക്കാൻ കുന്തിയെയാണ് ഏർപ്പാടാക്കിയത്. എന്തെങ്കിലും അപാകത വന്നാലും കൊച്ചു പെണ്ണല്ലേ എന്ന് കരുതി സ്വാമി ക്ഷമിക്കുമല്ലോ. നാളുകൾ

ഗംഗയുടെ തീരം പറ്റി നിന്ന് സൂര്യദേവന് മധ്യാഹ്ന ജലപൂജ നടത്തുന്ന കർണനെ ഒരു നീണ്ട നിമിഷം കുന്തി ദേവി നോക്കി നിന്നു. അവർക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. ഇന്ന് കുന്തി വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ ശരീരത്തിന്റെ ഉടമയാണ്. അന്ന് ഇതായിരുന്നില്ല അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ ഇന്നലത്തെ പോലെ ഹൃദയത്തിൽ മിന്നിത്തെളിയുന്നു. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ കൗമാരക്കാരായ കൂട്ടുകാരികളുമൊത്ത് കളിച്ചു രസിച്ചു കടന്ന കാലം അവൾ ഓർത്തുപോവുകയാണ്. കുന്തി എന്ന പെൺകുട്ടിയുടെ

0: കുടി.
1: യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ 180 നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കുന്തിയുടെ പരിചരണത്തിന് മറ്റു ഭംഗങ്ങളൊന്നും ഉണ്ടായില്ല. പൂജയ്ക്കുള്ള പുഷ്പങ്ങളും ജലവുമെല്ലാം കുന്തി കൃത്യമായി സ്വാമിക്ക് എത്തിച്ചു കൊടുത്തു. ദുർവാസാവിനും സന്തോഷമായി. അദ്ദേഹവും ശിഷ്യന്മാരും കൊട്ടാരം വിട്ടുപോകാൻ തീരുമാനിച്ചു. അദ്ദേഹം കുന്തിയെ വിളിച്ചു, മോളെ ഇങ്ങ അടുത്തു വരൂ, നിന്റെ ഈശ്വരഭക്തിയും ഗുരുപരിചരണങ്ങളും എല്ലാം നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്കെന്ത് വരമാണ് ആവശ്യം ചോദിച്ചോളൂ. കുന്തിക്കൊന്നും മനസ്സിലായില്ല, എന്ത് പറയണമെന്നും അവൾക്കറിയില്ല. മാമുനി വീണ്ടും പറഞ്ഞു, മോളെ നിനക്ക് നാം 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്നു, സന്താന സൗഭാഗ്യ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ആരെ വിചാരിച്ചു നീ ഉരുവിടുന്നുവോ അവർ നിന്റെ മുമ്പിൽ പ്രത്യക്ഷരാകും. അത് മാനവനോ വാനവനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, അവരിൽ നിന്നും നിനക്ക് ഉത്തമന്മാരായ പുത്രന്മാരെ ലഭിക്കും. ദുർവാസാവിന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളതായ സന്ദർഭങ്ങളില്ല. സാധാരണക്കാരായവരെ പോലും ശപിക്കുന്നതാണ് പതിവ്. ഇതങ്ങനെയല്ല, സന്താന സൗഭാഗ്യ മന്ത്രങ്ങളാണ് പെണ്ണിന് സമ്മാനിച്ചിരിക്കുന്നത്. മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് സന്യാസിയും ശിഷ്യന്മാരും ആ കൊട്ടാരം വിട്ടുപോയി. ദുർവാസാവ് മറഞ്ഞു കഴിഞ്ഞിട്ടും കുന്തിക്ക് ഒരേ ഒരു ചിന്ത, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മന്ത്രം ജപിച്ചാൽ ആരു വരുമെന്നാ സ്വാമി പറഞ്ഞത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കുന്തി അന്തപുരത്തിന്റെ ഒരിഴിഞ്ഞ മുറിയിൽ കയറി കഥകടച്ചു, ചിന്തിച്ചു. മന്ത്രം പറഞ്ഞ് ആരെയാ വരുത്തേണ്ടത്? ഈ സമയം ജനൽപ്പാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു വരുന്നു. കുന്തി സൂര്യനെ തന്നെ സൂക്ഷിച്ചു നോക്കി.

0: ആയിരം വശങ്ങൾ തെളിക്കുന്ന പ്രകാശരഥത്തിൽ കർമ്മസാക്ഷിയായ സൂര്യൻ കുന്തി ഭോജന്റെ കൊട്ടാരത്തിലെത്തി. ജ്യോതിർകുംഭം പോലെ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ കണ്ട് കുന്തി ഞെട്ടിപ്പോയി.
1: അങ്ങ് ആരാണ്?
0: ഞാൻ സൂര്യൻ. നീ ക്ഷണിച്ചതുകൊണ്ട് വന്നതാണ്.
1: അയ്യോ, എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, ദുർവാസാവിന്റെ തപോബലത്തിന്റെ ചരടിൽ കുരുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ. എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു കർമ്മത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കൂ.
1: പ്രപഞ്ചത്തിന്റെ ആകെ പ്രകാശം പരത്തുന്ന ആദിത്യദേവ, ഇങ്ങനൊന്നും വരുമെന്ന് കരുതി മന്ത്രം ഉരുവിട്ടതല്ല ഞാൻ. എനിക്കെന്തോ പേടിയാകുന്നു. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, പേടിക്കാതിരിക്കൂ. ഇത് വിധിയുടെ നിയോഗമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് പ്രകൃതി നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല. ഈ നിയോഗവും നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി.

യൗവനത്തിലേക്ക് കാലുകുത്താൻ ഒരുങ്ങി നിൽക്കുന്ന കുന്തി ആലസ്യത്തിൽ മയങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്ന കുന്തി അഴിഞ്ഞുളഞ്ഞ തലമുടി പിന്നിലേക്ക് കൊതിക്കി ആദിത്യദേവന്റെ അരികിൽ പറ്റിച്ചേർന്നു നിന്നു. സൂര്യൻ കുന്തിയെ അനുഗ്രഹിച്ചു, അവൾക്കെല്ലാ നന്മകളും ആശംസിച്ചു. പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കുന്തി പറഞ്ഞു, ദേവാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ജനിക്കുന്ന അങ്ങയുടെ പുത്രന് അങ്ങയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന കവചവും വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങളും ഉണ്ടായിരിക്കുവാൻ അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെയാകട്ടെ കുന്തിയെ. ജന്മനാൽ നിന്റെ മകന് ലഭിക്കുന്ന കവചകുണ്ഡലങ്ങൾ അവന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവന്റെ ഒരാപത്തും സംഭവിക്കുന്നതല്ല, ആർക്കും അവനെ വധിക്കുവാൻ കഴിയുന്നതല്ല. ഇങ്ങനെ വരവും നൽകിയിട്ട് സൂര്യൻ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു.

0: അന്നത്തെ സൂര്യസംഗമത്തിനു ശേഷം കുന്തിക്ക് പഴയതുപോലുള്ള ഉത്സാഹമോ കണിതമാശയോ ഒന്നുമില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ കുന്തിയാകെ ധർമ്മസങ്കടത്തിലായി. ലോകത്ത് എന്തൊക്കെ ഒളിച്ചു വെച്ചാലും ഗർഭം ഒളിച്ചു വെക്കാൻ കഴിയില്ല. എങ്കിലും കുന്തി പരമാവധി അത് ഒളിച്ചു വെച്ചു. കൊട്ടാരത്തിൽ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെയും കൂട്ടുകാരോട് കൂടുതൽ അടുക്കാതെയും അവൾ നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അന്തപുരത്തിന്റെ ഒരു ഇരുൾമൂടിയ മുറിയിൽ കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊച്ചു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ഈ സമയം ആത്മാർത്ഥതയുള്ള ഒരു പരിചാരിക കുന്തിയെ സഹായിക്കാനെത്തി. അവൾ പറഞ്ഞു, തമ്പുരാട്ടി വിഷമിക്കണ്ട, ആരുമറിയാതെ നമുക്ക് ഇതിന് നശിപ്പിച്ചു കളയാം.
1: എന്ത്, ഞാൻ നൊന്ത് പ്രസവിച്ച ഈ പിഞ്ചോമയെ നശിപ്പിക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
0: തമ്പുരാട്ടി, ഞാൻ പറയുന്നത് ദയവായി ശാന്തമായി കേൾക്കൂ. ഈ കുഞ്ഞിനെ ഈ കൊട്ടാരത്തിൽ വളർത്താൻ കഴിയുമോ? ഈ കൊട്ടാരത്തിന്റെ അന്തസ്സും ആഭിജാത്യവും ഞാൻ പറഞ്ഞു വേണോ തമ്പുരാട്ടി മനസ്സിലാക്കാൻ?
1: അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കണോ? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല.
0: തമ്പുരാട്ടി, ഇതിനെ കൊല്ലണമെന്നല്ല പറയുന്നത്, നമുക്കിതിനെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഈ പുഴയിലൊഴുക്കാം. ആരെങ്കിലും എടുത്ത് വളർത്തിക്കൊള്ളും. വിശ്വസ്തയായ തോഴി വളരെ നേരം പറഞ്ഞു പറഞ്ഞ് കുന്തിയെ കൊണ്ടൊരു വിധം സമ്മതിപ്പിച്ചു.

രാജകൊട്ടാരത്തിനകത്ത് തിരക്കിട്ട ഗൂഢപദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്. അകത്ത് വെള്ളം കയറാത്തൊരു പേടകം തയ്യാറായി കഴിഞ്ഞു. അതിൽ മാർദ്ദവമേറിയ പട്ടുതുണികൾ വിരിച്ച് മെത്തമാതിരിയാക്കി കൈകാലിട്ടടിക്കുന്ന പിഞ്ചോമനയെ അതിനുള്ളിൽ കിടത്തി. പരിചാരിക അത് താങ്ങി തോളിൽ വെച്ച് മുംബൈ നടന്നു. കണ്ണീരൊഴുകുന്ന മിഴിയും വിമ്മിപ്പൊട്ടുന്ന മനസ്സുമായി കുന്തി പിറകെ നടന്നു. നേരം രാത്രിയാണെങ്കിലും അരണ്ട നിലാവെളിച്ചമുണ്ട്. ഹിരഞ്ജതി നദിയുടെ പോഷക നദിയായ അശ്വനദി ആ കൊട്ടാരത്തിനടുത്തുകൂടിയാണ് ഒഴുകുന്നത്. അവരാ നദീതീരത്തേക്ക് നടന്നു. കുന്തി പേടകം തുറന്ന് താൻ പ്രസവിച്ച പിഞ്ചോമന പൈതലിന്റെ കവിളത്തും നെറ്റിയിലും തെരുതെരയെ ഉമ്മ വെച്ചു. ആ പേടകം നദിയിലേക്ക് സമർപ്പിച്ചു. കുന്തി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. താൻ എന്നും പൂജിക്കുന്ന കുലദൈവങ്ങളെ, വനദേവതമാരെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോകുന്ന എന്റെ കടിഞ്ഞൂൽ പുത്രനെ കാത്തുകൊള്ളേണേ. അവന് ആപത്തും വരുത്താതെ അവന്റെ മുമ്പോട്ടുള്ള ഗതിയെ നയിച്ചുകൊള്ളേണമേ. കവിളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർച്ചാലുകളുമായി കുന്തി ആ പുഴവക്കത്ത് തന്നെ നോക്കി നിന്നു.

സ്നേഹമുള്ളവരെ, അന്ന് ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോയ കുഞ്ഞ് വളർന്നു വലുതായി യുവാവായിരിക്കുന്നു. കണ്ടാ തിരിച്ചറിയില്ലാതെ നിൽക്കുന്നു. അപ്പോഴേക്കും സൂര്യ നമസ്കാരവും കഴിഞ്ഞ് കർണൻ ആ മണൽത്തിട്ടയിലേക്ക് കയറി വന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ തൊട്ടടുത്തായി വൃദ്ധയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ശരീരം കൃശമെങ്കിലും പ്രൗഢമായ ക്ഷത്രിയ തേജസ് ആ മുഖത്ത് ജ്വലിച്ചു നിന്നു. കർണൻ പറഞ്ഞു, "ദേവി, അധിരഥപുത്രനും രാധേയനുമായ ഈ കർണന്റെ നമസ്കാരം. ദേവി എന്തിനാണ് ഇവിടെ വന്നത്? ഈ കൊടുംവെയിലിൽ വാർദ്ധക്യത്തിന്റെ അവശതയും മറന്ന് ഈ കർണനെ കാണാൻ വന്നതിന്റെ കാരണം പറയൂ." കുന്തി വിങ്ങി പൊട്ടിപ്പറഞ്ഞു, "മോനെ കർണ, നീ രാധേയനല്ല, കൗന്ദയനാണ് മോനെ, കൗന്ദയൻ. നിന്നെ പ്രസവിച്ച ഈ പാപിയായ കുന്തിയാണ് നിന്നുടെ അമ്മ. സൂര്യദേവനാണ് നിന്റെ അച്ഛൻ." "അറിയാം അമ്മേ. അമ്മ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയാം. എന്നെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കാനല്ലേ?" "ഇല്ലമ്മേ, ഞാൻ വരില്ല. ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ലമ്മേ. എന്റെ ഞാനാക്കിയ ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും വരില്ല. ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നവരല്ലേ കർണൻ. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ പുത്രനാണെന്ന്. ഇത് തുറന്നു പറയാൻ അമ്മയ്ക്ക് എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം, ആയുധ പന്തയം നടന്ന ആ ദിവസം? അന്ന് കൃപാചാര്യർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, 'രാജകുമാരനോട് മത്സരിക്കാൻ നീ ആര്? നിന്റെ മാതാപിതാക്കൾ ആര്? നിന്റെ ജാതി ഏത്? മതം ഏത്? നിന്റെ ഗോത്രം ഏത്?' അന്ന് അപമാന ഭാരത്താൽ വില്ല് നിലത്തെറിഞ്ഞ് ഞാൻ നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് വിളിച്ചു പറയാമായിരുന്നില്ലേ അവൻ എന്റെ മകനാണെന്ന്, കർണൻ ഈ കുന്തി പ്രസവിച്ച മകനാണെന്ന്? അമ്മ അന്ന് അങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അഭിമാനത്തിന് എത്രമാത്രം തുലക്കമായിരുന്നു അല്ലേ. അന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അമ്മയുടെ മകൻ കർണൻ. അമ്മേ, ഞാൻ ഒന്ന് പറയാം, അമ്മയുടെ മക്കളിൽ വെച്ച് അർജുനനൊഴികെ ഞാൻ മറ്റാരെയും മതിക്കില്ല. അവസരങ്ങൾ ഉണ്ടായാൽ പോലും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ, എന്തൊക്കെ ആയാലും അമ്മയ്ക്ക് 5 മക്കൾ തന്നെ ഉണ്ടാകും.

തന്റെ പരിശ്രമം വിജയിക്കില്ലെന്ന് കണ്ട കുന്തിദേവി അതീവ ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, മഹാഭാരത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 16 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 17-ാമത്തെ ദിവസമാണെന്ന് അതാ ആ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു വശത്ത് അർജുനനും മറുവശത്ത് കർണനും അശ്വഹൃദയ വിശാരദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനനും അത്രയും തന്നെ പ്രാഗൽഭ്യമുള്ള ശല്യർ തെളിക്കുന്ന തേരിൽ കർണനും രണ്ടുപേരും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാധാരണ അസ്ത്രങ്ങൾക്ക് പുറമെ അവർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. തീജ്വാലകൾ ഉയർത്തി പാഞ്ഞു വന്ന അർജുനന്റെ ആത്മേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞു. അർജുനന്റെ ഗാന്ധീവത്തിന്റെയും കർണന്റെ വിജയമെന്ന വില്ലിന്റെയും ജ്ഞാനൊലികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ബ്രഹ്മാസ്ത്രം നാഗാസ്ത്രം പരസ്പരം പ്രയോഗിച്ചു. തുല്യ ശക്തികളായ രണ്ട് വില്ലാളികളുടെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ കർണന്റെ തേർചക്രം ആ മണ്ണിൽ താണുപോയി. അതും ഒരു ബ്രാഹ്മണന്റെ ശാപമായിരുന്നു. കർണൻ തേരിൽ നിന്നും ഇറങ്ങി ആ തേർചക്രം ഉയർത്തുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, അർജുന, ഞാൻ ഈ തേർചക്രം ഉയർത്തുന്നവരെ യുദ്ധം നിർത്തിവെക്കൂ. നിരായുധനായി മണ്ണിൽ നിൽക്കുന്ന എന്നെ ഇപ്പോൾ നേരിടുന്നത് നീതിയല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, നീതിയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവും കർണനില്ല. നിനക്കോർമ്മയില്ലേ, അന്ന് പൊതുസഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ ഉടുതുണി പിടിച്ചഴിച്ചപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നവനാണ് ഈ കർണൻ. കൗമാരം മാറാത്ത നിന്റെ മകൻ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ട് പട്ടിയെ കൊല്ലും പോലെ തല്ലി കൊന്നപ്പോൾ അതിന് കൂട്ടുനിന്നവനാണ് ഈ കർണൻ. അങ്ങനെയുള്ള ഈ കർണനെ കൊല്ലുവാൻ ഇനി ഒരു നിമിഷം വൈകിക്കരുത്. ഇത് കേട്ട അർജുനൻ തന്റെ അഞ്ജലിക എന്ന ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ചുകൊണ്ട് കർണന്റെ നേർക്കയച്ചു. കർണൻ എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ ബുദ്ധിയിൽ യാതൊന്നും തന്നെ കടന്നു വരാതെ നിസ്സഹായനായി നോക്കി നിന്നു.

നിന്നുമേ തോന്നാതെ അന്നേരം നിശ്ചലം നിന്നു പോയി കർണൻ. ശാപഗ്രസ്തനായ കർണൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പാർത്ഥന്റെ ഉന്നം പിഴച്ചതുമില്ല. ആകാശത്തു നിന്നും നട്ടുച്ച നേരത്ത് സൂര്യൻ പൊട്ടി നിലത്ത് വീഴുന്ന പോലെ വില്ലാളിയായ കർണൻ ശിരസറ്റ് നിലത്ത് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കർണന്റെ പിതാവായ സൂര്യൻ വിണ്ണിൽ വിളറി വെളുത്തു നിന്നു. അദ്ദേഹം ചിന്തിച്ചു, ധർമ്മം അതിനെന്താവില്ല. ധർമ്മയുദ്ധം എന്നും പറഞ്ഞു തുടങ്ങിയിട്ട് അധർമ്മത്തിലൂടെ വഞ്ചനയിലൂടെ ആർക്കും യുദ്ധം ജയിച്ചാൽ മതിയെന്നായി സ്നേഹമുള്ളവരെ. അന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന ഈ പ്രക്രിയ ഇന്നും ലോകത്തെല്ലായിടത്തും നടന്നു വരികയാണ്. അധികാരമുറപ്പിക്കുവാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. എല്ലാത്തിനും മാപ്പുസാക്ഷിയായ ആ സൂര്യമാനസം അന്ന് വിതുമ്പുകയായിരുന്നു, വിങ്ങി പൊട്ടുകയായിരുന്നു. പക്ഷേ സൂര്യൻ എന്നും കർമ്മസാക്ഷിയായി നിലനിൽക്കുന്നു.

0: പ്രിയമുള്ളവരെ, ഈ എളിയ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: സൂര്യമാനസം, ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. പങ്കെടുത്തവർ നന്ദകുമാർ പുനലൂർ, മോനി പുനലൂർ, ജോയ് പുനലൂർ, മുരളി ആലഞ്ചേരി, അനീസ് ആലഞ്ചേരി.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ. മണ്ഡവപ്പള്ളി ഇട്ടിരാരിശമേനോൻ എഴുതിയ രുക്മാംഗത ചരിതം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. സാകേതാധിപനായ രുക്മാംഗത മഹാരാജാവിന്റെ ഏകാദശി വ്രതം മുടക്കുവാനായി ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് മോഹിനി എന്ന ദേവസ്ത്രീയെ രാജാവിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഉദ്യാനത്തിൽ വച്ച് അവർ കണ്ടുമുട്ടുകയും മോഹിനിയിൽ ആകൃഷ്ടനായ രാജാവ് അവളെ രണ്ടാം ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കാമകേളികളിൽ മുഴുകി ജീവിക്കുന്നു. സന്തോഷവാനായി മോഹിനിയുമൊത്തു ജീവിക്കുന്ന രുക്മാംഗത മഹാരാജാവ് തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല. എന്നാൽ മോഹിനിയുടെ ഉദ്ദേശം വ്രതഭംഗമായതുകൊണ്ട് തന്നെ ഒരിക്കൽ രാജാവ് ഏകാദശി വ്രതം നോൽക്കുന്നതിനിടയിൽ മോഹിനി രുക്മാംഗത മഹാരാജാവിനെ കാമകേളികൾക്കായി ക്ഷണിക്കുന്നു. എന്നാൽ താനിപ്പോൾ അതിന് തയ്യാറല്ല എന്നും വ്രതം കഴിഞ്ഞതിനു ശേഷം മോഹിനിയുടെ അടുത്തേക്ക് എത്താമെന്നും രാജാവ് വാക്കു നൽകുന്നു. എന്നാൽ മോഹിനി തനിക്ക് നൽകിയ വാക്ക് രാജാവ് തെറ്റിച്ചുവെന്നും സത്യഭംഗം വരുത്തിയതിനാൽ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നും മകനെ ബലി നൽകിയാൽ മാത്രമേ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാവുകയുള്ളൂ എന്നും മോഹിനി അറിയിക്കുന്നു. രാജാവ് മോഹിനിയുടെ ശാഠ്യത്തിൽ നിർബന്ധിതനാവുകയും മകനെ അമ്മയുടെ മടിയിൽ വച്ച് ബലി നൽകാൻ തീരുമാനിക്കുമ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് രാജാവിന് മോക്ഷം നൽകുന്നതാണ് കഥാസന്ദർഭം. രുക്മാംഗത മഹാരാജാവ് മോഹിനിയെ കണ്ടുമുട്ടുന്നതു മുതൽ രാജാവിന്റെ വിശേഷങ്ങൾ ബ്രാഹ്മണന്മാർ പങ്കുവയ്ക്കുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആനന്ദഭൈരവി, യദുകുല കാംബോജി, കാംബോജി, ധന്യാസി, ഷഹാന, മധ്യമാവതി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

മഹാരാജാവ് കാമകേളികൾ മുഴുകുന്നുവെങ്കിലും തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല എന്ന് ബ്രാഹ്മണർ പരസ്പരം സംസാരിക്കുന്നിടത്ത് മണ്ഡപപ്പള്ളി ഇട്ടിരാരുഷമേനോൻ രചിച്ച രുക്മാംഗത ചരിതം കഥ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആദ്യഗാനം ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് ഇളയരാജ, യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ജാക്ക്പോട്ട്.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്, ചിത്രം യോധ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം AR റഹ്മാൻ.

0: ആകാശവാണി നമസ്കാരം. 2026 മെയ് 15 മുതൽ 20 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാനകരമായ നയതന്ത്ര മുന്നേറ്റങ്ങൾക്ക് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനം ആഗോള രാഷ്ട്രീയ വേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുദൃഢമാക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക തളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും റഷ്യ യുക്രൈൻ യുദ്ധവും സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ, ഹരിത ഊർജ്ജം തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പശ്ചിമേഷ്യൻ മേഖലയെയും യൂറോപ്പിനെയും ഒരേ നൂലിൽ കോർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. മെയ് 15 സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ UAE ആണ് ശ്രീ മോദി ആദ്യം സന്ദർശിച്ചത്. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഊഷ്മള സ്വീകരണം നൽകി. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്നും വ്യക്തമാക്കി.
1: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी का प्राथमिकता दी है और उसको फ्री, ओपन और सेफ बनाए रखना, ये हमारी सबसे बड़ी प्राथमिकता है.
0: പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരതകൾക്കിടയിലും പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിന് ഇന്ത്യയും UAEയും ധാരണയായി. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. ഇന്ത്യയിൽ 5 ബില്യൺ US ഡോളറിന്റെ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൂടാതെ UAEയിലുള്ള 45 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നു. മെയ് 15 മുതൽ 17 വരെയുള്ള 2ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി യൂറോപ്പിലെ പ്രമുഖ സാമ്പത്തിക ശക്തിയായ നെതർലൻഡ്സ് സന്ദർശിച്ചു. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിക്ക് രാജകീയ സ്വീകരണമാണ് ലഭിച്ചത്. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൻസൻ പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് നെതർലൻഡ്സിന്റെ ഭരണസിരാ കേന്ദ്രമായ ഹേഗ് നഗരം സന്ദർശിച്ച ശ്രീ മോദി ആംസ്റ്റർഡാമിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. 21ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.

0: भारत अवसरों की भूमि है, भारत टेक्नोलॉजी ड्रिवन भी है और ह्यूमैनिटी ड्रिवन भी है। भारत जितना एंशियंट है उतना ही मॉडर्न बन रहा है और विकसित भारत की जर्नी में भागीदारी का भी है। मैं नेदरलैंड्स में भारतीय समुदाय के सभी साथियों से कहूंगा, आप भारत में ज्यादा से ज्यादा सहयोग बढ़ाएं, इससे भारत का सामर्थ्य भी बढ़ेगा और आपके इन्वेस्टमेंट पर रिटर्न भी ज्यादा मिलेगा।
1: തുടർന്ന് ഹേഗിൽ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് എറ്റനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുമായി ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യയിലും കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധത്തിലും കൈകോർക്കാൻ നെതർലൻഡ്സ് സന്നദ്ധരാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റോബ് എറ്റൻ അറിയിച്ചു. പരിസ്ഥിതി സൌഹൃദമായ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിലും പ്രളയ നിയന്ത്രണവും ശുദ്ധജല സംരക്ഷണവും ഉൾപ്പെടുന്ന തന്ത്രപരമായ ജല പങ്കാളിത്തത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിക്കാഴ്ചയിൽ ധാരണയായി. പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. യാത്രയുടെ മൂന്നാം ഘട്ടത്തിൽ മെയ് 17-18 തീയതികളിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനം സ്വീഡനിലേക്കായിരുന്നു. ഇന്ത്യയോടുള്ള ആദരസൂചകമായി സ്വീഡിഷ് വ്യോമസേനയുടെ ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിന് അകമ്പടി സേവിച്ചത് ശ്രദ്ധേയമായ നയതന്ത്ര കാഴ്ചയായിരുന്നു. സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി ഗോഥൻബർഗിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്വീഡനും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നത് സംബന്ധിച്ചും വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. തുടർന്ന് സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി വ്യവസായികളെ ക്ഷണിച്ചു. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പര്യടനത്തിന്റെ നാലാം ഘട്ടത്തിൽ മെയ് 18 നോർവെ തലസ്ഥാനമായ ഓസ്ലോയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങിയത്. നീണ്ട 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിച്ചത്. ഓസ്ലോയിൽ നോർവെ പ്രധാനമന്ത്രി യോനസ് ഗഹർസ്റ്റോറുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവെ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലും അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി ഓസ്ലോയിൽ നടന്ന ഇന്ത്യ നോർവെ ബിസിനസ് ഉച്ചകോടിയിൽ പറഞ്ഞു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, AI, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
1: നോർഡിക് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ഹരിത ഊർജ്ജ മേഖലയിലെ സഹകരണത്തിന് ഇതൊരു പുതിയ തുടക്കമാണെന്ന് നോർവീജിയൻ പ്രധാനമന്ത്രി യോനസ് ഗഹർസ്റ്റോർ വ്യക്തമാക്കി. നോർവെ സന്ദർശനത്തിനിടെ കിങ് ഹരാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റും ശ്രീ മോദി ഏറ്റുവാങ്ങി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായും ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായും വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് പറഞ്ഞു.
3: ഇന്ത്യാസ് റിലേഷൻഷിപ്പ്

0: today with the Nordic countries has been seeing an upward trajectory. Over 700 Nordic companies operate in India, and around 150 Indian companies have a presence in the Nordic region. The third India-Nordic summit held today has imparted a strategic dimension to the India-Nordic relationship. The Prime Ministers underlined that they are meeting at a time of global geopolitical flux and rapid economic and technological transformation, and agreed on the need to deepen our partnership for mutual benefit and also to cooperate in addressing global challenges.
1: പര്യടനത്തിന്റെ അവസാന പാദത്തിൽ മെയ് 19-ന് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇറ്റാലിയൻ സർക്കാർ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി ശ്രീ മോദി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
2: ഹമാരി സേനാവോ കെ സാത്ത് സാത്ത് ദോനോ ദേശോ കെ രക്ഷാ ഉദ്യോഗോ കെ ബീച്ച് ഭി സഹയോഗ് ബഡ് രഹാ ഹൈ. ഹമാരെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ് സേ കോ ഡെവലപ്മെന്റ് ഓർ കോ പ്രൊഡക്ഷൻ കാ മാർഗ് പ്രശസ്ത ഹുവാ ഹൈ. മരിടൈം പവേഴ്സ് കെ രൂപ് മേ ഭാരത് ഓർ ഇറ്റലി കെ ബീച്ച് കണക്ടിവിറ്റി കെ ക്ഷേത്ര മേ കരീബി സഹയോഗ് സ്വാഭാവിക് ഹൈ. ഹം മിൽക്കർ shipping, ports, modernization, logistics or blue economy par kaam karenge.
1: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലോണി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് സെർജോ മാറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ഇറ്റലിയുമായി 15 കരാറുകളിലും ഒപ്പുവച്ചു. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: ഭാരത് ഓർ ഇറ്റലി ഏകമത് ഹൈ കി ആതങ്ക്വാദ് മാനവതാകെ ലിയെ ഗംഭീർ ചുനൌതി ടെറർ ഫൈനാൻസിംഗ് കെ ഖിലാഫ് ഹമാരി സാജാ പഹൽനെ പൂരെ വിശ്വകെ സാമനെ ഏക് മഹത്വപൂർണ ഉദാഹരണം പ്രസ്തുത് കിയാ ഹൈ. ഭാരത് ഓർ ഇറ്റലിനെ യഹ് സ്പഷ്ട സന്ദേശ് ദിയാ ഹൈ कि रिस्पॉन्सिबल डेमोक्रेसी केवल आतंकवाद की निंदा नहीं करती बल्कि उसके फाइनेंशियल नेटवर्क को तोड़ने के लिए भी ठोस कदम भी उठाती है. भारत का मत स्पष्ट है कि सभी समस्याओं का समाधान डायलॉग और डिप्लोमेसी के माध्यम से होना चाहिए.
1: ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഈ അഞ്ച് രാഷ്ട്രങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പര്യടനം ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൈവന്ന വലിയ അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമായി മാറി. ഇന്ത്യ ഇന്ന് ലോകത്തിന് ഒരു കേവല വിപണി മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഉറച്ചു വിശ്വസിക്കാവുന്ന വിശ്വബന്ധു ആണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. UAE ഊർജ്ജ സുരക്ഷാ കരാറുകൾ മുതൽ വടക്കൻ യൂറോപ്പിലെയും ഇറ്റലിയിലെയും അത്യാധുനിക സാങ്കേതിക പ്രതിരോധ പങ്കാളിത്തങ്ങൾ വരെ നീളുന്ന നേട്ടങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കും. വൻ ശക്തികൾക്കിടയിൽ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സന്തുലിതമായ നയതന്ത്രം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ച് രാഷ്ട്രങ്ങളിലേക്ക് നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ബിന്ദു വിനോദ്.

ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ആകാശവാണി എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.